ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 26. മലയാള വർഷം 1201 കർക്കിടകം 1. 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെർട്സിലും FM 101.1 മെഗാ ഹെർട്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കൂർക്കഞ്ചേരി.
1: പത്തു മക്കളുള്ള മാതാപിതാക്കളുടെ ഒരു മകൻ മാറി നിന്ന് ചിന്തിക്കുകയാണ്. പട്ടിണിയായിരുന്നു വീട്ടിൽ. അച്ഛൻ ദൂരെങ്ങോ ജോലി തേടിപ്പോയിരിക്കുന്നു. അമ്മ അയൽപ്പക്കത്തും ബന്ധുവീടുകളിലും അടുക്കളപ്പണി ചെയ്തും വയലിൽ കൊയ്യാനും കട്ടാനും പോയിട്ടും അധ്വാനിച്ച് മക്കളെ പോറ്റുന്നു. പത്തു മക്കളും ഒന്നോ രണ്ടോ വയസ്സുമാത്രം വ്യത്യാസത്തോടെ പിറന്നു വീണവർ. ബാലരായ മക്കളെയെല്ലാം ഒരു മുറിയിൽ പൂട്ടിയിട്ടാണ് അമ്മ പുറത്തു പോകുന്നത്. വരുമ്പോൾ ഒരു കടലാസ് പൊതിയിൽ വില കുറഞ്ഞ മിഠായിയോ വഴിയരികിൽ നിന്നും ഒടിച്ചെടുത്ത ഒരു കുല തെച്ചിപ്പൂവോ കയ്യിലുണ്ടാവും. കുട്ടികൾക്ക് നുണയാനും തട്ടിക്കളിക്കാനുമായി കിട്ടിയത് പരസ്പരം പങ്കിട്ടും പകുത്തു നൽകിയും കുട്ടികൾ ഒരുമയോടെ കഴിഞ്ഞു. ഉറക്കം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. കാലം പോകെ മക്കൾ വളർന്നു വലുതായി. ഓരോരുത്തരായി ഓരോ തൊഴിലിന് പോകാൻ തുടങ്ങി. ആദ്യമാദ്യം തൊഴിലെടുത്തു കിട്ടുന്ന പണം അമ്മയെ ഏൽപ്പിച്ചു. പോകെ പോകെ പെൺകുട്ടികൾ വിവാഹിതരായിപ്പോയി. ആൺകുട്ടികളിൽ മുതിർന്നവരും വിവാഹം കഴിച്ചു. സഹോദരങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലും ആശയവിനിമയവും കുറഞ്ഞു കുറഞ്ഞു ഏതാണ്ട് നിലച്ചമട്ടായി. വല്ലപ്പോഴും വീട്ടിലെത്തുന്ന കുടുംബം നോക്കാത്ത അച്ഛനെ ആണെങ്കിൽ അവരാരും ബഹുമാനിച്ചുമില്ല. അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ച് എല്ലാം നോക്കി നടത്താനുള്ള പ്രാപ്തിയില്ലാതായി. നേരിൽ കാണുമ്പോഴെല്ലാം മക്കൾക്ക് ആവശ്യം പണം മാത്രമായി. സ്നേഹം വേണ്ട, ആരോടും സ്നേഹമില്ല, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഓരോരുത്തരും അവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങിപ്പോയി. ഒരു മനസ്സിലും സ്നേഹമോ കരുണയോ തലനീട്ടുന്നില്ല. പഴയകാലത്ത് ഒന്നിച്ചു കെട്ടിപ്പിടിച്ചുറങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ ശത്രുക്കളുടെ മുഖമാണ്. തമ്മിൽ കണ്ടാൽ ചിലപ്പോൾ മൃഗങ്ങളെപ്പോലെ ക്രുദ്ധരായി കടിച്ചു കയറാനും മടിക്കാത്ത പോലെ. എല്ലാം കണ്ടും കേട്ടും കണ്ണീർ വാർക്കാനേ ശയ്യാവലമ്പിയായ അമ്മയെക്കൊണ്ടാവുന്നുള്ളൂ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ

0: നോട്ടുബുക്ക് വാങ്ങാൻ വഴിയില്ലാതെ അടുത്ത വീട്ടിലെ ചേടത്തി കൊണ്ടുവന്നു കൊടുത്ത കാശും എടുക്കാത്ത നാണയമായി. നന്ദിയും കടപ്പാടും സ്നേഹവുമൊക്കെ കേട്ടുപഴകിയ വാക്കുകൾ മാത്രമായി. ആരിൽ നിന്നൊക്കെ എന്തൊക്കെ സഹായം ലഭിച്ചോ അതെല്ലാം അവരുടെ ചുമതലയായി കാണാനാണ് എല്ലാവരും ശ്രമിച്ചത്. അങ്ങനെയെങ്കിൽ പിന്നെ ആരോടും കടപ്പാടിൻ്റെ ബാധ്യതയില്ലല്ലോ. ദാരിദ്ര്യം അനുഭവിച്ച കാലത്ത് ഒരു രൂപ കടം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുമായി സഹോദരന്മാരിൽ ഭിന്നാഭിപ്രായമുള്ളവർ കൂട്ടുകൂടുന്നു. തൊട്ട് അയൽപ്പക്കത്തുള്ളവനെ ശത്രുവായി കണ്ട് നാലു വീടപ്പുറത്തുള്ളവനെ സുഹൃത്തായി ഗണിക്കുന്നു. ഒരാൾ മറ്റൊരാളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ അസൂയമൊഴുത്ത് അയാളെ കുറ്റം പറയുന്നു. ഓരോ രാജ്യവും തൊട്ടടുത്ത രാജ്യത്തെ ശത്രുവായി കണ്ട് അപ്പുറത്തുള്ള രാജ്യവുമായി ചങ്ങാത്തം സ്ഥാപിക്കാറില്ലേ? നാട്ടിലും വീട്ടിലും ഇതുതന്നെയാണ് സ്ഥിതി. മനുഷ്യന് ആവശ്യം വേണ്ട ആദ്യത്തെ ഗുണം നന്ദിയാണെന്ന് ആരും അവർക്ക് പറഞ്ഞുകൊടുത്തു കാണില്ല.
1: സുകുമാർ കൂർക്കഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: coordination among alliance partners and a unified strategy to counter the opposition during the session. Union Home Minister Amit Shah will be on a three-day visit to West Bengal beginning today. Sources said that during the visit, he will participate in programs focused on border security, governance, law and order, and development. Tomorrow, Mr. Shah will visit the Jumagaj border outpost in Siliguri and interact with BSF personnel at the 18th Battalion border outpost. The National Testing Agency has declared results of NEET UG 2026 re-exam. Over 11 lakh candidates have qualified for admission to undergraduate medical, dental, Ayush and allied programs. Scorecards of all candidates are available on the official website neet.nta.nic.in. NTA said that the result has been declared in time so that the medical admission and counselling calendar for candidates stays on track. Prime Minister Narendra Modi held a conversation with the Amir of Qatar, Sheikh Tamim bin Hamad Al Thani, and conveyed his condolences on the passing of the father Amir, Sheikh Hamad bin Khalifa Al Thani. In a social media post, Mr. Modi said that the father Amir of Qatar's enduring legacy will continue to guide the two countries as they further strengthen their strategic partnership. He also recalled Father Amir's deep affection for India, his warmth towards the Indian community in Qatar, and his steadfast commitment to India-Qatar relations. Gujarat Anti-Terrorist Squad, ATS, arrested five persons in connection with its probe into a terror module of the Pakistan-based Jaish-e-Mohammed, JEM outfit. The arrested persons were identified as Bilal Abid Bhai Shera, Mohammed Ayub Kadiwala, Mohammed Palanpuri alias Khali Ayub Sansara, Shafia Raiz Mukti and Mohammed Hassan Kardia. They were apprehended from Khadiyal village in Siddhpur Taluka. In men's cricket, hosts England defeated India by 4 wickets in the second ODI of 3-match series at Sophia Gardens in Cardiff last night to level the series 1-1. After being invited to bat first, Shubman Gill, led men in blue, got bundled out for just 233 runs in 44 overs. Both the teams will now face each other in the series decided on Sunday at the iconic Lord's Cricket Ground. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 അധ്യാത്മ രാമായണ പാരായണം. ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം പാരായണം ചെയ്യുന്നത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് എസ് സൗമ്യ പാടിയ ശ്രീരാമകീർത്തനം. 6:30 സൈമർദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൊരുൾ. പുലരിപ്പൂക്കൾ 7:05 ഇതിൽ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. കർക്കിടക മാസത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം. അവതരണം അഞ്ജു പി അർജുനൻ. 7:10 ഗാന്ധിമാർഗം ശ്രീരാമ ദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ. അവതരണം അഞ്ജു പി അർജുനൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂറോട് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂറിന്റെ ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. കർക്കിടകത്തിലെ ആരോഗ്യം ആയുർവേദത്തിലൂടെ. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അമൃത സംസാരിക്കുന്നു. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് യശോദ മുരളി അവണൂർ. 9:30 സംഗീത കച്ചേരി. പാലക്കാട് എം പി മണി പാടിയ കൃതികൾ. നീലൂർ എം എസ് ജയകുമാർ വയലിൻ. പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: കോൺസെർട്ട് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില 10:30. കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഒപ്പനപ്പാട്ടുകൾ, കെ എസ് ചിത്രയും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ, ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് പ്രിയഗീതം. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, 14-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. സ്വരസാഗരം കേൾക്കാം. 2:30 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 മാപ്പിളപ്പാട്ടുകൾ. 5:20 അധ്യാത്മരാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ. കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് അഞ്ജന വിജയ്, ടി എസ് ദിനി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, കയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം 6:15. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. വാർത്താ വീക്ഷണം 6:40. 6:50 വയലും വീടും, താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്, സിംല സജീറുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. റേഡിയോ ഗൈഡ്, ഭൂമിയുടെ ഘടനകൾ, അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. 8 മണിക്ക് സാഹിത്യവേദി, പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത ഭൗമവേദാന്തം. രമണീ അമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കവിത പകിട. തുടർന്ന് വിൽസൺ നെയ്യാർ ഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി ശ്രം ധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ്, ഡോക്ടർ കല്യാണി വാലത്ത് സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ. 10 മണിക്ക് ലയവിന്യാസം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 സ്വരസംഗീതിക പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇതുവരെ കേട്ടത് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി
1: കാലാവസ്ഥ.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ സ്റ്റാൻഡ്, കുന്നംകുളം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
4: ആകാശവാണി തൃശൂർ. പ്രഭാത വന്ദനം. രാമായണ പാരായണം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി.

മംഗലശീലേ വൃഷ്ണിവംശത്തിൽവന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ. വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻ മറനേരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്ത വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരിക എപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ നാമകേ മനസി വാണീകുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമവാരിജമകളായ ദേവിയും തുണക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാംബുജലീനപാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരി കാണായോരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനി നാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം.

വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹതിപതിതാതനു സദാഹതി വരദൻ പിതൃപതി നിരുധി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേളാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും മകമേ അഗതിയായോരടിയന്നനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം.

0: രാവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നമ്മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥം ഇനി ശ്രീമഹാരാമായണം ചമക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം, വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിയിടിനാൾ.
1: ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. ഇനിയൊരു ശ്രീരാമകീർത്തനം പാടിയത് ഡോക്ടർ എസ് സൗമ്യ.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ആകാശവാണി തൃശൂർ.
4: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ.
5: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
7: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
8: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. വിള പരിപാലന നിർദ്ദേശങ്ങൾ. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗവും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാനാവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഇതിൽ ട്രൈക്കോഡെർമയുടെ പ്രവർധനം നടക്കുന്നു. ഈ മിശ്രിതം

0: കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണാസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 1% 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന മാണം അഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴക്കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞ് അഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിൽ ഏതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗമെന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടയ്ക്കൽ മണ്ണുകുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലതീനിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടത്തിൽ ക്രമാതീതമായി ഇലക്കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. ഇനിയൊരു അറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന IoT കൺസെപ്റ്റ് ഇൻ അഗ്രികൾച്ചർ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ CELKAU.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 27 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കാർഷിക സർവകലാശാല വാർത്തകളാണ് കേട്ടത്.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മ്യാൻമറിലെ കലാപബാധിത സംസ്ഥാനമായ റാഖൈനിൽ നിന്ന് റോഹിംഗ്യ അഭയാർത്ഥികളുമായി പോയ 2 ബോട്ടുകൾ മുങ്ങി, 500-ലേറെ പേർ മരിച്ചു. അഭയാർത്ഥികളും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട UN ഏജൻസികളാണ് മ്യാൻമർ തീരക്കടലിലെ ബോട്ട് ദുരന്ത വാർത്ത പുറത്തുവിട്ടത്. വാഹനാപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 1.5 ലക്ഷം രൂപ ചികിത്സാ ചെലവ് ഉടൻ അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതിയായ PM രാഹത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. അപകട വിവരങ്ങൾ 24 മണിക്കൂറിനകം കേന്ദ്ര പോർട്ടലിലേക്ക് ഓൺലൈനിൽ നൽകണം. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ തൃശൂർ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അന്തരിച്ചു. സാഹിത്യ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. മെഡിക്കൽ കോളേജ് പ്രവേശനത്തിനുള്ള നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ ഫലം നാഷണൽ ടെസ്റ്റ് ഏജൻസി നീറ്റ് NTA.NIC.IN പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷം വിദ്യാർത്ഥികൾ അഭിമുഖീകരിച്ച പരീക്ഷയിൽ 11.21 ലക്ഷം പേരാണ് യോഗ്യത നേടിയത്. കേരളത്തിൽ നിന്നുള്ള B. നീരജ് ഒന്നാമതെത്തി. ഹൈഡ്രജൻ എഞ്ചിനുമായി കുതിക്കാൻ റെയിൽവേ. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ എഞ്ചിൻ തീവണ്ടി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ പുരിയിൽ നടന്ന ലോകപ്രശസ്തമായ രഥയാത്രയ്ക്കിടെ ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. രഥയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന പഹണ്ഡി ചടങ്ങ് ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുകൂടിയിരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ആശുപത്രിക്ക് നേരെയും ഹോർമുസിൽ ഇറാന്റെ കപ്പലിന് നേരെയും ബോംബാക്രമണം നടത്തിയ യുഎസ് ആക്രമണം കടുപ്പിച്ചു. യുഎസിന്റെ നാവിക ഉപരോധം കടക്കാൻ ശ്രമിച്ച ഇറാന്റെ എണ്ണക്കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഗോളിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക അണ്ടർ 19 ചതുർദിന യൂത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് സെമിയിൽ ഇന്ത്യയ്ക്കായി മലയാളി താരം മാനവ് കൃഷ്ണ സെഞ്ചുറി നേടി. ലോകകപ്പ് ഫുട്ബോളിന്റെ ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 മയാമിയിൽ വെച്ച് നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
10: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
10: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. visit www.accountantsacademy.in.
12: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
13: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
14: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
15: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
16: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
17: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
16: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
17: ഗാന്ധിമാർഗം.
0: പുലരിപ്പൂക്കളിൽ ഇന്ന് രാവിലെ 7:10 ഗാന്ധിമാർഗം. ശ്രീരാമ ദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ. അവതരണം അഞ്ജു പി അർജുനൻ. ഇന്ന് രാവിലെ 7:10.

ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലയിൽ കെട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇത് ആരുടെ ഉദ്ധരണിയാണ്? ചോദ്യം ഒരിക്കൽ കൂടി. മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടില്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇത് ആരുടെ ഉദ്ധരണിയാണ്? ഉത്തരം രാവിലെ 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
3: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
3: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
5: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ.

മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലിയിൽ കെട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇത് ആരുടെ ഉദ്ധരണിയാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

പുലരിപ്പുകളിൽ ഇന്ന് രാവിലെ 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. കർക്കിടക മാസത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം. അവതരണം അഞ്ജു പി അർജുനൻ.

0: ഇന്ന് രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് യശോദാ മുരളി, അവണൂർ. ഇന്ന് രാവിലെ 9:30 സംഗീത കച്ചേരി, പാലക്കാട് എം ബി മണി പാടിയ കൃതികൾ, നീലൂർ എം എസ് ജയകുമാർ വയലിൻ, പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം. ഇന്ന് രാവിലെ 9:30. ഇന്നുച്ചയ്ക്ക് 12:10 ഒപ്പനപ്പാട്ടുകൾ, കെ എസ് ചിത്രയും സംഘവും പാടിയത്. ഇന്നുച്ചയ്ക്ക് 12:10. ആകാശവാണി തൃശൂർ, സമയം 6:00 കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിവത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2,600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
2: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ,

0: പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസിഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
1: കൂടുതൽ വിപുലമായ ഉൽപ്പന്ന ശേഖരം, നൂതന ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടകമാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവൂമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത

0: ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഹരിയാണ ചണ്ഡിഗഡ് പഞ്ചാബ് സ്ഥലാനാം യാത്രയൈ നിർഗമിഷ്യതി. അത്രാവസരെ പ്രധാനമന്ത്രി ഹരിയാണായാ ജിന്ദ് റെയിൽസ്ഥാനകെ ജിന്ദ് സോനിപത ക്ഷേത്രയോഃ ഭാരതസ്യ പ്രഥമായ ഹൈഡ്രോജന സഞ്ചാലിത റെയിൽയാനായ ഹരിത പതാകാം പ്രദർശയിഷ്യതി. അനേനൈവ സഹ ശ്രീമോദി ജിന്ദ് നഗരസ്ഥേ ഏകലവ്യ ക്രീഡാംഗണെ 17,000,000,000 രൂപ്യകാണാം വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. പ്രഥമസ്യ ഹൈഡ്രോജന സഞ്ചാലിത റെയിൽയാനസ്യ അയം ശുഭാരംഭഃ റെയിൽക്ഷേത്രേ സ്വച്ഛ സതത വികാസായ കശ്ചന മഹത്വപൂർണഃ പദക്ഷേപോ വർത്തതേ. ജിന്ദനഗരാത് പ്രധാനമന്ത്രി ചണ്ഡിഗഡം പ്രതി പ്രസ്ഥാസ്യതി. യത്ര അപരാഹ്നേ പാദോന ദ്വിവാദനേ സഹ 17,000,000 രൂപ്യതോപ്യധികാനാം വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ആധാരശിലാം സ്ഥാപയിഷ്യതി. അത്രാവസരെ സഹ ജനസഭാമപി സംബോധയിഷ്യതി. തതഃ പരം പ്രധാനമന്ത്രി പഞ്ചാബസ്യ ജാലന്ധരനഗരം പ്രതി ഗമിഷ്യതി. യത്ര സഹ 17,000,000 രൂപ്യകാണാം നൈകാസാം വികാസ പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച കരിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ ദേശസ്യ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി ഇത്യനേന സഹ ദൂരഭാഷേണ സംവാദം അകരോത്. അഥ ഫാദർ അമീർ ഷേഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി ഇത്യസ്യ നിധനം പ്രതി ശോകസംവേദനാഃ പ്രേഷിതവാൻ. सामाजिकसञ्चारपटले प्रकाशिते एकस्मिन् सन्देशे प्रधानमन्त्री अवदत् यत् कतरदेशस्य फादर अमीर इत्येतस्य स्थायी रिक्तम्।

0: भारतकर्तरदेशयोः मध्ये सामरिकसहभागितां सुदृढां कर्तुम् अग्रेपि मार्गदर्शनं करिष्यति। असौ भारतस्य प्रति तस्य अतिस्नेहं कतरदेशे स्थितभारतीयसमुदायं प्रति तस्य आत्मीयभावं भारतकतरसम्बन्धान् सुदृढीकर्तुं तस्य दृढप्रतिबद्धतां च स्मृतवान्। जुलाई मासस्य 20 दिनांके आरभ्यमाणात् संसदः प्रावृटसत्रात् प्राक् भारतीय जनता पार्टी इत्येतस्य नेतृत्वयुता NDA इति संयुतिः अद्य सहयोगिदलानां वरिष्ठमन्त्रिभिः सह उपवेशनं करिष्यति। अस्य उपवेशनस्य अध्यक्षतां रक्षामन्त्री राजनाथसिंहः करिष्यति। अस्मिन् उपवेशने प्रावृटसत्राय NDA संयुतेः संसदीयकार्ययोजनायाः अन्तिमरूपं निर्धारयिष्यते, अपि च संयुतेः विधायिकार्यसूच्याः सहयोगिदलानां परस्परसमन्वयस्य अथ सदने विपक्षस्य प्रभावपूर्णप्रतिपक्षाय एकीकृतकार्ययोजनायाः विषये विचारविमर्शः भविष्यति। राष्ट्रियपरीक्षासंस्थयास्य वर्षस्य NEET UG इत्यस्य पुनः परीक्षायाः परिणामाः उद्घोषिताः। स्नातकस्तरीयचिकित्सा, दन्तचिकित्सा, आयुष सहैव तत्सम्बद्धपाठ्यक्रमेषु प्रवेशाय 11 लक्षाधिकाः अभ्यर्थिनः अर्हाः अभवन्। सर्वेषाम् अभ्यर्थिनाम् अङ्कपत्राणि तावत् आधिकारिकसङ्केतस्थले NEET.NTA.NIC.IN इत्यत्र उपलब्धानि सन्ति। केन्द्रीय गृहमन्त्री अमितशाहः अद्यारभ्य त्रिदिवसीययात्रायै पश्चिमबङ्गालराज्यं गमिष्यति। सूत्रानुसारं यात्रावधौ सः सीमासुरक्षायाः, प्रशासनस्य विधिव्यवस्थायाः विकासात्मककार्यक्रमेषु भागं निर्वक्ष्यति। श्वः श्रीशाहः सिलिगुढीक्षेत्रस्य जुमागाछिति सीम्नि गत्वा सीमासुरक्षाबलस्य सैनिकैः साकं सम्भाषणमपि विधास्यति। पुरुषक्रिकेटक्रीडायां 3 एकदिवसीयशृङ्खलायाः द्वितीयस्पर्धायाम् इङ्ग्लैण्डदलेन गतरात्रौ कार्डिफ नगरस्य सोफिया गार्डन्स् इत्येतस्मिन् क्रीडाङ्गणे भारतदलं 4 पराजितम्। जो रूट उत्तमप्रदर्शनाय स्पर्धायाः श्रेष्ठक्रीडकः इति सम्मानम् अलभत। अधुना उभे दले रविवासरे लण्डन् नगरस्य लॉर्ड्स क्रिकेट इत्येतस्मिन् क्रीडाङ्गणे आयोज्यमाने अन्तिमायां निर्णायकशृङ्खलायां परस्परं स्पर्धिष्यतः इति वार्ताः।
1: आकाशवाणी രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: കലിയുഗത്തിൽ നാമജപമാണ് മോക്ഷമാർഗം എന്ന് സനാതനധർമ്മം ഉപദേശിക്കുന്നു. നാമങ്ങളിൽ തന്നെ ഉത്കൃഷ്ടമാണ് രാമനാമം. രാമനാമം തെറ്റായി ഉച്ചരിച്ചാൽ പോലും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിൽ വാൽമീകി തന്നെ രാമനാമ മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട്. രാമലക്ഷ്മണന്മാരും സീതയും അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ചിത്രകൂടത്തിന് സമീപം എത്തുന്നു. തങ്ങൾക്കുള്ള ഉചിതമായ വാസസ്ഥലം നിർദ്ദേശിക്കുന്നതിന് അവർ വാൽമീകിയോട് അഭ്യർത്ഥിക്കുന്നു. വാൽമീകി ആദ്യം രാമനെ സ്തുതിക്കുകയാണ്. തുടർന്ന് രാമനാമ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നതിനായി സ്വന്തം കഥ പറഞ്ഞു. ഞാൻ ആദ്യം കിരാതന്മാരോടൊപ്പം താമസിക്കുകയും ശൂദ്രന്മാരുടെ പ്രവൃത്തിയിൽ മുഴുകുകയും ചെയ്യാറുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ബ്രാഹ്മണത്വം ജന്മമാത്രമായിരുന്നു. ശൂദ്രസ്ത്രീയിൽ എനിക്ക് പുത്രന്മാരും ഉണ്ടായി. കള്ളന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഞാനും കള്ളനായി തീരുകയും എല്ലായ്പ്പോഴും അമ്പും വില്ലും ധരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം

0: ദിവസം ഏഴ് മുനിമാർ വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി അവരുടെ പക്കലുള്ളതെല്ലാം അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മുനിമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഈ മഹാപാപം ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു വരൂ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി ഭാര്യയോട് വിവരം തിരക്കി. അവർ പറഞ്ഞത്, പാപം നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ ധനം മാത്രം അനുഭവിക്കാനുള്ളവരാണ് എന്നത്രേ. ഇത് കേട്ട് വിഷണ്ണനായി മുനിമാരുടെ സമീപമെത്തി കാര്യം ബോധിപ്പിച്ചു. അല്ലയോ രാമ, മുനിമാർ എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങയുടെ നാമം നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധയുള്ളവനായി ഒരിടത്ത് ഏകനായിരിക്കാൻ മുനിമാർ എന്നെ ഉപദേശിച്ചിട്ട് പോയി. ഞാൻ ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ രാമശബ്ദം ഞാൻ ഉച്ചരിച്ചത് മരാ മരാ എന്നായിരുന്നു. എന്നാൽ അത് ആവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ രാമ എന്നായി. അങ്ങനെ നിശ്ചലനായിരുന്ന എനിക്ക് ചുറ്റും ചിതൽപ്പുറ്റു വളർന്നു. ആയിരം യുഗം കഴിഞ്ഞപ്പോഴാണ് ആ മുനിമാർ അവിടെ തിരിച്ച് എത്തിയത്. അവർ ചിതൽപ്പുറ്റിൽ കഴിഞ്ഞിരുന്ന എന്നെ വിളിച്ചു, അല്ലയോ മുനിശ്രേഷ്ഠ, നിങ്ങൾ വാൽമീകിയാണ്. ഇപ്പോൾ നിങ്ങൾ വൽമീകത്തിൽ നിന്ന് പുറത്തു വരിക. രാമനാമ ജപം കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ രണ്ടാം ജന്മം ഉണ്ടായിരിക്കുന്നു. ഞാൻ പുറത്തു വന്നു. എൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ വാൽമീകി മഹർഷിയായിരിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 13 സെക്കൻഡും.
4: പുലരിപ്പൂക്കൾ.

0: ആദ്യം കേൾക്കൂ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
2: പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
3: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: മെഡിസപ് ആനുകൂല്യങ്ങൾ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
3: ഫോൺ 8078788881.
4: കർക്കടക മാസത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം. പ്രിയ ശ്രോതാക്കളെ, കേരളത്തിന്റെ പാരമ്പര്യ ജീവിത രീതിയിൽ ഏറെ സവിശേഷതയുള്ള മാസമാണ് കർക്കടകം. മലയാള വർഷത്തിലെ അവസാന മാസമായ കർക്കടകം മഴയുടെ തീവ്രതയും പ്രകൃതിയുടെ സമൃദ്ധിയും ഒരുപോലെ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. ഈ മാസം ആത്മീയ ആചരണങ്ങളുടെയും ആയുർവേദ ചികിത്സകളുടെയും മാത്രമല്ല, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ സന്ദേശം നൽകുന്ന ഒരു പാരിസ്ഥിതിക പാഠശാല കൂടിയാണ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്ന സമയമാണ് കർക്കടകം. ഈ മഴ കാടുകളെയും വയലുകളെയും നദികളെയും കുളങ്ങളെയും ഭൂഗർഭജല സ്രോതസ്സുകളെയും പുനരുജ്ജീവിപ്പിക്കുന്നു. ജലലഭ്യത ഉറപ്പാക്കുന്നതിനും ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനും ഈ മഴ നിർണായകമാണ്. കർക്കടകത്തിലെ മഴ ഭൂമിയുടെ താപനില ക്രമീകരിക്കാനും വായുവിലെ പൊടിപടലങ്ങൾ കുറയ്ക്കാനും അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനും സഹായിക്കുന്നു.

സസ്യങ്ങൾ പുതുജീവൻ പ്രാപിക്കുകയും പക്ഷികളും ചെറുജീവികളും ഉൾപ്പെടെയുള്ള അനേകം ജീവജാലങ്ങൾക്ക് അനുകൂലമായ ആവാസവ്യവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഈ പുനരുജ്ജീവനമാണ് കേരളത്തിന്റെ സമ്പന്നമായ ജൈവവൈവിധ്യത്തിന്റെ അടിത്തറ. കർക്കടകമാസവുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങൾക്കും പാരിസ്ഥിതികമായ പ്രസക്തിയുണ്ട്. കർക്കടക കഞ്ഞി പോലുള്ള പരമ്പരാഗത ഭക്ഷണരീതികൾ, പ്രാദേശികമായി ലഭ്യമായ ഔഷധസസ്യങ്ങളും ധാന്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രകൃതി വിഭവങ്ങളെ വിവേകപൂർവം ഉപയോഗിക്കാനും

0: പ്രസക്തിയുണ്ട്. കർക്കടക കഞ്ഞി പോലുള്ള പരമ്പരാഗത ഭക്ഷണരീതികൾ, പ്രാദേശികമായി ലഭ്യമായ ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രകൃതി വിഭവങ്ങളെ വിവേകപൂർവം ഉപയോഗിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഈ പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മഴക്കാലത്ത് ജലാശയങ്ങൾ മലിനമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം. മരങ്ങൾ സംരക്ഷിക്കുക, മണ്ണൊലിപ്പ് തടയുക തുടങ്ങിയ കാര്യങ്ങൾ കർക്കടക മാസത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ കാലഘട്ടത്തിലെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ വരും മാസങ്ങളിലെ ജലസുരക്ഷയെയും കാർഷിക ഉൽപ്പാദനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും വെല്ലുവിളിയാകുമ്പോൾ കർക്കടകം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ സന്ദേശം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മഴയെ വെറും കാലാവസ്ഥാ പ്രതിഭാസമായി കാണാതെ ജലവും വനവും മണ്ണും ജീവജാലങ്ങളും സംരക്ഷിക്കാനുള്ള അവസരമായി കാണേണ്ട സമയമാണിത്. പ്രകൃതിയോടുള്ള ആദരവും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്തവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കർക്കടകമാസം പ്രചോദനമാകട്ടെ. ഓരോ വൃക്ഷവും ഓരോ ജലാശയവും ഓരോ ജീവജാലവും നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവോടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കർക്കടകമാസത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം.
1: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
3: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കളിൽ അടുത്തതായി
1: ഗാന്ധിമാർഗം.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
8: ശ്രീരാമദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ.
0: ഇന്ന് കർക്കടകമൊന്ന്, രാമായണ മാസാരംഭം. രാമായണ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയതയും ധാർമ്മികതയും മൂല്യബോധവും പകരുന്ന വിശുദ്ധ കാലഘട്ടമാണ്. ഈ മാസത്തിൽ ശ്രീരാമന്റെ ജീവിതം വായിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ അനാദി പാരമ്പര്യമാണ്. സത്യം, നീതി, കരുണ, ആത്മനിയന്ത്രണം, വാക്കുപാലനം, ജനസേവനം എന്നീ മൂല്യങ്ങളുടെ സമഗ്ര രൂപമാണ് ശ്രീരാമൻ. ഈ മൂല്യങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും ആഴത്തിൽ സ്വാധീനിച്ചത്. ഗാന്ധിജി തന്റെ ജീവിതത്തെ വിശേഷിപ്പിച്ചത് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. 1930കളിൽ ഹരിജൻ വാരികയിൽ ഗാന്ധിജി എഴുതിയ ഒരു പ്രധാന നിരീക്ഷണം ഇന്നും പ്രസക്തമാണ്. എന്റെ രാമൻ ചരിത്രത്തിലെ അയോധ്യയിലെ രാജകുമാരൻ മാത്രമല്ല, ജനനമരണങ്ങൾക്ക് അതീതനായ സർവവ്യാപിയായ പരമാത്മാവാണ്. ഈ വാക്കുകൾ ഗാന്ധിജിയുടെ രാമസങ്കല്പം എത്ര വിശാലമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. യങ് ഇന്ത്യയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ട്രൂത്ത് ഈസ് ഗോഡ്, സത്യം തന്നെയാണ് ദൈവം. ഈ സത്യാന്വേഷണത്തിൽ അദ്ദേഹത്തിന് വഴികാട്ടിയായ ആദർശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശ്രീരാമന്റെ ജീവിതം. കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ വീട്ടിൽ രാമായണ പാരായണം പതിവായിരുന്നു. പ്രസിദ്ധനായ ഒരു മതപണ്ഡിതനാണ് അത് നിർവഹിച്ചിരുന്നത്. നല്ല ഈണത്തിൽ ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. രോഗിയായ കാബാഗാന്ധിക്ക് അത് വളരെ ആശ്വാസം പകർന്നിരുന്നു. പതിവായി അത് കേട്ടിരുന്ന മോഹൻദാസിന്റെ മനസ്സിൽ ഭക്തിയുടെ വിത്തുപാകാൻ ആ പാരായണം പ്രയോജനപ്പെട്ടു. രാമനാമത്തിന്റെ മഹത്വം ആ കുട്ടിക്ക് പറഞ്ഞുകൊടുത്തത് വൃദ്ധയായ ഒരു പരിചാരികയാണ്, രംഭ എന്ന ആയ. മോഹൻദാസിനെ ഇരുട്ടിനെയും ഭൂതപ്രേതാദികളെയും ഭയമായിരുന്നു. ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് അവൻ നിലവിളിച്ചിരുന്നു. പേടിയകറ്റാൻ രംഭ നിർദ്ദേശിച്ച പ്രതിവിധിയാണ് രാമനാമജപം.

അമന്റെ ജീവിതത്തിലെ ധർമ്മനിഷ്ഠയും ത്യാഗവും സഹനവും ഗാന്ധിജിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പ്രത്യേകിച്ച് തുളസീദാസിന്റെ രാമചരിതമാനസ് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. രാമരാജ്യം എന്ന ആശയം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ സാമൂഹിക ചിന്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ്. എന്നാൽ ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം ഒരു മതാധിഷ്ഠിത ഭരണ സംവിധാനമോ ഒരു പ്രത്യേക മതത്തിന്റെ ആധിപത്യമോ ആയിരുന്നില്ല. അദ്ദേഹം സ്വപ്നം കണ്ടത് നീതിയും സത്യവും സമത്വവും കരുണയും നിറഞ്ഞ ഒരു ജനാധിപത്യ സമൂഹമായിരുന്നു. എന്റെ രാമരാജ്യം ഹിന്ദുക്കളുടെ രാജ്യമല്ല, അത് ദൈവത്തിന്റെ രാജ്യമോ ധർമ്മത്തിന്റെ രാജ്യമോ ആണ്. അവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ അവകാശവും തുല്യ ബഹുമാനവും ഉണ്ടായിരിക്കും എന്ന് ഗാന്ധിജി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ രാമരാജ്യത്തിൽ ഭരണാധികാരികൾ അധികാരത്തിന്റെ ഉടമകളല്ല, ജനങ്ങളുടെ സേവകരാണ്. അഴിമതിക്കും അനീതിക്കും അവിടെ സ്ഥാനമില്ല. രാമരാജ്യത്തിൽ ജാതി, മതം, ഭാഷ, വർഗം എന്നിവയുടെ പേരിൽ വിവേചനമുണ്ടാകില്ല. സ്ത്രീയും പുരുഷനും തുല്യ ബഹുമാനം അനുഭവിക്കും. ദരിദ്രരും പിന്നാക്ക വിഭാഗങ്ങളും സംരക്ഷിക്കപ്പെടും. എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കപ്പെടണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. ഗ്രാമസ്വരാജിനും രാമരാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ, പ്രാദേശിക ഉൽപ്പാദനം, ലളിത ജീവിതം, പരിസ്ഥിതിയോട് ഇണങ്ങിയ വികസനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ രാമരാജ്യത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ രാമരാജ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സത്യവും ധർമ്മവും കരുണയും അഹിംസയും പ്രാവർത്തികമാകുന്ന ഒരു ജീവിത രീതിയാണ്. അതിനാൽ രാമരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടത് ആദ്യം മനുഷ്യന്റെ മനസ്സിലാണ്. വ്യക്തി നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ രാഷ്ട്രവും രാമരാജ്യത്തിലേക്ക് ഉയരും. നീതിയും മനുഷ്യത്വവും സർവമത സൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാനുള്ള പ്രചോദനമാണ് ഗാന്ധിജിയുടെ രാമരാജ്യം. വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ സമൂഹത്തിന്റെ നന്മയെ മുൻനിർത്തിയ ഭരണരീതിയാണ് രാമായണം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് ഗാന്ധിജി രാമരാജ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ധാർമ്മിക മാതൃകയായി കണ്ടത്. ഗാന്ധിജിയുടെ അഹിംസയും ശ്രീരാമന്റെ ജീവിതവും തമ്മിൽ ചിലർ താരതമ്യം ചെയ്യാറുണ്ട്. ശ്രീരാമൻ യുദ്ധം ചെയ്തപ്പോൾ ഗാന്ധിജി അഹിംസയെ ഉയർത്തിപ്പിടിച്ചു എന്നതാണ് അവരുടെ വാദം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇരുവരുടെയും ലക്ഷ്യം ധർമ്മത്തിന്റെ സംരക്ഷണമായിരുന്നു എന്നതാണ്. ശ്രീരാമൻ അവസാന മാർഗമായി മാത്രമാണ് യുദ്ധം സ്വീകരിച്ചത്. സമാധാനത്തിനും സംവാദത്തിനും ആദ്യം അവസരം നൽകി. രാവണനെ പലതവണ തിരുത്താനുള്ള അവസരങ്ങൾ നൽകിയ ശേഷമാണ് യുദ്ധം നടന്നത്. യുദ്ധം കഴിഞ്ഞപ്പോൾ രാവണന്റെ ജ്ഞാനത്തെ ആദരിക്കുകയും വിഭീഷണനെ സ്വീകരിക്കുകയും ചെയ്ത രാമന്റെ സമീപനത്തിൽ ക്ഷമയും കരുണയും കാണാം. ഗാന്ധിജിയും അനീതിക്കെതിരെ ഉറച്ചുനിന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാർഗം അഹിംസയും സത്യഗ്രഹവുമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ പതിവായി ആലപിച്ചിരുന്ന രഘുപതി രാഘവ രാജാറാം, പതീത പാവന സീതാറാം എന്ന ഭജനിലൂടെ ഗാന്ധിജി രാമനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവമായിയല്ല, മനുഷ്യരാശിയുടെ നന്മയുടെയും സത്യത്തിന്റെയും പ്രതീകമായാണ് അവതരിപ്പിച്ചത്.

രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് അധികാരത്തിന്റെ മഹത്വമല്ല, ഉത്തരവാദിത്തത്തിന്റെ മഹത്വമാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയും അധികാരം ഒരിക്കലും ആഗ്രഹിച്ചില്ല. സ്വാതന്ത്ര്യം നേടിയ ശേഷവും അദ്ദേഹം ഭരണപദവികൾ സ്വീകരിച്ചില്ല. ജനസേവനമാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ശ്രീരാമന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ സന്ദേശം വാക്കുപാലിക്കലാണ്. പിതാവിന്റെ വാക്കുപാലിക്കാൻ അദ്ദേഹം 14 വർഷം വനവാസം സ്വീകരിച്ചു. അധികാരത്തെക്കാൾ ധർമ്മത്തിനാണ് അദ്ദേഹം വില നൽകിയത്. ഗാന്ധിജിയുടെ ജീവിതത്തിലും വാക്കും പ്രവൃത്തിയും തമ്മിൽ അകലമുണ്ടായിരുന്നില്ല.

0: അദ്ദേഹം പറഞ്ഞത് ആദ്യം സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് ലോകം വിലയിരുത്തിയത്. ശ്രീരാമൻ മനുഷ്യബന്ധങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും ശ്രദ്ധേയമാണ്. ഗുഹനോടും ശബരിയോടും ഹനുമാനോടും സുഗ്രീവനോടും വിഭീഷണനോടും അദ്ദേഹം പുലർത്തിയ സ്നേഹവും വിശ്വാസവും മനുഷ്യസമത്വത്തിന്റെ ഉദാത്ത മാതൃകകളാണ്. ജാതിയോ സ്ഥാനമോ സമ്പത്തോ അല്ല, മനുഷ്യന്റെ സ്നേഹവും വിശ്വാസവുമാണ് പ്രധാനമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. മനുഷ്യസ്നേഹത്തിന്റെ ഈ ദർശനത്തിൽ ശ്രീരാമന്റെയും ഗാന്ധിജിയുടെയും ചിന്തകൾ തമ്മിൽ ആഴത്തിലുള്ള സാമ്യമുണ്ട്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളും ശ്രീരാമനുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം വ്യക്തമാക്കുന്നു. വെടിയേറ്റു വീണപ്പോൾ അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്നുയർന്നത് ഹേ റാം എന്ന വാക്കുകളായിരുന്നു. അത് ഒരു ദൈവനാമം മാത്രമായിരുന്നില്ല, ജീവിതകാലം മുഴുവൻ അദ്ദേഹം പിന്തുടർന്ന സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ശ്രീരാമന്റെയും മഹാത്മാഗാന്ധിയുടെയും സന്ദേശങ്ങൾ കൂടുതൽ പ്രസക്തമാണ്. അസഹിഷ്ണുതയും വിദ്വേഷവും അക്രമവും വർദ്ധിക്കുന്ന ലോകത്ത് സത്യവും സ്നേഹവും സഹിഷ്ണുതയും നീതിയും വീണ്ടും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും ഈ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥ രാമരാജ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. രാമായണമാസം രാമകഥ കേൾക്കാനുള്ള കാലം മാത്രമല്ല, രാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള അവസരം കൂടിയാണ്. അതുപോലെ ഗാന്ധിജിയെ സ്മരിക്കുന്നത് സത്യവും അഹിംസയും സേവനവും നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതിലൂടെയാണ്. ഗാന്ധിജിയും ശ്രീരാമനും മനുഷ്യരാശിക്ക് നൽകിയ സന്ദേശം ഒന്നുതന്നെയാണ്: സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ധർമ്മം കാത്തുസൂക്ഷിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ജീവിതത്തെ സേവനത്തിനായി സമർപ്പിക്കുക. ഈ രാമായണമാസം മഹത്തായ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ.
1: ശ്രീരാമദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ, ഇതേക്കുറിച്ചാണ് ശ്രോതാക്കൾ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
1: ഗാന്ധിമാർഗം
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
5: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
10: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
11: ഇല്ല.
10: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ
11: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
10: അതെന്താ?
11: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു, അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
7: സഹപ്രായോജകർ
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
14: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: പീച്ചി ജലശുദ്ധീകരണശാലയിലെ 600 mm പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നും നാളെയും തൃശൂർ പഴയ മുനിസിപ്പൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്നതാണെന്ന് കേരള വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ തൃശൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. തൃശൂരിൽ ഈ മാസം 21-22 തീയതികളിൽ രാവിലെ 10:30 മുതൽ തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും മൂവാറ്റുപുഴയിൽ ഈ മാസം 23-ാം തീയതി

0: ഇത് രാവിലെ 10:30 മുതൽ മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും, കോട്ടയത്ത് ഈ മാസം 24 രാവിലെ 10:30 മുതൽ കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ പരാതികൾ പരിഗണിക്കും. സിറ്റിംഗ് ദിവസങ്ങളിൽ നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത രജിസ്ട്രാർ അറിയിച്ചു. KKS ഗവൺമെന്റ് ITI മാളയിൽ IMC ആഭിമുഖ്യത്തിൽ സ്കിൽ അപെക്സ് അക്കാദമിയുമായി സഹകരിച്ച് ഡിപ്ലോമ കോഴ്സ് നടത്തുന്നു. ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് നൽകും. അഡ്മിഷന് 81368-06093 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടു വരാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് PHH പിങ്ക് തരം മാറ്റുന്നതിന് അക്ഷയ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രം മുഖേന ഇന്നുകൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
4: സഹപ്രായോജകർ
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
6: ഫോൺ 9387168444.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാകും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന

0: രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൗണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയവ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിനായി ചെലവായി. 2-ാം പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചു വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000-ലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തമെന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 100 കോടിയിലധികം പൗരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 10 ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങളിൽ നിറഞ്ഞ കർക്കടക മാസത്തിൽ

0: രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞകർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാ പേരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45 ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. മൂന്നാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
2: ഗാനസന്ദേശം.
1: പ്രായോജകർ
3: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
4: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
5: മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീതവാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
1: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇന്ന് 38th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുഞ്ഞിപ്പ നഫീസ ദമ്പതികൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു വടക്കേ വാവനൂരിൽ നിന്നും PV മുഹമ്മദ്, ആചാര്യ തിരുവത്ര എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മായമോൾക്ക് ആശംസകൾ അറിയിക്കുന്നു വടക്കാഞ്ചേരിയിൽ നിന്നും അച്ഛൻ വിജയൻ, അമ്മ മീര എന്നിവരും കുടുംബാംഗങ്ങളും. ആശംസകളോടെ ഗാനമിത.

0: സമാപിക്കുന്നു. പ്രായോജകർ
1: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
2: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
8: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ, പുല്ലഴി ചാലക്കുടി ഹോസ്റ്റലുകളിൽ സ്വീപ്പർ തസ്തികയിലുമാണ് ഒഴിവുള്ളത്. ജൂലൈ 27-ാം തീയതിക്കകം അപേക്ഷ ലഭിക്കണം. വിശദാംശങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872360849. പാറളം ഗ്രാമപഞ്ചായത്തിലെ 4-16 വാർഡുകളിലേക്ക് ആശാപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നു. വിവാഹിതരും 25-45 ഇടയിൽ പ്രായമുള്ളവരും മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പാറളം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരുമായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനൽ സഹിതം ഈ മാസം 21-ാം തീയതി രാവിലെ 11 മണിക്ക് പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിനായി എത്തിച്ചേരണം. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ

0: PSE എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 22-ാം തീയതി രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0487-2334-3133. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ PSE എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 24-ാം തീയതി രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0487-2334-3133. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ PSE അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നൽകുന്ന ഒരു വർഷത്തെ ആയുർവേദ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 22-ാം തീയതി രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0487-2334-3133. ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ആകാശവാണി തൃശൂർ. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കൂ.

0: അരയന്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗായത്രിയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131119.
5: ആരോഗ്യക്കുറിപ്പുകൾ. ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന മറ്റൊരു കർക്കിടക മാസം കൂടി. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തെക്കുറിച്ച് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അമൃത സംസാരിക്കുന്നു.
6: മഴക്കാലം അഥവാ വർഷ ഋതു എന്നത് നമ്മുടെ ശരീരത്തിലും ചുറ്റുപാടിലും പലതരം മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഭൂമിയും ജലവും മലിനമാകുന്നു. രോഗവാഹകരായ കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നു. ആയുർവേദ പ്രകാരം ഈ കാലഘട്ടത്തിൽ ശരീരത്തിന്റെ ദഹനശക്തി കുറയുകയും രോഗപ്രതിരോധ ശക്തി കുറയുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അതിനാൽ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കാൻ പ്രത്യേക ജീവിത ശൈലിയും ഭക്ഷണക്രമവും പിന്തുടരുന്നതിനെ കർക്കിടകചര്യ അഥവാ ആയുർവേദത്തിൽ പറയുന്ന വർഷ ഋതുചര്യ എന്ന് പറയുന്നു. മഴക്കാലത്ത് സന്ധിവേദന, ജലദോഷം, പനി തുടങ്ങിയ അസുഖങ്ങൾ വർദ്ധിക്കാം. ശരീരത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനാണ് ആയുർവേദം കർക്കിടകചര്യ നിർദ്ദേശിക്കുന്നത്. കർക്കിടകചര്യയിലെ പ്രധാന ആചാരങ്ങൾ: ഔഷധ കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി. ഔഷധ സസ്യങ്ങളും ഉണക്കലരി അല്ലെങ്കിൽ ഞവര അരിയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കഞ്ഞി ശരീരത്തിന് പോഷണവും രോഗപ്രതിരോധ ശേഷിയും നൽകുന്നു. അഭ്യംഗം അഥവാ എണ്ണ തേച്ചുപുളി. എള്ളെണ്ണയോ ഔഷധ തൈലമോ ഉപയോഗിച്ച് ശരീരം മസാ

0: മസാജ് ചെയ്യുന്നത് വാതദോഷം കുറയ്ക്കാനും സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അഭ്യംഗം അഥവാ എണ്ണ തേച്ചുകുളി. എള്ളെണ്ണയോ ഔഷധ തൈലമോ ഉപയോഗിച്ച് ശരീരം മസാജ് ചെയ്യുന്നത് വാതദോഷം കുറയ്ക്കാനും സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ലഘുഭക്ഷണം. ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. പച്ചക്കറി സൂപ്പ്, വേവിച്ച പച്ചക്കറികൾ, ചൂടുവെള്ളം എന്നിവ ഉപയോഗിക്കാം. വിശ്രമവും യോഗയും. മിതമായ യോഗാഭ്യാസം, പ്രാണായാമം, ധ്യാനം എന്നിവ ശരീര മനസ്സ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ശീലിക്കാവുന്ന ആഹാരങ്ങൾ. ദഹനശക്തി പൊതുവെ ഈ കാലത്ത് കുറവായതിനാൽ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം. മാംസം, പയർ വർഗ്ഗങ്ങൾ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന സൂപ്പ്, കറികളിൽ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ഉലുവ, കറിവേപ്പില എന്നിവ ചേർക്കുന്നത് ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നു. ആഹാരം ചെറു ചൂടോടെ കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അധികം ദ്രവരൂപത്തിലുള്ള ഭക്ഷണത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. ഈ കാലാവസ്ഥയിൽ കഫം വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ തേൻ നിത്യം ഉപയോഗിക്കാം. വർഷകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നവയും ദഹനശേഷി, രോഗപ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ ഉതകുന്നതുമായ ചില ആരോഗ്യ രുചിക്കൂട്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പഞ്ചകോലത്തക്രം. വെണ്ണ മാറ്റിയ മോര് 200 ml, പഞ്ചകോലചൂർണം 5 g, പഞ്ചകോലചൂർണം മോരിൽ ചേർത്ത് ചെറുതായി ചൂടാക്കി ഉപയോഗിക്കാം. ദഹനശക്തിക്ക് നല്ലതാണ്. ഗളം അഥവാ മുക്കുടി. ഇഞ്ചി, കായം, മഞ്ഞൾപ്പൊടി, ഇന്ദുപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില ഇവ ചേർത്തു കാച്ചിയ മോര് അസുഖം കൊണ്ട് ക്ഷീണിച്ചവർക്കും ജലദോഷം, ചുമ, വയറിളക്കം എന്നീ വ്യാധികളിലും ഉത്തമം. യൂഷം. ചെറുപയർ 50 g, വെള്ളം 200 ml, ഇന്ദുപ്പ്, കുരുമുളക് പൊടി, നെയ്യ്, കടുക്, ഉലുവ, കറിവേപ്പില ഇവ ആവശ്യത്തിന്. കുരുമുളകും ഇന്ദുപ്പും ചേർത്ത് ചെറുപയർ വെന്ത വെള്ളത്തിൽ ബാക്കി ചേരുവകൾ നെയ്യിൽ താളിച്ചിടുക. ഈ ചെറുപയർ സൂപ്പ് വ്യാധി കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ്. ശരീരത്തിലേക്ക് അയൺ ആഗിരണത്തെ സഹായിക്കുന്നു. മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ബ്ലഡ് പ്രഷർ ക്രമീകരിക്കാനും സഹായിക്കുന്നു. കൊത്തരസം. മുതിര വെന്ത വെള്ളം 1 cup, തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, ഉലുവ, കുരുമുളക് പൊടി, ഇന്ദുപ്പ് എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കിയ രസത്തിൽ മുതിര വെന്ത വെള്ളം ചേർത്ത് നെയ്യിൽ കടുക് താളിക്കുക. അയൺ, കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ കൊണ്ട് സമ്പുഷ്ടം. കൊഴുപ്പ് കുറവും എന്നാൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതുമായ ഈ രസം LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉത്തമമാണ്. പ്രമേഹ രോഗികൾക്കും മൂത്രത്തിൽ കല്ല് ഉള്ളവർക്കും ഉപയോഗിക്കാം.
1: കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അമൃത സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ആകാശവാണി തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
4: പ്രായോജികർ
5: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
4: വിസിറ്റ് www.accountantsacademy.in.
6: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
7: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
8: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
1: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലയിൽ കെട്ടിയില്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇത് ആരുടെ ഉദ്ധരണിയാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ വിവിധ മേഖലകളിൽ പ്രശോഭിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. നിയമജ്ഞനായും സാമ്പത്തിക ശാസ്ത്രജ്ഞനായും സാമൂഹിക പരിഷ്കർത്താവായും അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലയിൽ
4: കെട്ടിയിട്ടില്ലെങ്കിൽ

മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇത് ആരുടെ ഉദ്ധരണിയാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ വിവിധ മേഖലകളിൽ പ്രശോഭിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. നിയമജ്ഞനായും സാമ്പത്തിക ശാസ്ത്രജ്ഞനായും സാമൂഹിക പരിഷ്കർത്താവായും അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഇനി ചിന്താവിഷയം. ഉദയത്തിന്റെ ഇരുളിമയിലും പ്രകാശം അനുഭവിക്കുന്ന പക്ഷിയാണ് വിശ്വാസം. ഉദയത്തിന്റെ ഇരുളിമയിലും പ്രകാശമനുഭവിക്കുന്ന പക്ഷിയാണ് വിശ്വാസം. രവീന്ദ്രനാഥ ടാഗോർ.

0: തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: winners, comebacks, extraordinary underdog performances, and teeming moments of individual brilliance have made sure that the football itself has never been overshadowed. The spotlight now falls on Spain and Argentina. And finally, the Times of India informs that about the first private orbital rocket launch on Saturday. The papers add Skyroot Aerospace is days from becoming India's first private space tech startup to launch an orbital class rocket. Vikram 1 is set to lift off at 11:30 from Sriharikota. And with that, it's back to you, Shagun.
1: Thank you, Pramod. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to flag off India's first hydrogen-powered train from Jind Railway Station in Haryana this morning. Delhi government approves 400 crore rupees startup and incubation policy to promote innovation and self-employment. National Testing Agency declares results of NEET UG 2026 re-examination. Gujarat ATS arrests 5 persons from Patan district in connection with its probe into Jaish-e-Mohammed terror module. And in men's cricket, hosts England beat India by 4 wickets in second ODI to level 3 match series 1-1. And with that, we end the morning news. Have a nice day.
2: Akashavani, Thrissur.
3: പാട്ടോർമ്മകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പാട്ടോർമ്മകളിൽ യശോദാ മുരളി അവണൂർ എഴുതിയ കത്താണ് ഇന്ന് പരിഗണിച്ചിരിക്കുന്നത്. യശോദാ മുരളിയുടെ കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, ഓർമ്മകൾ പാട്ടുകളായും പാട്ടുകൾ ഓർമ്മകളായും ബന്ധപ്പെട്ട എത്രയോ സംഭവങ്ങളും മുഹൂർത്തങ്ങളും എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ ഒരു പാട്ടോർമ്മ മറക്കാനാവാതെ എണ്ണത്തിൽ ഒന്നാമതായി തന്നെയുണ്ട്. ഒരു 35 വർഷം പിന്നിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. അന്ന് എന്റെ കല്യാണ ദിവസമാണ്. വയസ്സ് 28 കല്യാണങ്ങളൊന്നും ഒത്തുവരാതെ നിൽക്കുന്ന ഞാൻ ഇന്നത്തെ പോലെയൊന്നുമല്ല അന്ന്. ഒരു 18-19 വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികൾ അച്ഛനമ്മമാരുടെ സ്വൈരക്കേടാണ്. എന്റെ ഒരു പ്രകൃതം കൊണ്ടാവും ഒരിക്കൽ വന്നവർ പിന്നെ വരില്ല. അങ്ങനെ അനസ്യൂതം നടന്ന പെണ്ണുകാണൽ ചടങ്ങിന്റെ ഗൗരവവും സന്തോഷങ്ങളും നശിച്ചപ്പോൾ വരുന്നവരെയൊന്നും ഞാൻ നോക്കാതെയുമായി. അതുകൊണ്ട് കല്യാണപ്പന്തലിൽ വെച്ചാണ് ഞാൻ എന്റെ ഭർത്താവിനെ ആദ്യം കണ്ടത്. എന്തെങ്കിലും ആവട്ടെ, ഒരു താലിഭാഗ്യം കിട്ടിയല്ലോ. നെറുകയിൽ സിന്ദൂരമിട്ട സ്ത്രീകളെ കാണുമ്പോൾ കൊതിയായിരുന്നു എനിക്ക്. അതിന് സാധിച്ചു. ഏറെ അത്ഭുതം മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമായിരുന്നു. എന്നെ തനിച്ചാക്കി പോകുന്ന ആ വേദനയിലും അച്ഛൻ എനിക്ക് പ്രതീക്ഷ നൽകി. 2 വർഷത്തിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ പേരുള്ള ഒരാൾ എനിക്ക് കൂട്ടായി വരുമെന്ന്. ആ മുരളീധരനെ നേരിൽ കാണുന്നത് മാല ചാർത്തുമ്പോഴാണ്. അന്ന് രാത്രി ആളെന്നോട് പാട്ട് പാടാൻ പറ്റൂ എന്ന് ചോദിച്ചു. ഇതെന്താ സിനിമയോ, പാട്ടൊക്കെ പാടി സീനുണ്ടാക്കാൻ? മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഞാൻ മടിക്കാതെ പതുക്കെ ഒരു കാച്ചങ്ങ് കാച്ചി. കൊടുങ്കാറ്റേ നീ ഇളം കാറ്റാകൂ, ഈ പുഷ്പനികുഞ്ചത്തിലുറങ്ങൂ, ഈ സ്നേഹമഞ്ചത്തിലുറങ്ങൂ. ഇങ്ങനെ ആരംഭിക്കുന്ന ജാനകിയമ്മയുടെ ഗാനം ഒറ്റനോട്ടത്തിൽ ഏറെ റഫ് ആൻഡ് ടഫ് ആയി തോന്നിയ ആളെ ഒന്ന് സോഫ്റ്റാക്കാനായി തെരഞ്ഞെടുത്തതാണ് ഈ ഗാനം. ജീവിച്ചു തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് കൊടുങ്കാറ്റു പോയിട്ട് ഒരു ഇളങ്കാറ്റു പോലുമല്ല ആളെന്നും ഞാനെന്ന സ്നേഹപുഷ്പമഞ്ചം ശരിക്കുമൊരു മുള്ളുമുരുക്കാണെന്നും. എന്നാലും ഞങ്ങളുടെ ഈ ജീവിത നദി വലിയ കേടൊന്നുമില്ലാതെ ഇന്നും ശാന്തമായി ഒഴുകുന്നു. പാവം ഇപ്പോഴും എന്റെ പാട്ടുകളൊക്കെ നിശബ്ദമായി സഹിക്കുന്നു. അന്നത്തെ ആ ഗാനം എപ്പോഴെങ്കിലും ആകാശവാണിയിലൂടെ കേൾക്കുമ്പോഴൊക്കെ ആ ദിവസത്തെ ഒരു ചമ്മലോടെ ഞാൻ ഓർക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ ഗാനം ഇഷ്ടമാവും എന്ന് കരുതുന്നു. പ്രതീക്ഷയോടെ, യശോദാ മുരളി, അവണൂർ. പ്രിയരെ, യശോദാ മുരളിയോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഇത് തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമ്മകൾ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
4: ഓ, താങ്ക് യു.
2: നമുക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്.

0: ശ്രോതാക്കൾക്ക് പങ്കുവെക്കാനുള്ള ഒരു വേദി അത് തന്നതില് വളരെ സന്തോഷമുണ്ട്. പാട്ട് എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാ, പാടാൻ പറ്റിയില്ലെങ്കിലും. അപ്പൊ ഓരോ പാട്ടിനും ഓരോരോ ഓർമ്മകളുണ്ട് കുട്ടി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏജ് ആയുള്ള ആൾക്കാർ അന്നൊന്നും മറ്റേ ദൃശ്യ മാധ്യമങ്ങളില്ലല്ലോ, ശ്രദ്ധങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോ പാട്ടിനും നമുക്ക് ചേർത്ത് വെക്കാൻ ഒരേ ഓർമ്മകളുണ്ട്. അതില് ഒരു ഓർമ്മയാണ് ഞാൻ അങ്ങോട്ട് എഴുതിയത്.
1: വിവാഹ നാളില് നല്ലൊരു ഓർമ്മയാണ് പങ്കുവച്ചിരിക്കുന്നത്.
0: അതെ അതെ, ഞാൻ അതിൽ എഴുതിയല്ലോ, നമ്മള് ഇന്നത്തെ കുട്ടികളുടെ പോലെയല്ല, നമുക്ക് അന്നത്തെ ഒരു അനുഭവം. ഞാൻ അന്നത്തെ ദിവസമാണ് ആളെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പൊ പിന്നെ നമുക്ക് ആ ഇംപ്രഷൻ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ആളെ മുഖം നോക്കിയിട്ട് ഒരു സങ്കല്പിക്കാനുള്ളൊരു സമയം ഇല്ല. അതിനെ ഒരു മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു സംഭവം മനസ്സിൽ ചെയ്തതാണ്. ആള് പറയും കൂടി ചെയ്തപ്പോഴേ പാട്ട് പാടും എന്ന് പറഞ്ഞപ്പോ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ.
1: അന്നത്തെ ദിവസം അദ്ദേഹം പാട്ട് പാടുന്ന ആളാണോ?
0: അല്ലല്ല കേട്ടോ,
1: ഇല്ല അല്ലേ,
0: ആസ്വദിക്കും മാത്രം. പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയില്ല, എന്നോട് അങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു.
1: അദ്ദേഹം എന്താ ചെയ്യുന്നേ? മുരളീധരൻ എന്നാണ് പേര്.
0: ആള് ആർട്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ അതുപോലെ കമ്പ്യൂട്ടറില് ഫോട്ടോഷോപ്പ് വർക്ക്
1: ഗ്രാഫിക്സിന്റെ ഒക്കെ
0: കാര്യങ്ങളൊക്കെ.
1: എവിടെയാ? അവണൂര് തന്നെയാണോ അതോ?
0: ഇപ്പൊ വീട്ടിലാണ്, മുമ്പേ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കോവിഡിന് ശേഷം ആളിപ്പോ വീട്ടിൽ തന്നെയാണ്, ഓൺലൈനില്
1: ചെയ്യാണ്. ഒരു കലാഹൃദയമുള്ള ആളാണ്,
0: കലാകാരൻ തന്നെയാണ്, ഫുൾ ടൈം കലാകാരനാണ്. അതിന്റെ ഗുണം ദോഷമൊക്കെ ഉണ്ട്.
1: പിന്നെ വീട്ടിലെ ആരൊക്കെയുള്ളത്?
0: മക്കളെ രണ്ടുപേര്, രണ്ടാം കുട്ടികളാണ്. അതില് മൂത്ത മകൻ കല്യാണം കഴിച്ചു, അവന് ഒരു 4 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞുമോണ്ട്. പിന്നെ രണ്ടാമത്തെ ആളും അതുപോലെ തന്നെ ആർട്ടിസ്റ്റാണ്, അവൻ ശില്പിയാണ്. സാംസ്കൃതിക യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ കാലടി, അത് കഴിഞ്ഞിട്ട് അവൻ സ്വന്തം വർക്കൊക്കെ ആയിട്ട് പോണു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് സന്തോഷമായിട്ട് ചെറിയൊരു ഫാമിലി അങ്ങനെ പോണു. റേഡിയോയുടെ ഒരു ഫുൾ ടൈം ശ്രോതാവായ കാരണം വലിയൊരു സ്വാധീനമാണ് കേട്ടോ ആകാശവാണി എന്ന് പറഞ്ഞത്. 7 മണി വരെയുള്ള പരിപാടികൾ നമുക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല, അത്രമാത്രം അറിവും ഒക്കെ തരുന്ന പരിപാടികളാണ്. പിന്നെ ഇപ്പൊ വായിക്കാനുള്ള സമയങ്ങളും കുറഞ്ഞല്ലോ, അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് വർക്കും നടക്കും, കാര്യങ്ങൾ അറിയും ചെയ്യാം. പിന്നെ മറ്റുള്ള ജോലി സമയത്തൊക്കെ നമ്മള് കുറച്ച് ഓഫ് ചെയ്യും, പുറത്തേക്ക് പോകുമ്പോഴൊക്കെയാണ് പിന്നെ അതൊക്കെ ഒന്ന് കേൾക്കാതിരിക്കുള്ളൂ. പിന്നെ ഇപ്പൊ കയ്യില് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കൂലപ്പോ.
1: പിന്നെ ഇപ്പൊ ഫോണിലാണെങ്കിലും ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി റേഡിയോ കേൾക്കാം.
0: അതെ അതുണ്ട്, അത് എടുത്തിട്ടുണ്ട്. ആകാശവാണി ഇപ്പൊ പുറത്ത് പോയാലും നമുക്ക് നമ്മുടെ പരിപാടി കേൾക്കാം, എവിടെ ഇരുന്നാലും കേൾക്കാം.
1: അതെ,
0: അപ്പൊ അതുകൊണ്ട് ആകാശവാണി വിട്ടിട്ടുള്ള ഒരു കളിയില്ല.
1: അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ ഞങ്ങളെ എല്ലാവരും കരുതുന്നതിൽ വലിയ സന്തോഷം.
0: ഓ ഓക്കെ, ഞങ്ങള് അങ്ങനെ തന്നെയാ കരുതുന്നത് ഞാന്.
1: അന്ന് വിവാഹനാളിൽ മുരളീധരൻ പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ പാടിയ പാട്ട് അമൃതവാഹിനി എന്ന ചിത്രത്തിലെ ഗാനമാണ് അല്ലേ?
0: ജാനകിയമ്മ പാടി.
1: അതെ,
0: ജാനകിയമ്മയുടെ നല്ലൊരു ഫാനാണ് ഞാൻ. അമ്മ ഇപ്പോ 2 ദിവസം മുമ്പ് നമ്മളെ വിട്ടു പോയല്ലോ. അപ്പൊ എല്ലാവരും മരിക്കും, എന്നാലും കൂടിയിട്ട് ഇവരൊന്നും മരിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണ്.
1: അതെ, പാട്ടുകളിലൂടെ അവര് ജീവിക്കുകയാണ് അല്ലേ?
0: അതെ അതെ അതെ, അവർക്കൊന്നും മരണമില്ലല്ലോ, ശരീരല്ലേ പോണുള്ളൂ.
1: തമിഴ് കവിയും ഗാനരചയിതാവുമായിട്ടുള്ള വൈരമുത്തു ജാനകിയമ്മയുടെ മരണത്തിന് ശേഷം ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, ഗാനാഞ്ജലി എന്ന പേരിൽ. അപ്പോ ആ കവിത മലയാള തർജ്ജമ ഇങ്ങനെയാണ്: നിനക്ക് പാടാൻ കഴിയാത്ത പാട്ടൊന്നുമില്ല, നിന്റെ പാട്ട് കേൾക്കാതെ രാത്രികൾ പുലരാറില്ല, അമ്മേ നീ എന്നെന്നും ജീവിക്കും. എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളല്ലേ.
0: പിന്നെ നമ്മള് ഒരു ദിവസം പോലും ജാനകിയമ്മയുടെ ശബ്ദം കേൾക്കാത്തൊരു ദിവസം ഇല്ലല്ലോ. അതുപോലെ തന്നെ ഏത് പാട്ടും, ഇപ്പൊ കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, കാമുകി ആവട്ടെ, ഭാര്യ, അങ്ങനെ ഏത് രൂപത്തിലുള്ള ആൾക്കാരുടെ ശബ്ദം ആള് അതുപോലെ പാടാൻ പറ്റിയ ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ നഷ്ടം തന്നെയാണ് നമുക്ക്.
1: 3 വയസ്സ് മുതലേ പാടാൻ തുടങ്ങിയിട്ടുണ്ട് അവര്. ഏകദേശം ഒരു 10 വയസ്സ് വരെയാണ് അവര് ഔപചാരികമായിട്ടുള്ള ഒരു സംഗീത പഠനം ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു കുറഞ്ഞ കാലയളവിൽ ഔപചാരികമായിട്ടുള്ള ഒരു സംഗീത പഠനത്തിൽ ഉപരിയായിട്ട് ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് കൂടി ഉണ്ട് അവർക്ക്
0: തോന്നിയിട്ടുള്ളത്. അത് ദൈവത്തിന്റെ ഒരു കരസ്പർശമുള്ള ആൾക്കാരായിരിക്കും. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ആ പഠിച്ചതിന്റെ അല്ലെങ്കിൽ അത് ജന്മസിദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആള് തന്നിട്ടുള്ളത്. അതിനപ്പുറത്ത് എന്തോ ഒരു അത്ഭുതം ഉണ്ട് ആളുടെ അടുത്ത് നിന്ന് തോന്നിയിട്ടുണ്ട്. അത് ഭഗവാന്റെ നേരിട്ടുള്ള ഒരു കരസ്പർശമായിരിക്കും എന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. കാരണം അമ്മ അങ്ങനെ വയ്യാത്തൊരാളായിരുന്നു എന്ന് പറയുന്നു, ആസ്മ രോഗം ഉണ്ടായിരുന്നു. ആ രോഗാവസ്ഥയിൽ പോലും ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോ അമ്മ ഈ രൂപത്തിൽ പാടിയത് നമുക്ക് തോന്നുകയില്ല.
1: പിന്നെ ഈ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ പാടുമ്പോ റെക്കോർഡിംഗ് സമയത്ത് സ്വരസ്ഥാനം ഏതാണെന്ന് കുറിച്ചു വെക്കുക പോലും ചെയ്യാതെയാണ് അവര് പാടിയിരുന്നതെന്നാണ് വായിച്ചറിയാൻ സാധിച്ചത്.
0: ഞാനിപ്പോ അതായത് മരിച്ചതിന്റെ ശേഷം ആരോ പറയുന്നത് കേട്ട്, മറ്റവരൊക്കെ സ്വരസ്ഥാനങ്ങളൊക്കെ എഴുതിയിരുന്നു അമ്മ കേട്ടിട്ട്.

0: ആണ് പാടിയിരുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു.
1: എസ് ജാനകിയെ അവരുടെ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സംഗീത ലോകത്തേക്ക് വഴിതിരിച്ചു വിട്ടത്. പിന്നെ ആകാശവാണിയുമായിട്ട് വലിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സംഗീത മത്സരത്തിലെ രണ്ടാം സ്ഥാനം നേടി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ആ സമയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെ ഒരു നാദസ്വര വിദ്വാന്റെ കീഴിലാണ് സംഗീതം അഭ്യസിച്ചത്. പൈതി സ്വാമി ആയിരുന്നു ആദ്യ ഗുരു.
0: നാദസ്വരത്തിന്റെ കൂടെ ഒരു പാട്ട് പാടി.
1: അതെ അതെ അതെ, തമിഴിലാണ്, ശിങ്കാരവേലനെ. അതെ, അപ്പൊ അങ്ങനെ വിവിധ ഭാഷകളിലെ അനേകായിരം ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ച്.
0: പിന്നെ അനേകായിരം ഗാനങ്ങളാണ്, എല്ലാ ഗാനങ്ങളും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന പാട്ടുകളാണ്.
1: പിന്നെ തമിഴിലും തെലുങ്കിലൊക്കെ ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. സംഗീതത്തിന്റെ സർവ മേഖലയെയും സ്പർശിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്ന് തന്നെ പറയാം അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ടോർമ്മകളിൽ ഈ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആ ഒരു അതുല്യ ഗായികയെ, ഗാനകോകിലത്തെ നമുക്ക് സ്മരിക്കാം.
0: എല്ലാവർക്കും വേണ്ടി ആ അമ്മേനെ ഒന്നും കൂടി ഈ ഒരു പാട്ടോർമ്മയിലൂടെ കിട്ടട്ടെ. നമ്മുടെ ആകാശവാണിയിലെ അവതാരകർക്കും ശ്രോതാക്കൾക്കും, അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ പാട്ട്.
1: എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ.
0: ഓ താങ്ക് യു.
1: ശരി, താങ്ക് യു. കെ ജയകുമാറിന്റെ സംവിധാനത്തിൽ 1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അമൃതവാഹിനി. പ്രേം നസീർ, ശാരദ, തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, ജയൻ, കവിയൂർ പൊന്നമ്മ, എം ജി സോമൻ തുടങ്ങി നിരവധി പേർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മാനസികവും വൈകാരികവുമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതവും സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ശക്തിയിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഈ ചിത്രം തെലുങ്ക് ചിത്രമായ പുനർജന്മം എന്ന സിനിമയുടെ പതിപ്പാണ്. പിന്നീട് ഹിന്ദിയിൽ ഖിലോണ എന്ന പേരിലും ഈ കഥ പുനരാവിഷ്കരിക്കപ്പെട്ടു. ഇന്ന് പാട്ടോർമകളിൽ അമൃതവാഹിനി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എ ടി ഉമ്മാർ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച ഗാനം നമുക്ക്

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6-3-1. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് യശോദ മുരളി അവളൂർ, നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഭക്തഹനുമാൻ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
5: വെള്ളി രാവിലെ 7:20.
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
7: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
8: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
10: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
11: ഗിരീഷ് പുത്തഞ്ചേരി, ശരത് വയലാർ, സുഭാഷ് എന്നിവർ ചേർന്നെഴുതി, തേജ് മെർവിൻ സംഗീതം നൽകി, വിധു പ്രതാപ് ആലപിച്ച ഗാനം. ചിത്രം വർഗം.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: சங்கமம்.
1: ചുനക്കര രാമൻകുട്ടി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനം, കെ ജി മാർക്കോസ്, മിൻമിനി എന്നിവർ പാടിയ ഗാനം മാന്യന്മാർ എന്ന ചിത്രത്തിൽ നിന്നും.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
4: പ്രായക്കര പാപ്പാൻ എന്ന ചിത്രത്തിനു വേണ്ടി ജഗദീഷും ചിത്രയും ആലപിച്ച ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ശരത്. എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ചിത്രം കവർ സ്റ്റോറി.

ആകാശവാണി. ഇപ്പോൾ ശ്രീ പാലക്കാട് എം ബി മണി പാടുന്നു. ശ്രീ നീലൂർ എം എസ് ജയകുമാർ വയലിൻ, ശ്രീ പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം. ആദ്യം സരസ്വതി നമോസ്തുതി. സരസ്വതി രാഗത്തിൽ എൻ എസ് രാമചന്ദ്രന്റെ കൃതി, രൂപകതാളം.

0: ശ്രീ പാലക്കാട് എം ബി മണി പാടിയ കൃതികളാണ് നിങ്ങൾ കേട്ടത്. ശ്രീ നീലൂർ എം എസ് ജയകുമാർ വയലിൻ, ശ്രീ പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സ

ദന്ത പരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്ത പരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.

0: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സയുടെ പ്രത്യേകത എന്താണ്?
4: ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും രണ്ടു തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. നമ്മുടെ മലയാള മാസങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ് കർക്കിടകം. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ മൺസൂൺ മാസം, വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു മാസമാണ്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ മലയാളികൾ ഒരു പഞ്ഞമാസമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യകരമായിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നൊരു സമയമാണ്, രോഗസാധ്യത കൂടുതലുള്ള സമയമാണ്. ഇപ്പം നമ്മൾ ആധുനിക രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഴക്കാലമാകുമ്പോഴത്തേനും രോഗാണു സംക്രമണത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വേണ്ട സമയവുമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ്, അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞണ്ട് പോലെ പിടിക്കുന്നു എന്നാണ്. അതെല്ലാ കാര്യത്തിലും, ഇപ്പം നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ്. കർക്കിടകം മഴക്കാലമായതുകൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയം ഒരു കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തിലേക്ക് വേണ്ടിയിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടും ആ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ അത് ആയുർവേദത്തിന് മാത്രമല്ല, എല്ലാ രീതിയിലും ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ കർക്കിടക ചികിത്സ, കർക്കിടക ചികിത്സ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു അശാസ്ത്രീയമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകത്തിൽ മാത്രം തീർച്ചയായും ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഒപിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പേഷ്യൻ്റ് പറയുകയാണ് ഈ മാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ കൂടുതൽ ഏക്കുമല്ലോ, അതുകൊണ്ടാണ് ഒപിയിൽ വന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു രീതി എവിടെയും ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. രോഗം വരുമ്പോൾ ചികിത്സിക്കുക, കർക്കിടക മാസത്തിൽ രോഗസാധ്യത, ഈ മൺസൂൺ സമയത്ത് രോഗസാധ്യത കൂടുതലാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. ആയുർവേദത്തിൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ ഹ്യൂമേഴ്സ്, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഈ ഒരു സമയം മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും കർക്കിടകം, മിഥുനം കർക്കിടക മാസം സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ചയാപചയ നിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് ആരോഗ്യകരമായിരിക്കില്ല. അപ്പോൾ അതിന് കുറച്ച് ശ്രദ്ധ വേണം. പിന്നെ ആയുർവേദം രണ്ട് തരത്തിലാണ്, സ്വാസ്ഥ്യ സംരക്ഷണവും ആതുര സംരക്ഷണവും. അതായത് ഒരു വ്യക്തി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ആ സമയത്ത് എടുക്കണം. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികളായാലും അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വേണ്ട, മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചികിത്സ നൽകേണ്ട സമയമാണ്. പിന്നീട് ഈ മാസം മലയാള മാസത്തിൽ കർക്കിടക മാസം കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ടു നിന്നിരുന്നു. അടുത്ത മാസം മുതൽ പുതുവർഷം

0: തുടങ്ങുകയാണ്. അപ്പം അതിനു മുന്നേ ശരീരത്തിന് ഒരു കുറച്ച് ശ്രദ്ധ നൽകി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രസക്തി. അല്ലാതെ കർക്കിടകത്തിൽ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, കർക്കിടകത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ ആയുർവേദത്തിന് എഫക്റ്റ് ഉള്ളൂ എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം.
1: മാഡം, അതുപോലെ തന്നെ ഈ കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഒരു ധാരണ ഇതൊരു സുഖ ചികിത്സ എന്നതാണ്. ശരിക്കും എന്താണ് ഈ ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങൾ?
0: അതെ, അതായത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സുഖ ചികിത്സ, അസുഖ ചികിത്സ എന്നൊക്കെ പറയുന്നത്. അതായത് ചികിത്സ അസുഖത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. അതായത് പ്രിവൻറ്റീവ് മെഡിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായതുകൊണ്ടായിരിക്കാം ഇതിന് സുഖ ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സയെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നാൽ രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം, മാത്രമല്ല വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതായത് ഈ ഒരു മാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, അതുകൊണ്ടൊക്കെ രോഗസാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ആരോഗ്യ കരമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്ന് പറയുന്നത്. സുഖത്തിന്, അതായത് രോഗം ഉള്ള ആൾക്കും രോഗമില്ലാത്ത ആൾക്കും, രോഗമില്ലാത്ത ആളാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ളൊരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്യാം. രോഗമുണ്ട് എങ്കിൽ ഏത് രോഗമാണ് അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി ട്രീറ്റ്മെൻറ്റ് നൽകണം. പൊതുവെ അതായത് മഴക്കാല പൂർവ്വമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ശോധന ചികിത്സ എന്ന് പറയും. അതായത് ഡീടോക്സിഫിക്കേഷൻ, നമ്മൾ ശീലിച്ച് വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദഹന സംവിധാനത്തിലൊക്കെ ഉണ്ടായി വന്നിരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് വന്ന വ്യതിയാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന്, ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശോധന ചികിത്സ ചെയ്യും. അതാണ് നമ്മൾ മഴക്കാലപൂർവ്വ ഒരു വിരേചനം എന്ന് പറയും. ആ അതായത് ശുദ്ധീകരണമാണ്. ഒരു മൈൽഡായിട്ടുള്ള ലാക്സേറ്റീവ് ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം കൃത്യമാകുന്നു, നമ്മുടെ മെറ്റബോളിസവും കൃത്യമാകുന്നു, അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കുറയുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സുഖ ചികിത്സ. സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ആയതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്നൊരു ഹെഡിങ്ങിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്.
1: മാഡം, യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിക്ക് കർക്കിടക ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ?
0: അതെന്താണ് കർക്കിടക ചികിത്സ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു മാസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ മാസത്തിനനുസരിച്ച് നമ്മുടെ ചര്യകൾക്ക് വ്യതിയാനം വരുത്തണം. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. വളരെ മുന്നേ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ചര്യകൾ, ശീലങ്ങൾ ആചരിച്ച് വരികയും ചെയ്താൽ നമുക്ക് രോഗമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ആൾക്ക് സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശോധന ചികിത്സ ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ പിഴിച്ചിലൊഴിച്ചിൽ ഇതൊക്കെ എന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ചികിത്സ എന്ന് പറയുന്നത്. പ്രൈം ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ശോധന കർമ്മങ്ങൾ, പഞ്ചകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് മുന്നേ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ പിഴിച്ചിൽ ഒഴിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതാണ് കർക്കിടക ചികിത്സ. വർഷം തോറും കർക്കിടകമാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാത്രം, അതായത് പിഴിച്ചിലും കിഴിയൊക്കെ ചെയ്തിട്ട് ശരിയായ ഒരു ശോധന ചികിത്സ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർക്കിടകത്തിൽ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിനെ എങ്ങനെ ബാധിച്ചു എന്നതനുസരിച്ച് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നതാണ്.
1: അതുപോലെ തന്നെ ഈ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണ്? ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുമോ?
0: അതായത് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയൊക്കെ വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് കഞ്ഞി എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ആഹാരമാണ്. ഈ സമയത്ത് നമ്മുടെ ദഹന സംവിധാനം, നമ്മുടെ മെറ്റബോളിസം കുറച്ച് വിശപ്പ് കൂടുന്ന സമയമായിരിക്കും. പക്ഷേ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് അത്രത്തോളം ആക്റ്റീവും ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കിടക കഞ്ഞി പ്രചാരത്തിൽ വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞമാസമായിരുന്നു കേരളീയരുടെ ഇടയിൽ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമായ, നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അധികം മറ്റ് ചിലവുകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന കഞ്ഞി പോലുള്ള ഒരു ആഹാര രീതി ദിവസത്തിൻ്റെ ഒരു നേരത്തെ ആഹാരമായി നിശ്ചയിച്ചിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടിട്ട് വേണം ആ

കഞ്ഞി ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഞ്ഞിക്ക് വേണ്ട കറികൾ തയ്യാറാക്കാനും. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി. ആ കർക്കിടക മാസത്തിൽ, മൺസൂൺ മാസത്തിൽ കഞ്ഞി ഒരു ശീലമായത്. കഞ്ഞി പൊതുവെ മലയാളികളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്, പോഷക സമൃദ്ധമാണ്. പ്രധാനമായും നമ്മൾ ഞവരേരിയാണ് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണ് അരിയാറും ചേർന്ന കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ട്. വിഴാലരി, കാർഗോഗുലരി, ധാന്യങ്ങളൊക്കെ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഒരു നേരത്തെ ആഹാരം. ഇപ്പോൾ കർക്കിടക കഞ്ഞി ഈ വാണിജ്യവത്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ 3 നേരവും വയറ് നിറച്ച് ആഹാരം കഴിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കർക്കിടക കഞ്ഞി കഴിച്ചു എന്ന് വരുത്താൻ, കർക്കിടകത്തിൽ കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് എന്തോ കൂടുതൽ ഗുണം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരം, നമ്മൾ 3 നേരത്തെ ആഹാരവും കഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങൾ

0: നേരത്തെ ആഹാരം, നമ്മൾ മൂന്ന് നേരത്തെ ആഹാരവും കഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത്, അതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളായിരുന്നു മുക്കുറ്റി, തിരുതാളി, ചെറുള ഒക്കെ തുടങ്ങിയ ദശപുഷ്പങ്ങൾ ചേർത്ത് അരച്ച് ചേർത്ത് കഞ്ഞിയെ സ്വാദിഷ്ടവും ഒരു ആരോഗ്യപ്രദവുമാക്കാവുന്നതാണ്. പ്രായം പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം, പക്ഷേ പലരുടെയും ഒരു സംശയമാണ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന്. കഞ്ഞി കുട്ടികൾക്കും കൊടുക്കാം, പക്ഷേ അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നെയ്യോ വേണമെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. കർക്കിടകത്തിൽ കഞ്ഞി കുടിച്ചേ തീരൂ എന്ന് ഒരു ശാഠ്യമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം അതിൻ്റെ പ്രധാന അതിൻ്റെ സയൻറ്റിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റാക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു ആഹാര രീതിയായി മാറിയതാണ് കർക്കിടക കഞ്ഞി.
1: മാഡം, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാമോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ചികിത്സയും രണ്ട് തരത്തിലുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത് മൺസൂൺ സമയത്ത് നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മറ്റ് രോഗ ചികിത്സ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ തീർച്ചയായും ഈ സമയത്ത് ആഹാര രീതിയിലൊന്ന് വ്യത്യാസം വരുത്തണം. അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം. കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞി കൂടുതൽ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത് പാടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവാം. അത്തരം ആൾക്കാർക്ക് നമുക്ക് അരിക്ക് പകരം ഉലുവയോ പയറോ ഒക്കെ വേവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരമായി സമയത്ത് ഉപയോഗിക്കുക. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും വേണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പലരും ഈ കർക്കിടക സമയത്ത് നമ്മൾ ആയുർവേദത്തിലേക്ക് മാറാം എന്ന് വെച്ചിട്ട് അവർ അലോപ്പതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ് ജീവിതശൈലിക്ക് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും. തിരിഞ്ഞു പോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ പാരാമീറ്റേഴ്സൊക്കെ കൂടിയും ഇരിക്കും. അതൊരു തെറ്റായ രീതിയാണ്. ഏത് സിസ്റ്റം മെഡിസിൻ ആണോ നമ്മൾ കഴിക്കുന്നത് അത് ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് വ്യത്യാസം വരുത്താറുള്ളൂ, വരുത്താൻ പാടുള്ളൂ. ആദ്യം ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർ ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തണം. കാരണം പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയായിരിക്കണം. അവരുടെ ഉറക്കം കൃത്യമാക്കണം, അതുപോലെ പറ്റുന്ന തരത്തിലുള്ള വ്യായാമം. പിന്നെ ഈ പറയുന്ന കർക്കിടക ചികിത്സ, അതായത് ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗികളാണെങ്കിലും അവർക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ് അതുപോലെ തന്നെ സന്ധിവേദന പേശിവേദനയൊക്കെ ഈ സമയത്ത് കൂടും, അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആ ചികിത്സ ആ സമയത്ത് വേണമെങ്കിൽ, അത് കർക്കിടകത്തിൽ മാത്രം എന്നല്ല എപ്പോഴൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്, പക്ഷേ കർക്കിടക മാസം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇത്തരം വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പം കൃത്യമായ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സാ രീതികളും ചെയ്യാവുന്നതാണ്. പ്രമേഹ രോഗികൾ അതുപോലെ അവരുടെ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോട് ഒരിക്കലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിർത്താൻ പാടില്ല. ചികിത്സ വേണമെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പോലെ പിഴിച്ചിൽ ധാര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തീർച്ചയായും ഈ രോഗിയുടെ ബി പി ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരിത്തരം ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായും അറിയിച്ചിരിക്കുകയും വേണം.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കളോട് എന്ത് സന്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: ചികിത്സയ്ക്കനുസരിച്ചും ഔഷധത്തിനനുസരിച്ചും രോഗത്തിനനുസരിച്ചുമാണ് ആയുർവേദത്തിൽ അങ്ങനെ വെജിറ്റേറിയനിസം വേണോ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചര്യകളും രീതികളും, സേ ഫോർ എക്സാമ്പിൾ മദ്യപാനം പുകവലിയൊക്കെ ഉള്ളവർ ഈ ഒരു സമയം ഞാൻ ചികിത്സ ചെയ്യുകയല്ലേ കഞ്ഞി കുടിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ വിട്ടു നിന്നിട്ട് വെരി നെക്സ്റ്റ് മന്ത് മുതൽ അവരുടെ സ്ഥിരം ശീലങ്ങളിലേക്ക് പോകും. അതല്ല രീതി. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് മൺസൂൺ കർക്കിടക മാസമാകുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും കുറച്ച് കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിൽ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക, അതെന്ന് പറയുന്നതിന് വരാൻ പോകുന്ന വർഷത്തിന് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മാസത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ, ആരോഗ്യകാര്യങ്ങൾക്ക് വരുത്തുന്ന വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇനി വരുന്ന വർഷത്തിൽ ആരോഗ്യവാനായിരിക്കാൻ തുടരണം എന്നുള്ളതാണ് പറയാനുള്ള സന്ദേശം. അങ്ങനെ നമുക്ക് പൊതുവെ, അതായത് ഇപ്പോൾ ശുചിത്വ ശീലങ്ങളായാലും പരിസര ശുചിത്വത്തിലായാലും വ്യക്തി ശുചിത്വ ശീലങ്ങളിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും ജീവിതചര്യ വ്യതിയാനങ്ങളുമൊക്കെ എന്തായാലും നമ്മൾ ഈ ഒരു രണ്ടൊരു മാസം മിഥുനം കർക്കിടക മാസങ്ങളിൽ വ്യത്യാസം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു തുടർ രീതിയായി തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് നമുക്കിപ്പം നമ്മുടെ വളരെയധികം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ നമുക്ക് തീർച്ചയായും മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം

0: ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ വിനായക് ശശികുമാർ രചിച്ച് PS ജയഹരി ഈണം നൽകി KS ഹരിശങ്കർ പാടിയ ഗാനം. ചിത്രം സന്തോഷം.

0: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ

0: വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

0: ദേവദൂതൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പ്രീതയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 13,065 രൂപയ്ക്കും പവന് 560 രൂപ കുറഞ്ഞ് 104,520 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം. മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, 14-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. ഇന്നുച്ചയ്ക്ക് 2:15. ഇന്നുച്ചയ്ക്ക് 2:30 സ്വരസാഗരം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ. MS ഗോപാലകൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ഇന്നുച്ചയ്ക്ക് 2:30. ഇന്ന് വൈകിട്ട് 4:45.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് വൈകിട്ട് 4:45. ആകാശവാണി തൃശൂർ, സമയം 10:30. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പരിപാടികൾ തുടർന്നു കേൾക്കാം. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ, സ്വരസംഗീതം.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം, ശ്രീലക്ഷ്മിയാണോ?
1: ആ
0: ആ, ഇതിവിടെ തൃശ്ശൂർ ആകാശവാണിയിൽ നിന്നാണ് സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാമിനാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജയകൃഷ്ണൻ. ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ കഴിഞ്ഞു ജോലിക്ക് കയറി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയില് സപ്ലൈ ചെയിൻ കൺസൾട്ടന്റ് ആയിട്ട് ജസ്റ്റ് ജോലി ചെയ്യാൻ തുടങ്ങി.
0: അതെ, എവിടെ, വീട് എവിടെയാണ്?
1: ഞാൻ മുളകുളത്താവ്, തൃശ്ശൂർ.
0: മുളകുളത്താവ്. എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു?
1: ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എം ബി എ ചെയ്തു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: സിംബയോസിസ് പൂനെയിൽ നിന്ന്.
0: ഓ, പൂനെയിലെ. ഓ, ശരി. ഓക്കെ. ഈ സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് അറിയാലോ? അതായത് സംഗീതവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. അതെ, സംഗീതത്തെ കുറിച്ച് സംസാരിക്കാം, പാടാം. അപ്പോ ശ്രീലക്ഷ്മിയുടെ സംഗീതത്തെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ച് ഒന്ന് പറയൂ.
1: സംഗീതം എനിക്ക് അമ്മയാണ്, അമ്മയുടെ അമ്മ കിട്ടിയതാണ്. അമ്മ മ്യൂസിക് ടീച്ചറാണ്.
0: അമ്മ മ്യൂസിക് ടീച്ചറാണോ?
1: മ്യൂസിക് സ്കൂൾ. വീട്ടിൽ തന്നെ അമ്മ ക്ലാസ് എടുക്കുന്നുണ്ട്.
0: അമ്മയുടെ പേരെന്താ?
1: കുറെ കുട്ടികൾ വരുന്നുണ്ട്.
0: അമ്മയുടെ പേര്?
1: ഹരിശ്രീ മ്യൂസിക് സ്കൂൾ ആണ് ക്ലാസ്. ക്ലാസിന്റെ പേര്, അമ്മയുടെ പേര് സുപ്രിയ പ്രകാശൻ.
0: എന്താ?
1: സുപ്രിയ പ്രകാശൻ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അമ്മ എവിടെ പഠിച്ചേക്ക? സംഗീത കോളേജിലാണോ?
1: അമ്മ വർക്ക് ചെയ്യുന്നില്ല, അമ്മ വീട്ടില് ക്ലാസ് എടുക്കാണ്. അമ്മയ്ക്ക് തന്റെ ഒരു ചെറിയൊരു പാട്ട് ക്ലാസ് ഉണ്ട്, ഹരിശ്രീ മ്യൂസിക് സ്കൂളിലാണ് പേര്.
0: അമ്മ സംഗീതം പഠിച്ച എവിടെ? സംഗീത കോളേജിൽ പഠിച്ച പ്രൈവറ്റ് ആയിട്ടോ?
1: അമ്മ പഠിച്ചിട്ടുണ്ട്, അമ്മ പഠിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ചെറുപ്പം മുതൽ ആ ഒരു സംഗീതത്തിന്റേതായ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത് അല്ലേ? അമ്മയുടെ ക്ലാസ് കേട്ടിട്ടും.
1: അതെ.
0: അപ്പോ എനിക്ക് ഒന്ന് ഓർമ്മ വന്ന മുതൽ സംഗീതം കേൾക്കുന്ന ഒരാളായിരിക്കും അല്ലേ?
1: ശാസ്ത്രീയമായിട്ടുള്ള
0: പഠനം എത്ര വർഷം ഉണ്ടായി?
1: ശാസ്ത്രീയായിട്ട് പഠനം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു അമ്മേന്റെ അടുത്ത് ഇരുന്ന് പഠിച്ചത്. പിന്നെ പഠിപ്പൊക്കെ ആയിട്ട് പിന്നെ വീട്ടിൽ കുറച്ചു കാലം ഉണ്ടായിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ വീട് മാറി നിൽക്കായിരുന്നു. അപ്പൊ വലിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലുണ്ട്, വർക്ക് ഫ്രം ഹോം ആണ്.
0: അപ്പോ
1: പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ.
0: ശരി. കർണാടക സംഗീതം കച്ചേരിയൊക്കെ നടത്തുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയോ?
1: കച്ചേരി നടത്തുന്ന ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറെ അമ്പലങ്ങളിൽ പോയി പാടാൻ പറ്റിയിട്ടുണ്ട്.
0: സംഗീതോത്സവങ്ങളിൽ
1: പോയി പാടാൻ പറ്റിയിട്ടുണ്ട്. കർണാടക
0: ഈ സംഗീതോത്സവങ്ങൾക്ക് പോയി പാടിണ്ടാവും അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് കീർത്തനങ്ങളൊക്കെ എന്തായാലും
1: പഠിച്ചിട്ടുണ്ടാവും. കീർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ട്.
0: അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചാലേ, ഒരു കീർത്തനം പാടാൻ പറഞ്ഞാൽ അതിന്റെ പല്ലവി, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കീർത്തനത്തിന്റെ പല്ലവി ഒന്ന് പാടൂ.
1: പെട്ടെന്ന് ചോദിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്ന വ്യാസരായയുടെ യമുന കല്യാണിയിലുള്ള കൃഷ്ണാനി വേഗനയാണ്.
0: ഒന്ന് പാടൂ കേൾക്കട്ടെ. ആ പാടൂ.

0: ഓക്കെ, വളരെ നന്നായി പാടി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നന്നായിട്ട് സംഗീതം മനസ്സിലുള്ള ഒരാൾ, അത് ഇത്രയും പാടുന്ന ഒരാൾ, എന്തുകൊണ്ടാണ് സംഗീതം പ്രധാന വിഷയമായിട്ട് എടുത്തൊരു കോഴ്സിന് ചേരാൻ ശ്രദ്ധിക്കാതിരുന്നത്?
1: അങ്ങനെ ചോദിച്ചാല് എനിക്ക് പഠിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ പഠിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ അതിലേക്ക് തന്നെ ഞങ്ങൾ മാറിപ്പോയി. തീർച്ചയായും പാട്ട് എപ്പോഴും എന്റെ ലൈഫിലുണ്ട്. പാട്ടിലേക്ക് അതൊരു ജീവിതമാർഗം ഇത് ഞാൻ ചിന്തിച്ചില്ല. അത് എന്റെ ഒരു തെറ്റാണ്.
0: സംഗീതം ഒരു ഹോബി ആയിട്ട് മാത്രം കൂടെ കൊണ്ട് നടക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കർണാടക സംഗീതം കേൾക്കുമ്പോ ധാരാളം കേൾക്കാറുണ്ടല്ലോ അല്ലേ? കാരണം നമ്മുടെ പഠിത്തത്തിന്റെ പ്രധാന ഭാഗമാണല്ലോ കേൾവിയും. കേൾവിയിലൂടെ മാത്രമല്ലേ നമ്മുടെ സംഗീതജ്ഞാനം വർദ്ധിക്കുള്ളൂ. അപ്പൊ സാധാരണ ഇപ്പൊ കേൾക്കണം എന്ന് തോന്നുമ്പോ ആരുടെ പാട്ടൊക്കെയാണ് കേൾക്കാറ് കർണാടക സംഗീതത്തിലെ?
1: ഞാൻ അങ്ങനെ കർണാടക സംഗീതം അങ്ങനെ അധികമായിട്ട് കേൾക്കാറില്ല. അമ്മ പഠിപ്പിക്കുന്നത് അമ്മയുടെ പാട്ടുകളൊക്കെയാണ് കേൾക്കാറ്. അമ്മക്ക് അമ്മ എപ്പോഴും പറയും അമ്മക്ക് ത്യാഗരാജ സ്വാമികളുടെ പാട്ടുകൾ ഭയങ്കര
0: ഇഷ്ടമാണ്. ത്യാഗരാജ സ്വാമികളുടെ കൃതികൾ അല്ലേ? ഞാൻ ചോദിച്ചത് ഏത് പാട്ടുകാരൻ അല്ലെങ്കിൽ ഏത് പാട്ടുകാരി അതാ ചോദിച്ചത്.
1: പാട്ടുകാരി തീർച്ചയായും ചിത്രാമയാണ് എന്റെ ഫേവറേറ്റ് പാട്ടുകാരി. ഞാൻ പുള്ളികാരത്തിന്റെ പാട്ട് എപ്പോഴും അതെന്നെ കേട്ടോണ്ടിരിക്കാറ്.
0: ഞാൻ ചോദിച്ചത് ഒരു പർട്ടിക്കുലർ കർണാട്ടിക് മ്യൂസിഷ്യൻ ആണെങ്കിൽ.
1: അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ
0: ചിത്രാജി എന്ന് പറയുമ്പോ എല്ലാതരം കൃതികളും എല്ലാതരം സംഗീതവും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ദാസേട്ടനെ പോലെ തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ കർണാടക സംഗീതജ്ഞനിൽ ആരുടെ പാട്ടാ കേൾക്കാറ് എന്നാണ് ചോദിച്ചത്? എം എസ് സുബ്ലക്ഷ്മി. ഓക്കെ, പിന്നെ ഇപ്പുള്ള കർണാടക സംഗീതജ്ഞനില് ഇപ്പൊ ബോംബെ ജയശ്രീ കേട്ടിട്ടില്ലേ? ബോംബെ ജയശ്രീ ഉണ്ട്, നിത്യശ്രീ ഉണ്ട്, രഞ്ജിനി ഗായത്രി സിസ്റ്റേഴ്സ് ഉണ്ട്. നല്ല പാട്ടാണ് ഇപ്പോ. അതെ അതെ, ചെറുപ്പക്കാരിൽ വളരെ യങ്സ്റ്റേഴ്സ്. അവർ ഇപ്പൊ ഈ വർഷം അവർക്ക് പത്മ അവാർഡൊക്കെ കിട്ടി.

0: ആ ഞാനത് പറയാൻ കാരണം ഈ ഇപ്പൊ നമ്മള് കർണാടക സംഗീതത്തിൽ തന്നെ ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ ഉപയോഗിക്കുന്ന കൃതികളും ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ കാപ്പി രാഗം, കാപ്പി, വൃന്ദാവന സാരംഗ, അങ്ങനെ തുടങ്ങിയ ചില ലൈറ്റർ രാഗങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് ഭയങ്കര ഫീലുമാണ്. ഹിന്ദുസ്ഥാനി രാഗങ്ങൾക്ക് കുറച്ച് കർണാടക സംഗീതത്തിൻ്റെ അത്ര റിജിഡ് അല്ല അതിൻ്റെ നിയമാവലികൾ, കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുസ്ഥാനി ടച്ചസുള്ള കൃതികൾക്ക് ഭയങ്കര ഒരു ഒരു ഒരു ഫീല് അനുഭവപ്പെടാറുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇപ്പം എന്നെ തപം ചെയ്തെന്നേ കേൾക്കാറില്ലേ,
1: ആ
0: അത് കാപ്പി രാഗത്തിലുള്ളതാണല്ലോ, അതാണ് ചോദിച്ചത്. അതെ അതെ, അതുപോലുള്ള കൊച്ചു കൊച്ചു കൃതികൾ നമുക്ക് ധാരാളം കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ ഈ മറ്റ് സംഗീത ശാഖകൾ എങ്ങനെയാ, ലളിത സംഗീതമൊക്കെ കേൾക്കാറുണ്ടോ?
1: പിന്നെ സിനിമകളിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടും.
0: ലളിത ഗാനങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം? ലളിത ഗാനങ്ങൾ, സിനിമ പാട്ടുകൾ?
1: തീർച്ചയായും തീർച്ചയായും, സ്കൂളിലൊക്കെ ഞാൻ ലളിത ഗാനങ്ങൾ ആണല്ലോ കൂടുതൽ പാടുന്നത്. ലളിത ഗാനം, കർണാടക മ്യൂസിക്കിനൊക്കെയാണ് കൂടുതൽ.
0: അങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലളിത ഗാനത്തിന്റെ നാല് പേര് പാടാവോ?
1: തീർച്ചയായും തീർച്ചയായും, ഒക്കെ എന്തായാലും പാടും.

0: ഏത് രാഗത്തിനോടാണ് ഒരു കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്?
1: കല്യാണി രാഗം.
0: കല്യാണി എന്ന് പറയുമ്പോൾ ധാരാളം ഒരു സ്കോപ്പുള്ള രാഗമാണ് കല്യാണി അല്ലേ?
1: നല്ല രസമാണ് അത് കേട്ടിരിക്കാനും. മോഹനരാഗവും അതേപോലെ നല്ലൊരു രാഗമാണ്.
0: ഈ ഹിന്ദുസ്ഥാനി ടച്ചസ് ഉള്ള രാഗങ്ങൾ കേൾക്കാറുണ്ടോ കൃതികളോ?

0: ഗുഡ് ഗുഡ്, നന്നായിട്ട് വളരെ വളരെ ഭംഗിയായിട്ട് പാടി. നല്ല ഫീലുള്ള ശബ്ദമാണ്, പിന്നെ അതുപോലെ തന്നെ നല്ല ഭാവമുണ്ട്. പിന്നെ ആകാശവാണി കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ?
1: റേഡിയോ ഭയങ്കര കുറവാണ് കേൾക്കാറ്, പക്ഷെ ഞാൻ കേൾക്കാറുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴും അച്ഛനൊക്കെ നല്ലോണം കേൾക്കുന്ന ആളാ.
0: അതെല്ലേ, അച്ഛൻ എന്ത് ചെയ്യുന്നു?
1: വീട്ടിൽ വരുമ്പോ എന്താ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്.
0: അച്ഛൻ എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ എൽ ഐ സി ഏജന്റ് ആണ്, ഇവിടെ ഇവിടെ തൃശ്ശൂർ തന്നെ എൽ ഐ സി ഏജൻസി ചെയ്യുന്നു.
0: വീട്ടില് അമ്മ അമ്മ പാട്ട് ടീച്ചറാണ്. മറ്റാരെങ്കിലും ഉണ്ടോ പാട്ടുമായിട്ട് ബന്ധമുള്ള?
1: വീട്ടിലില്ല, ഹരിപ്രിയ എന്നാണ് പേര്. ഹരി ഇപ്പൊ പുറത്തു പോയിക്കാണ്, ഡൽഹിയിലാണ്, ഒരു കോച്ചിങ്ങിന്റെ
0: ഭാഗമായിട്ട്. കാരണം നമുക്ക് ഈ സംഗീതം എന്നൊക്കെ പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടേണ്ട ഒരു കാര്യമാണേ. അതാ ചോദിച്ചത്. അപ്പൊ ഒരു വീട്ടിലെ അമ്മ പാട്ട് ടീച്ചറാണെന്ന് പറയുമ്പോൾ മക്കൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ജനറ്റിക്കലായിട്ട് അത് ലഭിക്കും. അതാ പിന്നെ നമ്മളത് ജന്മസിദ്ധമായിട്ട് കിട്ടിയതുകൊണ്ട് മാത്രം പോരാ, നമ്മളതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു പ്രൊഫഷണൽ ആവണമെങ്കിൽ അതിന് വേണ്ട അധ്വാനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അല്ലേ. അപ്പം എന്തായാലും ഏത് ജോലിയാണെങ്കിലും സംഗീതം മനസ്സിൽ കൊണ്ടു നടക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലേ. അപ്പോ ഇനിയും ധാരാളം റേഡിയോ ഒക്കെ കേൾക്കുക, പാട്ടുകൾ കേൾക്കുക. ഏതായാലും സ്വരസംഗീതിക പ്രോഗ്രാമിലായിട്ട് പ്രോഗ്രാമിന് വേണ്ടി ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി കേട്ടോ.
1: ഓക്കെ,
0: എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.
3: ആകാശവാണി തൃശൂർ, FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ.

ഒ എൻ വി കുറുപ്പിന്റെ ഗാനരചനയിൽ സലീൽ ചൗധരിയും സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്.

സുജാത എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണിനി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ഈണം നൽകിയത് രവീന്ദ്ര ജെയിൻ. യേശുദാസ് പാടിയ ഗാനം.

ഇനി മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി. യേശുദാസ് പാടിയ ഗാനം

തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണിനി. രചന ONV കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി. യേശുദാസ് പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 12 മണി. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: നമസ്കാർ, ആകാശവാണി സമാചാർ കെ സാത്ത് മേ കനക്ലത.

0: കെ എസ് ചിത്രയും സംഘവും പാടിയ ഒപ്പനപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യം.

0: ത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. കോട്ടയം കടുത്തുരുത്തി നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. സംസ്ഥാനത്ത് 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന്. റിസൾട്ട്സ് .hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യുടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
0: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീത ശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരി വിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും

0: ഇനി ഭക്തി സാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞക്കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടക മാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടക രാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
0: കർക്കടക മാസത്തിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. 50 ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൗജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠം എന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 നേട്ടത്തിൽ 77,977, നിഫ്റ്റി 202 നേട്ടത്തിൽ 24,275 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 കുറഞ്ഞ് 104,520 ഗ്രാമിന് 13,065 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. +1 പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ. ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
4: ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നാണ് ചരകാചാര്യൻ ആയുർവേദത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത്, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവും രോഗികളുടെ രോഗശമനവുമാണ് ആയുർവേദത്തിന്റെ സമഗ്രമായ ലക്ഷ്യം.

ഇതിനായി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് ഋതുചര്യ. ഋതു എന്നാൽ കാലാവസ്ഥയും ചര്യ എന്നാൽ ജീവിതശൈലിയുമാണ്. അതിനാൽ ഓരോ കാലാവസ്ഥയുടെ സ്വഭാവത്തിനനുസരിച്ച് ആഹാരത്തിലും ദൈനംദിന ചര്യകളിലും വരുത്തുന്ന ക്രമീകരണത്തെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ആയുർവേദം ഒരു വർഷത്തെ 6 ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇവയിൽ ഇന്ന് നാം വിശദമായി പരിചയപ്പെടാൻ പോകുന്നത് വർഷ ഋതുചര്യയെക്കുറിച്ചാണ്. കാരണം സാധാരണയായി മലയാള മാസങ്ങളായ കർക്കിടകവും ചിങ്ങവും ഉൾപ്പെടുന്ന മഴക്കാലമാണ് വർഷ ഋതു. വർഷ ഋതുചര്യയിൽ പറയുന്ന ക്രമീകരണങ്ങളാണ് കർക്കിടക ചികിത്സയായി ചെയ്തു വരുന്നത്. കേരളത്തിൽ കർക്കിടകമാസം എന്നത് മഴയുടെ കാഠിന്യം ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് പ്രകൃതിയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നു. ശരീരത്തിൻ്റെ ദഹനശക്തി കുറയുകയും രോഗപ്രതിരോധ ശേഷി ദുർബലമാവുകയും പല പഴയ രോഗങ്ങളും വീണ്ടും പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ആചാര്യന്മാർ കർക്കിടകമാസം രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തെ ബലപ്പെടുത്തുവാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗിയുടെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്ന രണ്ട് ലക്ഷ്യങ്ങളും കർക്കിടക ചികിത്സയിലൂടെ സാധ്യമാകുന്നു. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നതിനാൽ ശരീരത്തിലെ വാതദോഷം പ്രബലമാവുകയും അഗ്നി, അതായത് ദഹനശക്തി, ക്ഷയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന വിഷാംശങ്ങൾ അഥവാ ആമം വർദ്ധിക്കുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ഷീണം, ശരീരവേദന, സന്ധിവേദന, വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. കർക്കിടക ചികിത്സ എന്നത് വെറും ഒരു മരുന്നു കഴിക്കുന്ന പരിപാടി മാത്രമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കുന്ന സമഗ്രമായ ആരോഗ്യ പരിപാലന രീതി കൂടിയാണ്. ഇതിൽ ആഹാരക്രമം, ഔഷധസേവ, പഞ്ചകർമ്മ ചികിത്സകൾ, ജീവിതശൈലി ക്രമീകരണം, മാനസികാരോഗ്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ അത്രമേൽ പ്രചാരമുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി സേവ. ഔഷധ സസ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ദഹനശക്തി മെച്ചപ്പെടുത്തുവാനും ശരീരത്തിന് ആവശ്യമായ പോഷണം നൽകുവാനും സഹായിക്കുന്നു. പോഷകസമൃദ്ധമായ അരി, ഔഷധഗുണങ്ങളുള്ള വിവിധ ഇലകൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, തേങ്ങാപ്പാൽ എന്നിവ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇതിൻ്റെ ചേരുവകളിൽ വ്യത്യാസമുണ്ടാകാം. ചിലർ ജീരകം, കുരുമുളക്, ചുക്ക്, ഉലുവ, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, കർക്കിടക കഞ്ഞിയെ സർവ്വരോഗ സംഹാരിയായി കണക്കാക്കേണ്ടതില്ല. ഇതൊരു പാരമ്പര്യ ഭക്ഷണരീതിയുടെ ഭാഗമാണ്. ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളെയും ചേരുവകളെയും ആശ്രയിച്ചിരിക്കും ഔഷധക്കഞ്ഞിയുടെ ഗുണങ്ങളും. പ്രമേഹം, വൃക്കരോഗം, പ്രത്യേക ഭക്ഷണ നിയന്ത്രണമുള്ള രോഗികൾ തീർച്ചയായും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഔഷധക്കഞ്ഞി സേവിക്കുക. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ പലരും അഭ്യംഗം, അതായത് ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് ചെയ്യാറുണ്ട്. ഇത് ശരീരത്തിലെ വാതദോഷം കുറയ്ക്കുവാനും പേശികൾക്കും സന്ധികൾക്കും ബലം നൽകുവാനും ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റുവാനും സഹായിക്കുന്നു. മൃദുവായ മസാജാണ് അഭ്യംഗത്തിൽ ചെയ്യുവാനായി വിധിച്ചിരിക്കുന്നത്. ശക്തിയായോ അമർത്തിയോ ഉള്ള മസാജിംഗ് പലപ്പോഴും ശരീരത്തിൽ കൂടുതൽ ദോഷമുണ്ടാക്കുന്നു. ധന്വന്തരം തൈലം, ബലാതൈലം, പഞ്ചസ്നേഹം, മഹാമാഷാദി തൈലം തുടങ്ങിയവ അഭ്യംഗത്തിന് ഉപയോഗിക്കാം. കർക്കിടക മാസത്തിൽ ബലവർദ്ധനത്തിനായി ഔഷധസേവയും പറയുന്നുണ്ട്. ദഹനക്കുറവ്, ക്ഷീണം, ശരീരവേദനകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ കഴിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ രോഗികളിൽ പഞ്ചകർമ്മ ചികിത്സയും കർക്കിടക മാസത്തിൽ ചെയ്യാം. സ്നേഹപാനം, സ്വേദനം, വമനം, വിരേചനം, വസ്തി എന്നീ

0: ഈ പഞ്ചകർമ്മ ചികിത്സകൾ രോഗാവസ്ഥയും ശരീരപ്രകൃതിയും കണക്കിലെടുത്ത് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ സമയത്ത് രോഗപ്രതിരോധമാണ് ലക്ഷ്യമെങ്കിൽ മൃദുവായ പഞ്ചകർമ്മ ചികിത്സ വീട്ടിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ കർക്കടക ചികിത്സ എന്ന പേരിൽ പലവിധ പാക്കേജുകളും പരസ്യങ്ങളും കാണാറുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സ ഒരേ മാതൃകയിൽ എല്ലാവർക്കും നൽകുന്നതല്ല. ഓരോ രോഗിയുടെയും ശരീരപ്രകൃതി, രോഗാവസ്ഥ, പ്രായം, തൊഴിൽ, ഭക്ഷണരീതി എന്നിവ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ നിർദ്ദേശിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തുന്നതിനേക്കാൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം കർക്കിടക ചികിത്സ ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കർക്കിടക ചികിത്സയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരിയായ ആഹാരക്രമം. മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ സമയം ശീലിക്കുക. അമിതമായ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ആവിയിൽ പുഴുങ്ങിയ ആഹാര പദാർത്ഥങ്ങൾക്ക് മുൻഗണന നൽകുക. പഴകിയതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും തിളപ്പിച്ചാറിയ വെള്ളം 15 ഗ്ലാസ്സെങ്കിലും ഈ സമയത്ത് കുടിക്കുവാനായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളിലും കുട്ടികളിലും വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നത് മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നു. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടരുവാൻ സാധ്യത ഉള്ളതിനാൽ കുടിവെള്ളത്തിന്റെ ശുദ്ധി കൂടി ഉറപ്പാക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക. ഭക്ഷണത്തിനോടൊപ്പം മതിയായ വിശ്രമത്തിനും ഉറക്കത്തിനും കർക്കിടക മാസത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. പകലുറക്കം മഴക്കാലത്ത് വർജിക്കണമെന്ന് വർഷ ഋതുചര്യയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അമിതമായ കായികാധ്വാനം ഈ സമയത്തൊഴിവാക്കി ശരീരത്തിന് വിശ്രമം നൽകുന്നത് രോഗപ്രതിരോധ ശേഷി നിലനിർത്തുവാൻ സഹായിക്കുന്നു. മൃദു വ്യായാമ മുറകൾ ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും നിരപ്പുള്ള പാതയിലൂടെ നടക്കുക. ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി മാനസികാരോഗ്യമാണ്. അതിനാൽ കർക്കിടക മാസം മാനസിക സമ്മർദ്ദത്തെ അകറ്റി നിർത്തുവാനുള്ള ഒരു തുടക്കമായി കരുതാം. ദിവസവും രാവിലെ എണീറ്റതിനു ശേഷം 15 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ശീലിക്കുക. കാഠിന്യം കുറഞ്ഞ യോഗമുറകളും പ്രാണായാമവും ഈ സമയത്ത് ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിയാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും മുന്നേറുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ ശ്രദ്ധിക്കുന്നത് വഴി ആന്റിബയോട്ടിക് പോലുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുവാനും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വെല്ലുവിളി ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സഹായിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ കർക്കിടക ചികിത്സയുടെ അടിസ്ഥാന ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. അതിനാൽ ഈ കർക്കിടക മാസത്തിൽ നമുക്കെല്ലാവർക്കും ആരോഗ്യകരമായ ആഹാര രീതി പിന്തുടരാം. ആവശ്യമായ വിശ്രമം ഉറപ്പാക്കാം. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അനുയോജ്യമായ ആയുർവേദ പരിചരണം സ്വീകരിക്കാം. ആരോഗ്യം എന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആശയമല്ല. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഉന്നമനത്തിന് കാരണമാകുന്നു.
1: കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ. ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൗഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA.

0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം, ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: इतिहास के पन्नों में दर्ज हो गया है. आज यहां से देश को पहली हाइड्रोजन ट्रेन मिली है. भविष्य में जब भी हाइड्रोजन ट्रेन का जिक्र आएगा तो जिंद का, सोनीपत का, हरियाणा का नाम भी
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്ന് DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ. പ്രിയഗീതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയഗീതത്തിൽ ഇന്ന് ആദ്യം വടക്കേ വാവനൂരിൽ നിന്നും PV മുഹമ്മദ് ആവശ്യപ്പെട്ട ഗാനം. ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി. സംഗീതം നൌഷാദ് അലി.

0: ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: ചുണ്ടമ്പറ്റയിൽ നിന്നും രാധമോളും കുടുംബവും ആവശ്യപ്പെട്ട ഗാനമാണിനി. കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസും ഗംഗയും പാടി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ദിബു നിനാൻ തോമസ് ഈണം നൽകി. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. ചിത്രം AR. ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു വെസ്റ്റ് വെള്ളാനിക്കരയിൽ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
3: ഫോൺ 9446095714.
4: തളിക്കുളത്ത് നിന്നും ജെസ്സി ജോസഫ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം അനുബന്ധം.

0: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനമാണിനി. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നു കുറ്റിപ്പുറത്തുനിന്നും ശകുന്തള.

മഴവില്ല് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം പ്രിയഗീതത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നു ചെമ്മണ്ടയിൽ നിന്നും ഷീബ സുരേഷ്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

പ്രിയഗീതത്തിൽ ഇനി പെരുമണ്ണൂർ മലയിൽ നിന്നും പി കെ ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം. അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

രാജീവ് നായരുടെ വരികൾക്ക് ബിജിബാലീണം നൽകി വിജയ് യേശുദാസ് പാടിയ ഗാനം. ചിത്രം വെള്ളിമൂങ്ങ. സബിതയ്ക്കും കുടുംബത്തിനുമായി ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മരത്തുംകൂട് നിന്നും രാജീവ്.

ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ നീർപ്പളുങ്കുകൾ എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയഗീതത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നാട്ടിക കോടതി വളയിൽ നിന്നും കത്തയച്ചിരിക്കുന്ന താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

മണ്ണുത്തി യൂണിവേഴ്സിറ്റി നഗറിലുള്ള ഗോപി, ശശികല എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ഭരതം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്. രചന കൈതപ്രം, ഈണം നൽകിയത് രവീന്ദ്രൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ചന്ദ്രകാന്തം. ഗാനം ആവശ്യപ്പെട്ടത് കാര്യാട്ടുകരയിൽ നിന്നും ടി വി സുധാകരൻ.

ഇന്നത്തെ പ്രിയഗീതത്തിൽ അവസാനമായി മൂക്കുതലയിൽ നിന്നും ബേബി നാരായണൻ ആവശ്യപ്പെട്ട ഗാനം, നന്ദനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും രാധിക തിലകും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് രവീന്ദ്രൻ.

0: these countries, along with engagement with the wider Eastern European region. India's Rafale fighter aircraft and C-17 transport aircraft have reached Australia to participate in the Royal Australian Air Force's premier multinational air combat exercise, Pitch Black 2026. The exercise will be held from the 20th of July to the 7th of August at Royal Australian Air Force bases in Darwin, Tyndall and Amberley in Northern Australia. The Intermeteorological Department, IMD, has forecast heavy rainfall today over parts of Arunachal Pradesh, Assam, Meghalaya and Odisha, parts of Bihar, Chhattisgarh, East Madhya Pradesh, East Uttar Pradesh, Jharkhand, Nagaland, Manipur, Mizoram and Tripura, Uttarakhand, Vidarbh, West Bengal and Sikkim are also expected to receive moderate to heavy rainfall during the day. A report.
1: The weather department also predicted thunderstorms and lightning today over Gangetic, West Bengal, Jammu and Kashmir, Ladakh, Muzaffarabad, Jharkhand, Madhya Pradesh, Maharashtra, Rayalaseema and Telangana. Similar weather conditions are also expected at places over parts of Northeast India, Andaman and Nicobar Islands, Bihar and Tamil Nadu, Puducherry and Karaikal. Meanwhile, heat wave conditions are likely to persist today over Tamil Nadu, Puducherry and Karaikal. The Met department said that Andhra Pradesh, Haryana, Chandigarh, Delhi, Punjab, Tamil Nadu, Puducherry and Karaikal are expected to experience a hot and humid day today. With Priya, this is Anuja Kumar for Akashwani News, Delhi.
0: In badminton, two-time Olympic medalist PV Sindhu has advanced to the semi-finals of the Japan Open 2026. Sindhu progressed after Japan's former world champion Nozomi Okuhara withdrew from their women's singles quarterfinal, giving the Indian shuttler a walkover. World number 10 Sindhu will now face China's world number 4 Chen Yufei in the semi-finals tomorrow. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi flags off India's first hydrogen train in Jind, Haryana, also lays foundation stone and dedicates various development projects worth over 14,000 crore rupees. DGMA directs ship owners to avoid deploying Indian seafarers undertaking voyages through Strait of Hormuz. European Union expresses serious concern over human rights situation in Pakistan, asks Islamabad to comply with international commitments to access trade benefits. IMD forecasts heavy rainfall over parts of Arunachal Pradesh, Assam, Meghalaya and Odisha today, and in badminton, Indian ace shuttler PV Sindhu enters semi-finals of Japan Open in Tokyo. With that, we end the midday news.
2: Akashavani. മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 14 ഭാഗം രചന അനിൽ തമ്പാൻ ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി ഇന്ദു വി എസ് ജിജിൻ അതിയന്നൂർ സുനിത ടി എസ് അനീഷ് നായർ സംവിധാനം റൂബി ബാബു
3: ചിദംബരം ഞാൻ ക്ഷമ ചോദിക്കുന്നു
4: കൊള്ളാം അന്ന എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്
3: അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതിന് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്
4: അങ്ങനെ കരുതണ്ട തികച്ചും അപ്രതീക്ഷിതമായി ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന ആ രീതിയിൽ പ്രതികരിച്ചു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ അന്ന എന്നോട് ദേഷ്യപ്പെട്ടാലും അത് സ്വാഭാവികമെന്നേ ഞാൻ പറയൂ
3: ദേഷ്യമൊന്നുമില്ല
4: എങ്കിൽ രണ്ട് കോഫി പറയട്ടെ നമ്മൾ കോഫി ക്ലബിൽ വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ല
3: സോറി ഞാനാ ഇവിടേക്ക് ചിദംബരത്തോട് വരാൻ പറഞ്ഞത് എന്നിട്ടും ഐ ആം സോറി
4: നോ സോറി നോ താങ്ക്സ് അതാണ് ഫ്രണ്ട്സിനിടയിലെ റൂൾ അന്നയ്ക്ക് ക്യാപ്പിച്ചിനോ അല്ലേ ഞാൻ ഫിൽട്ടർ കോഫി പറയാം ബേറർ ആവശ്യമുള്ള ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്
3: ശരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിദംബരത്തിനോട് വരാൻ പറഞ്ഞത്
4: എന്താണ് ആ കാര്യം
3: ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു തരുമോ എന്നറിയില്ല ഒരല്പം നീണ്ടതാ
4: ധൈര്യം.

0: ആയി പറഞ്ഞോളൂ, എനിക്കിന്ന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല.
1: ചിദംബരം ചോദിച്ചില്ലേ ഒരു ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്? ചിത്രയും ഡേവിഡും തമ്മിൽ എന്താ ബന്ധമെന്നും
0: ഉവ ചോദിച്ചിരുന്നു
1: എങ്കിൽ ഒളിക്കാതെ ഞാനത് പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചിത്രയും കൂടി ഡേവിഡിനെ കാണുന്നത് ഡേവിഡ് ജോലി ചെയ്തിരുന്ന FM റേഡിയോ സ്റ്റേഷനിൽ വെച്ച്. ഡേവിഡിന്റെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചിത്രയ്ക്ക് ഒരു പ്രൈസ് ലഭിച്ചിരുന്നു.

0: Yes, madam. How can I help you?
1: Can we meet David Aregisamy, RJ?
0: Regarding?
1: We won a gift prize by participating in the contest. So...
0: Please wait.
1: Thank you.
2: ഇപ്പോ ഷോയുടെ സമയമല്ലല്ലോ, അതുകൊണ്ട് ആർജെ ഫ്രീ ആയിരിക്കും.

0: Yes, I am David. RJ, who wanted to see me?
1: Hello, David. I am Anna. And this is my friend, Chitra.
0: Hi. Hello, Anna.
1: Hi.
0: Hello, Chitra. What's the matter?
1: We got a gift in the contest. 2 tickets for the movie. But those tickets are for a Kannada movie.
0: Yes, for a Shivraj Kumar movie. Heard it is a nice one.
1: Maybe, but you know, we are Malus. So, is there any chance to get Malayala movie tickets?
0: Oh, sorry. How is that possible?
2: Anna, nee ingi vanne. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവന്മാരെ ടിക്കറ്റ് ഒന്നും മാറ്റിത്തരാൻ പോണില്ല എന്ന്.
1: നിക്ക് ചിത്ര, ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
2: എന്തിനാ, ഇയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട. ഇനി ഇങ്ങേരുടെ ഷോയും ഞാൻ കേൾക്കാൻ പോണില്ല. ഞാൻ പോണു, നീ വരുന്നുണ്ടെങ്കിൽ വാ.
1: അന്ന,
0: അയ്യോ, അന്നയുടെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ.
1: നിങ്ങക്ക് മലയാളം അറിയോ?
0: ഹേയ്, ഞാൻ മലയാളിയാ. ജോലി കിട്ടിയത് ഇവിടുത്തെ FM ലാണെന്ന് മാത്രം.
1: സോറി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് കിട്ടിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടാ.
0: മനസ്സിലായി. പിന്നെ മലയാള മൂവി ടിക്കറ്റ്സ് ആരും ഞങ്ങളുടെ ഷോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. പകരം ഞാൻ ഹിന്ദി മൂവിയുടെ ടിക്കറ്റ് തരാൻ നോക്കാം. ഡിഡ് ദാറ്റ് വർക്ക്?
1: ഓ യെസ്, താങ്ക് യു.
0: എന്നാലേ കൂട്ടുകാരിയോട് ഷോ കേൾക്കുന്നത് നിർത്തരുതെന്ന് ദയവായിട്ട് ഒന്ന് പറയ്.
1: ഷുവർ.
3: എല്ലാ പ്രണയകഥകളുടെയും തുടക്കം ഇങ്ങനെ തന്നെ. ആദ്യം അടക്കായിരിക്കും, പിന്നെ അടക്കാനാവാത്ത ഇഷ്ടമാകും.
1: പക്ഷെ അത്ര എളുപ്പത്തിൽ രണ്ടുപേരും അടുപ്പത്തിലായില്ല. ഡേവിഡ് അയച്ചു തന്ന ടിക്കറ്റുമായി ഞങ്ങൾ തിയേറ്ററിലെത്തി.

0: ഹാവു, ഒരുവിധ ഇന്റർവെല്ലായി. എന്റെ അന്ന ഇതൊരു വിധത്തിൽ പറഞ്ഞ വധം തന്നെ.
1: ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല സിനിമ. ഈ ഹിന്ദി പടത്തിന് പകരം മറ്റേ കന്നഡ സിനിമ തന്നെ മതിയായിരുന്നു.
0: ആ ബെസ്റ്റ്, ആ ആർജയുടെ കാല് പിടിച്ച് ടിക്കറ്റ് മാറ്റി വാങ്ങിച്ചത് നീ തന്നെയല്ലേ?
1: അത്,
2: എക്സ്ക്യൂസ് മീ മാഡം, യുവർ പോപ്കോൺ.
0: ഏ, പോപ്കോണോ? നീ പോപ്കോണിന് ഓർഡർ ചെയ്തിരുന്നോ അന്ന?
1: ഇല്ല, പക്ഷേ ഇതിന് ടിക്കറ്റിനൊപ്പം ഉള്ളതാണെങ്കിലോ. വാങ്ങിച്ചോ, ലാർജ് സൈസാ, അതും ചീസ് ആൻഡ് കാരമൽ.
0: ഓക്കെ, താങ്ക് യു. അന്ന, സാധാരണ മൂവി ടിക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ പോപ്കോണും കൂടി കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ.
1: പടമോ കൊള്ളില്ല, പോപ്കോൺ എങ്കിലും ഒരു ആശ്വാസമായില്ലേ. ഇത്തിരി ഇങ്ങത്താ,
0: നീ തന്നെ കഴിച്ചോ, എന്നാ പിടിച്ചോ.
1: പോപ്കോൺ കൊള്ളാം അല്ലേ.

0: അല്ല, ഇതെന്താ പോപ്കോണിലുള്ള ഒരു പീസ് പേപ്പർ കിടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്? Eating popcorn will make you less angry.
1: എവിടെ നോക്കട്ടെ?
0: ഓ ഓ, എനിക്ക് കാര്യം പിടികിട്ടി.
1: എന്ത്?
0: പോപ്കോൺ എവിടെന്ന് വന്നെന്ന്
2: നീ കാര്യം തെളിച്ചു പറ.
0: ചിത്ര, ദാ ഈ പേപ്പർ തുണ്ടി തന്നെ കാര്യം തെളിഞ്ഞു കിടക്കയല്ലേ. മൂവി ടിക്കറ്റ് കോണ്ടെസ്റ്റ് വിജയിച്ചതിനാണെങ്കിൽ ആർജയുടെ വക പേഴ്സണൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഈ പോപ്കോൺ.
2: ഓ ക്രിഞ്ച്, വല്ല പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുടെ അടുത്തെങ്ങാനും പയറ്റാൻ പറ. ഇമാതിരി വേല.

0: ദൈവമേ, എന്തൊരു ട്രാഫിക്! ഇന്ന് ഓഫീസിലെത്താൻ എത്ര മണിയാവും എന്തോ!
1: എന്നാ നിനക്ക് വർക്ക് ഫ്രം ഹോം എഴുതി കൊടുക്കാൻ മേലായിരുന്നോ?
0: അതിന് നിന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലല്ലോ എനിക്ക് ജോലി. എന്റെ ടീം മാനേജർ എല്ലാരും സമയത്തിന് ചേറി കണ്ടില്ലേ നില വിളിക്കാൻ തുടങ്ങും.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂണിംഗ് ടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം 99.9 ജോളി എഫ്എം. ഐ ആം ഡേവിഡ് ആരോഗ്യസ്വാമി. Today's show is little different because I want to talk about someone very special.
0: Paranju vechathu pole Davidinte show thanne.
2: How many people listening to this program are named Chitra?
0: Eh, Chitra? Idu aare uddesha? Correct timing thanne.
1: Driver, ad off aaka.
0: Venda venda. Endha angerude uddesham ennariyallo.
2: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
0: Chitra, ida astiki pidichu thodangiya lakshana ennalum radio kudi public aayittu vallatha dhairyam thanne.
1: Driver, take U-turn and straight to the FM station.
0: Ayyo, endine
1: innayalde sookeda jan theerkum.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 14 ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 15 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ്.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 26:27.
3: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
4: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
3: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം

0: പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന്
1: ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ആദ്യം ഹംസധ്വനി രാഗത്തിൽ വാതാപി ഗണപതിയും മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം.
1: സ്വരസാഗരം സമാപിക്കുന്നു.
2: സ്വരസാഗരം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
5: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
8: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇപ്പോൾ സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: ഓണക്കാലത്ത് ചുറ്റും നിറഞ്ഞ പ്രകൃതിയുടെ താരുണ്യം ഉള്ളിൽ

നിറഞ്ഞു തുളുമ്പും പ്രണയം. ഇതെല്ലാം ഓണവസന്തത്തിനും പ്രിയതമയുടെ ഭംഗിക്കും മാറ്റുകൂട്ടുന്നു. തെച്ചി മന്ദാരങ്ങൾ പൂക്കുന്ന വേളയിൽ എനിക്കു മുന്നിൽ ലജ്ജാവതിയായി നീ വന്നു ചേരുന്ന സമയം, എനിക്ക് കൂട്ടായി നീ വരുന്ന ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്ന ചിത്രങ്ങൾ എത്ര മനോഹരമാണ്. കൂട്ടുകാരികളുമൊത്ത് നീ കൈകൊട്ടിക്കളി തുടരുമ്പോൾ ഒളികണ്ണുമായി ഞാനത് നോക്കി നിന്നപ്പോൾ കേട്ട നിൻ സ്വരം, നേരിട്ട് കണ്ടപ്പോൾ അത് എന്നിലുണ്ടാക്കിയ വികാരങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഓണനിലാവിനു മാത്രം പകർന്നു തരാൻ കഴിയുന്ന ഈ ഓമന സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയതമയ്ക്ക് വേണ്ടി കവി സമർപ്പിക്കുകയാണ് ഈ ഗാനം. ഓണനിലാവിലെ പ്രകൃതിയുടെ ഭാവങ്ങൾ ഒരു മറയുമില്ലാതെ തുറന്നു കാട്ടുകയാണിവിടെ. 90s ഒരു ആകാശവാണി ലളിതഗാനം. ശുദ്ധസാവേരി രാഗത്തിന്റെ ചുവടുപിടിച്ച് പൂവച്ചൽ ഖാദർ രചിച്ച് മുരളി സിത്താര ഈണം പകർന്ന് ജി വേണുഗോപാൽ ആലപിച്ച ഈ ഗാനം ഓർമ്മയുടെ മണിച്ചപ്പിൽ എവിടെയോ ഇന്നുമില്ലേ. മറവിയിലേക്ക് ആഴ്ന്നുപോയ ഈ ലളിതഗാനങ്ങൾ എല്ലാം തന്നെ ഒത്തിരി പ്രിയപ്പെട്ടതായിരുന്നില്ലേ ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും.

0: ലളിതം മധുരം.
1: കൃഷ്ണനെ കുറിച്ചുള്ള ഗാനങ്ങൾ കേൾക്കും തോറും ആ കള്ളക്കണ്ണനെ ഒന്നുകൂടി മനസ്സിലേക്ക് ആവാഹിക്കുന്നവർ നമുക്കിടയിലില്ലേ? ഒരുപാട് രചനകളുണ്ടെങ്കിലും ഓരോന്നും അത്രമേൽ ഹൃദ്യമായ അനുഭൂതികളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്റെ ഹൃദയം കവർന്ന കായാമ്പൂ വർണ്ണനെ എവിടെയെങ്കിലും കണ്ടുവോ എന്നാരാഞ്ഞ് ആരംഭിക്കുന്ന വരികൾ, തുളസിക്കതിർ ഏറെ ഇഷ്ടപ്പെടുന്ന കണ്ണനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്നും, യമുനയുടെ ഓളങ്ങളിൽ നീന്തിത്തുടിക്കുന്ന അലകളോട് എന്റെ ജീവനായി പ്രാണനായി തീർന്ന കാർവർണനെ കണ്ടുവോ എന്നുമൊക്കെയുള്ള അന്വേഷണത്തിൽ തന്നെ കണ്ണന്റെ കുസൃതികൾ വർണ്ണിക്കുന്ന വരികളാണെന്ന് വ്യക്തം. ഭക്തിയുടെ, പ്രണയത്തിന്റെ, കുസൃതിയുടെയൊക്കെ അനുഭൂതികൾ നമ്മിലേക്ക് പകരുന്നവയാണ് ഓരോ കൃഷ്ണഗീതികളും. മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ പിറവിയെടുത്ത ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് സുപരിചിതമാണെങ്കിലും കേൾക്കും തോറും മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണങ്ങൾക്ക് വാക്കുകൾക്കതീതമായ അനുഭവം പകർന്നു തരുന്നതാണ് ഓരോ രചനകളും. സംഗീത സംവിധായകൻ, കർണാടക സംഗീതജ്ഞൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച MG രാധാകൃഷ്ണൻ ലളിതഗാനങ്ങളുടെ ചക്രവർത്തിയായി ശ്രദ്ധയേറിയ ഒരുപാട് ലളിതഗാനങ്ങൾക്ക് ഈണമിട്ടു. ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ച ലളിതഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളോളം തന്നെ ജനപ്രിയവും കേരളത്തിലെ കലോത്സവ വേദികളിൽ ഏറ്റവും അധികം ആലപിക്കപ്പെട്ടവയുമാണ്. മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ പിറവിയെടുത്ത് MG രാധാകൃഷ്ണൻ ഈണമിട്ട് സുജാത ആലപിച്ച ദേശ് രാഗത്തിലുള്ള ഈ ഗാനം ഒന്നുകൂടി കേട്ടുനോക്കൂ.

0: ലളിതം മധുരം.
1: പൂജാനാളുകൾക്ക് ശോഭയേകിയ ഒരു ലളിതഗാനം. മധുരാലാപനത്തിൽ മനമങ്ങനെ ലയിച്ച് ശാന്തമായിത്തീരുന്നു. ആകാശവാണി ലളിതഗാന യുഗത്തിൽ നിന്നും ഒരേടുകൂടി ഭക്തിസാന്ദ്രമായ മനോഹരമായ ഒരു ഗാനം. പ്രാർത്ഥനയിലും നിലവിളക്കിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ തേജസാർന്ന രൂപം ഓർമ്മയിൽ നിന്നെടുത്ത് എന്റെ വിരലുകളാൽ വരച്ചെടുത്തു. എവിടെയാണെന്നറിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഞങ്ങളെ അറിവ് പകർന്നു നൽകി ആ ഇരുട്ടിൽ നിന്ന് കയറ്റിത്തരണേ ദേവി എന്ന് കവി കൽപ്പന. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവിയുടെ കയ്യിൽ വിലസിക്കുന്ന വീണയിൽ നിന്നുദ്ഭവിക്കുന്ന ഓംകാരനാദം, അതെത്ര മനോഹരം! ഒരു കാലത്ത് ആകാശവാണിയിൽ നിറഞ്ഞു നിന്ന ഒരു ഗാനം. എത്രയോ തലമുറകൾ പാടിപ്പതിയുകയും ആസ്വദിക്കുകയും ചെയ്ത ശരത്ചന്ദ്രന്റെ രചനയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതവും പരസ്പരം ഇഴുകിച്ചേർന്ന ശ്രീരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ജി വേണുഗോപാൽ പാടുന്നു.

0: ലളിതം മധുരം.
1: ഒരു കാലത്ത് ആകാശവാണിയിലൂടെ കേട്ടുമറന്ന മനോഹര ലളിതഗാനങ്ങളിൽ ഒന്ന്. ഇതൊക്കെ കേട്ട് കടന്നുപോയ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുകൾ, അത് പകർന്നു നൽകുക എന്നതാണ് ഈ ലളിതം മധുരം എന്ന പരിപാടിയിലൂടെ ആകാശവാണി ലക്ഷ്യം വെക്കുന്നതും. ആകാശവാണിയുടെ ശ്രേണിയിലുള്ള ഒരുപാട് ഹൃദയസ്പർശിയായ ഗൃഹാതുരത ഉണർത്തുന്ന ലളിതഗാനങ്ങൾ, അതെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. നെഞ്ചിൽ പതിഞ്ഞ ഒരുപിടി നല്ല പാട്ടുകൾ. നാടൻ പാട്ടിന്റെ ശുദ്ധസംഗീതം തുളുമ്പി നിൽക്കുന്ന കാവാലത്തിന്റെ രചനകളിൽ പ്രശസ്തമായ ഒരു ഗാനം കൂടി. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഓർമ്മകളിലേക്ക് മാത്രമായി ഒതുങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനം. പുതുമാരൻ തോളത്തൊരു മുണ്ടുമിട്ട് പൂരം കാണാൻ വന്നിരുന്ന കാലം ഓർക്കാൻ കഴിയുമോ പുതുതലമുറയ്ക്ക്? മറവിയിൽ മാഞ്ഞുപോകുന്ന ഗൃഹാതുരത തുളുമ്പുന്ന ഇത്തരം ഗാനങ്ങൾ ഓർമ്മയിലേക്ക് തുറക്കുന്ന വാതായനങ്ങൾ തന്നെയാണ് ഓരോ ശ്രോതാവിനും. കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടിയുടെ അറ്റം കെട്ടി പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങുന്നത് കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ച തന്നെയാണ്. ആകാശവാണിയുടെ ചരിത്രത്തിൽ വളരെയേറെ ജനകീയമായ ഒരു ഗാനം. ജനപ്രിയ ഗാന സൃഷ്ടാക്കളായ കാവാലം നാരായണപ്പണിക്കരും MG രാധാകൃഷ്ണനും ചേർന്നൊരുക്കിയ പ്രസ്തുത ഗാനം ഒരു കാലത്ത് ഗാനപ്രണയികളുടെ ചുണ്ടുകളിലെല്ലാം തട്ടിക്കളിച്ചിരുന്നു. ശ്രവണസുഖം പകരുന്ന ആ ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി MG ശ്രീകുമാർ ആലപിക്കുന്നു.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.

ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഒരു മുത്തശ്ശി ഗദ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും പാടിയ ഗാനമാണ് ആദ്യം. രചന BK ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി. ഹരിചരണും മൃദുല വാര്യരും പാടിയ ഗാനം. ചിത്രം പട്ടം പോലെ.

കോക്ടെയിൽ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം രതീഷ് വേഗ.

വിനായക് ശശികുമാറിന്റെ വരികൾ, ഈണം നൽകിയത് ഷാൻ റഹ്മാൻ. പ്രണയവിലാസം എന്ന ചിത്രത്തിൽ മിഥുൻ ജയരാജ് പാടിയത്.

രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജിവാൽ, രഞ്ജിത് കെ ജി, ശ്വേതാമോഹൻ എന്നിവർ പാടിയത്. ചിത്രം മിന്നാമിന്നിക്കൂട്ടം.

ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിൽ സിദ് ശ്രീറാം, ഐശ്വര്യ രവിചന്ദ്രൻ എന്നിവർ പാടിയ ഗാനമാണിനി. രചന ജോ പോൾ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ആകാശവാണി തൃശൂർ FM 101.1 MHz തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. വേട്ടയാട്, വിളയാട്, സുബ്രഹ്മണ്യപുരം, ഇരുവർ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി.

സമയം 4 മണി കഴിഞ്ഞ് 44:46. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. ഇനി അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കോഴിക്കോടിലേ.

മറഞ്ഞിരിക്കുന്ന വൈരത്തിന്റെയും അഭിമാന ബോധത്തിന്റെയും ഓർമ്മപ്പെടുത്തലൂടെയാണ് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം കടന്നുപോയത്. ഫോക്ലാൻഡ്സ് യുദ്ധം മുതലുള്ള കുടിപ്പകയുമായാണ് ഇരു ടീമിലെയും കളിക്കാർ മുഖാമുഖം വന്നത്. ആ പോരാട്ടത്തിലാണ് അർജന്റീന വിജയം രുചിച്ചത്. ഒരു ഗോളിനു പിന്നിൽ നിന്ന ശേഷം രണ്ടു ഗോൾ തിരിച്ചടിച്ച് അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. കലാശപ്പൂരിൽ സ്പെയിനിനെ മുൻ ചാമ്പ്യന്മാർ നേരിടും. ഇപ്പോൾ ചർച്ചയാകുന്നത് അർജന്റീനയുടെ ആദ്യ 11-ൽ ഇടം പിടിച്ച മധ്യനിര താരം ജൂലിയാനോ സിമിയോണിയാണ്. മുൻ താരം ഡീഗോ സിമിയോണിയുടെ മകനാണ് ജൂലിയാനോ. മധ്യനിരയിലെ നിറസാന്നിധ്യമായിരുന്ന റോഡ്രിഗോ ഡി പോളിനെ മാറ്റിയാണ് സിമിയോണി ഇറങ്ങിയത്. 1998-ലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഡീഗോ സിമിയോണിയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പു കാർഡ് കണ്ട് പുറത്തുപോയിരുന്നു. ഏറെ വിവാദമായ സംഭവമായിരുന്നു ആ പുറത്തുപോകൽ. അത് അഭിനയമായിരുന്നെന്ന് പിന്നീട് സിമിയോണി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മത്സരം നിശ്ചിത സമയത്ത് 2-2 തുല്യതയിൽ പിരിഞ്ഞതോടെ ഷൂട്ടൌട്ടിൽ 6-5 അർജന്റീന ജയിച്ചു. 2002-ൽ ആ അഭിനയത്തിന് ബെക്കാം കണക്കുതീർത്തു. ഡേവിഡ് ബെക്കാമിന്റെ മധുര പ്രതികാരം കണ്ട മത്സരത്തിൽ ഇംഗ്ലണ്ട് എതിരില്ലാത്ത ഒരു ഗോളിന് ജയിച്ചു. ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിലായിരുന്നു ജയം. ഇംഗ്ലീഷുകാർ ഹാൻഡ് ഓഫ് ഗോഡ് മറക്കാത്തതുപോലെ ഈ സംഭവവും ഒരു കാലത്തും മറക്കാത്തതാണ്. ഈ ഓർമ്മപ്പെടുത്തൽ കൂടി നടത്താനാണ് സിമിയോണിയെ കളത്തിലിറക്കിയത് എന്ന് വാദിക്കുന്നവരുണ്ട്. കളത്തിൽ സിമിയോണിയുമായി ഇംഗ്ലീഷ് താരങ്ങൾ കോർക്കുന്നതും കണ്ടു. ലോകകപ്പ് ചരിത്രത്തിൽ ഇരു ടീമുകളും ആദ്യമായി നേർക്കുനേർ വന്നപ്പോൾ ജയം ഇംഗ്ലണ്ടിനായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3-1 അർജന്റീനയെ തോൽപ്പിച്ചത്. റോൺ ഫ്ലവർ, ബോബി ചാൾട്ടൺ, ജിമ്മി ഗ്രീവ്സ് എന്നിവർ ഇംഗ്ലണ്ടിനായും ഹോസെ സാൻ ഫിലിപ്പോ അർജന്റീനയ്ക്കായും ഗോൾ നേടി. 1966 ക്വാർട്ടർ ഫൈനലിലും ജയം ഇംഗ്ലണ്ടിനായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. ജെഫ് ഹോസ്റ്റ് വിജയ ഗോൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മത്സരമാണ് 1966-ലേത്. മാറഡോണയുടെ കൈകൊണ്ടുള്ള ഗോളും നൂറ്റാണ്ടിന്റെ ഗോളും കണ്ട മത്സരത്തിൽ 2-1 അർജന്റീന ജയിച്ചു. ഗാരി ലിനേക്കറാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. മാത്രമല്ല, എവേ ജേഴ്സി ധരിച്ചാൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്താമെന്ന വിശ്വാസവുമുണ്ടായിരുന്നു അർജന്റീനയ്ക്ക്. അതും ഫലിച്ചു. എവേ ജേഴ്സിയിൽ ഒരിക്കൽ കൂടി അർജന്റീന ഇംഗ്ലണ്ട് പടയെ വീഴ്ത്തി. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ തങ്ങളുടെ ആകാശനീലയും

വെള്ളയും കലർന്ന ജേഴ്സിക്ക് പകരം നേവി ബ്ലൂ നിറത്തിലുള്ള എവേ ജേഴ്സി ധരിക്കാൻ ഫിഫയോട് അനുവാദം ചോദിക്കുകയും ഫിഫ അനുമതി നൽകുകയും ചെയ്തു. കേവലം കാഴ്ചയിലെ ഭംഗിയേക്കാൾ ഉപരിയായി ഒരു മാനസിക മുൻതൂക്കം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ അർജന്റീന ധരിച്ചിരുന്നത് ഈ നേവി ബ്ലൂ ജേഴ്സിയായിരുന്നു. ഡീഗോ മറഡോണയുടെ പ്രശസ്തമായ ദൈവത്തിന്റെ കൈഗോളും നൂറ്റാണ്ടിന്റെ ഗോളും പിറന്നത് ഈ മത്സരത്തിലായിരുന്നു. മാത്രമല്ല 1998 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 തോൽപ്പിച്ചപ്പോഴും അർജന്റീന ഇറങ്ങിയത് നേവി ബ്ലൂ ജേഴ്സി ധരിച്ചായിരുന്നു. ഈ ലോകകപ്പിലും നേവി ബ്ലൂ ജേഴ്സി അണിഞ്ഞ് അർജന്റീന ജയം കൈപ്പിടിയിലാക്കി. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നാടകീയ വിജയം നേടിയതിനു ശേഷം അർജന്റീന താരങ്ങൾ നടത്തിയ വിജയാഘോഷം വിവാദത്തിൽ. ഫോക്ലാൻഡ്സ് യുദ്ധപരാമർശമുള്ള ബാനറുമായി മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോ വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവച്ചത്. മാൽവിനകൾ അർജന്റീനക്കാരാണ് എന്നെഴുതിയ ബാനറാണ് ജിയോവാനി ഉയർത്തിയത്. ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നർത്ഥം വരുന്നതാണ് ഈ വാക്കുകൾ. അർജന്റീനയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 480 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് ഓവർസീസ് പ്രദേശമായ ഫോക്ലാൻഡ് ദ്വീപുകൾക്ക് അർജന്റീന ഉപയോഗിക്കുന്ന പേരാണ് ലാസ് മാൽവിനാസ്. ദ്വീപുകളുടെ പരമാധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ നെപ്പോളിയൻ യുദ്ധങ്ങൾ മുതൽ ആരംഭിച്ചതാണ് ഈ തർക്കം. 1982 ഏപ്രിൽ 2 മുതൽ ജൂൺ 14 വരെ നീണ്ടുനിന്ന സംഘർഷം അർജന്റീനിയൻ സൈന്യത്തിന്റെ കീഴടങ്ങലോടെയാണ് അവസാനിച്ചത്. ഈ പോരാട്ടത്തിൽ 649 അർജന്റീനിയൻ സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഫോക്ലാൻഡ് യുദ്ധം തീർത്ത ശത്രുതയുടെ അലയൊലികൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ട്. അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമുകൾ നേർക്കുനേർ വരുമ്പോഴൊക്കെ ഈ യുദ്ധത്തോടാണ് ആരാധകർ ഉപമിക്കാറുള്ളത്. മത്സരങ്ങളിൽ രാഷ്ട്രീയ പതാകകൾ, മുദ്രാവാക്യങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് കർശനമായ നിരോധനമാണ് ഫിഫയും ഫുട്ബോളിന്റെ നിയമങ്ങൾ സ്ഥാപിക്കുന്ന രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ അർജന്റീന താരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ അർജന്റീനയോട് പരാജയപ്പെട്ട് ഗ്രൌണ്ടിൽ നിന്ന് കയറിപ്പോകുന്നതിനിടെ അർജന്റീന താരത്തിന്റെ തലക്കടിച്ച് ഇംഗ്ലണ്ട് മധ്യനിര താരം ജൂഡ് ബെല്ലിംഗ്ഹാം. ഗ്രൌണ്ടിൽ വിജയാഘോഷം നടത്തുന്ന താരങ്ങൾക്കടുത്തേക്ക് നടന്നടുത്ത അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് കൈകൊടുത്ത ശേഷമാണ് താരത്തിന്റെ പ്രകോപനം. മാർട്ടിനസിന് പിന്നാലെ എത്തിയ വിജയാഘോഷത്തിൽ പങ്കുകൊള്ളാനെത്തിയ പ്രതിരോധ താരം വാലന്റിൻ ബാർക്കോയെ തലയ്ക്കു പിന്നിൽ അടിക്കുകയായിരുന്നു. ടീമംഗങ്ങൾ ഒന്നിച്ച് ആലിംഗനം ചെയ്ത വിജയാഘോഷം നടത്തുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം ബെല്ലിംഗ്ഹാം ബാർക്കോയ്ക്ക് സമീപമെത്തി തലയ്ക്ക് അടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി പ്രഹരമേറ്റ ബാർക്കോ ഉടൻ തന്നെ ബെല്ലിംഗ്ഹാമിനെ പുറകോട്ട് തള്ളി. പിന്നാലെ മറ്റു താരങ്ങളും വാഗ്വാദത്തിലേർപ്പെട്ടു. ഇംഗ്ലണ്ട് താരങ്ങൾ കൂടി എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനലിനു ശേഷം രസകരമായ കാര്യവും മൈതാനത്തു നടന്നു. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടാൽ അർജന്റീന താരങ്ങളുടെ കിക്കുകൾ എങ്ങനെ തടയണമെന്ന് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ജോ ദാൻ പിക്ഫോർഡ് വെള്ളക്കുപ്പിയിൽ എഴുതിവച്ചത് മെസ്സിയും സംഘവും കണ്ടുപിടിച്ചു. ഈ കുറിപ്പുകൾ അർജന്റീന താരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. പെനാൽറ്റി ഷൂട്ടൌട്ട് വരാൻ സാധ്യതയുള്ള മത്സരങ്ങളിൽ എതിർ ടീം ഏതു രീതിയിലാണ് ഷോട്ട് എടുക്കുക എന്ന കാര്യം ഗോളിമാർ വെള്ളക്കുപ്പിയിൽ എഴുതിവെക്കുന്നത് സാധാരണയാണ്. കുറിപ്പിൽ ആദ്യത്തെ പേര് മെസ്സിയുടേതായിരുന്നു. മെസ്സിയുടെ ഷോട്ട് തടയാൻ ഇടത്തോട്ട് ചാടുന്നതായി അഭിനയിച്ച് വലത്തോട്ട് ചാടണം എന്നാണ് എഴുതിയിരുന്നത്. മെസ്സി കളിക്കളത്തിലെ മാന്ത്രികനാണെന്ന് പറയുന്നവരുണ്ട്. അയാളുടെ കാൽപാദം പതിഞ്ഞ ഇടങ്ങളിലെല്ലാം പുതുചരിത്രം പിറന്നു. മെസ്സിയുടെ കാലിൽ മാത്രമല്ല കൈ പതിഞ്ഞയിടത്തും അത്ഭുതം പിറന്നിട്ടുണ്ട്. അങ്ങനെയൊരു അത്ഭുത വിരുന്ന് 23-ാം ലോകകപ്പ് ഫൈനലിൽ സംഭവിക്കും. വർഷങ്ങൾക്ക് മുൻപ് മെസ്സി കുളിപ്പിച്ച കുഞ്ഞുപയ്യൻ ഫൈനലിൽ മെസ്സിക്കെതിരെ ബൂട്ടണിയും. സ്പെയിനിന്റെ ഭാവി താരം ലമിൻ യമാലാണ് ആ ഭാഗ്യതാരം. 2007 ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കു പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യുനിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കാലണ്ടറിനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിനായാണ് 5 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ലമിൻ യമാലിനെ മെസ്സി കുളിപ്പിച്ചത്. മെസ്സി തൊട്ടതുകൊണ്ട്

0: ആണോ എന്നറിയില്ല. ഇന്ന് ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും വലതുവിങ്ങിലെ വിശ്വസ്തനാണ് യമാൽ. അർജന്റീന സ്പെയിൻ കലാശപ്പോരിന് മുൻപ് അന്നെടുത്ത ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ലോകകപ്പ് ജേതാക്കൾ ആരെന്നറിയാൻ കലാശപ്പോരിന്റെ ഫൈനൽ വിസിൽ വരെ കാത്തിരിക്കണമെങ്കിലും ആഘോഷങ്ങൾക്കുള്ള കിക്ക് ഓഫ് വിസിൽ നേരത്തെ മുഴങ്ങും. ഫൈനൽ മത്സരം അരങ്ങേറുന്ന ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ സമാപന ചടങ്ങാണ് ഫിഫ ഒരുക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഫൈനൽ. സമാപന ചടങ്ങുകൾ ഞായറാഴ്ച രാത്രി 11 ആരംഭിക്കും. ഇറ്റാലിയൻ ഗായിക ലൗറ പൌസിനി, അമേരിക്കൻ ഗായിക നിക്കോൾ ഷേസിംഗർ, ഇംഗ്ലീഷ് ഗായകൻ റോബി വില്യംസ്, അമേരിക്കൻ ഓൺലൈൻ ഇൻഫ്ലുവൻസർ ഐഷോ സ്പീഡ്, ഹോളിവുഡ് താരം ടോം ക്രൂസ് എന്നിവരടങ്ങുന്ന താരനിര ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനിടെ ലോകകപ്പ് ഫൈനലിനിടെയുള്ള ഹാഫ് ടൈം ഷോയുടെ സമയം കൂട്ടാൻ ഫിഫ ആലോചിക്കുന്നതായി വാർത്തയുണ്ട്. 11 മിനിറ്റ് മാത്രമുള്ള പരിപാടി എന്നായിരുന്നു നേരത്തെ ഫിഫ അറിയിച്ചത്. എന്നാൽ പരിപാടിയുടെ സമയം 20 മിനിറ്റാക്കാൻ ഫിഫ ആലോചിക്കുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെലിബ്രിറ്റികളെ ഉൾപ്പെടുത്തിയുള്ള സംഗീത പരിപാടിയാണ് ഇടവേള സമയത്ത് ആലോചനയിൽ. 11 മിനിറ്റാകും പരിപാടിയുടെ ദൈർഘ്യം. ആലോചന നടപ്പായാൽ ലോകകപ്പിന്റെ ഇടവേളയിൽ ആദ്യമായായിരിക്കും സംഗീത പരിപാടി അരങ്ങേറുക. ലോകകപ്പ് സെമി ഫൈനലിൽ സ്പെയിനിന്റെ കുതിപ്പു തടയാൻ ശ്രമിക്കാതെ ഫ്രാൻസ് അലസമായി മത്സരിച്ചതാണ് തോൽവിക്ക് പിന്നിലെന്ന് വെളിപ്പെടുത്തി ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ. ഞങ്ങൾ വളരെ അലസമായിട്ടാണ് മത്സരിച്ചത്. അവരെ പ്രതിരോധിക്കാവുന്ന ഇടങ്ങളിലെല്ലാം പരാജയപ്പെട്ടുവെന്നും എംബാപ്പെ മത്സരശേഷം പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിന്റെ ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: സമയം 4 കഴിഞ്ഞ 55:50. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോട്ടയിൽ മധു പാടിയത് ചിത്രം ഞാൻ. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.
1: അഞ്ചുമണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം.
2: വിശ്വസാഹിത്യത്തിന് ഭാരതം സംഭാവന ചെയ്ത പരമോത്കൃഷ്ടമായ കാവ്യമാണ് വാൽമീകി രാമായണം. മഹാത്മാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തലമുറകളായി മലയാളി മനസ്സിനെ ആകർഷിച്ചു പോന്ന ഒരു സമ്പൂർണ്ണ കൃതിയത്രേ. കർക്കിടകം 1-ാം തീയതിയായ ഇന്ന് രാമായണ പാരായണം ഞങ്ങൾ ആരംഭിക്കുകയാണ്.

പാരായണ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീ എൻ എം സി വാര്യർ, ശ്രീ തങ്കൻ തിരുവട്ടാർ. ബാലകാണ്ഡം, ഇഷ്ടദേവതാ വന്ദനം, ഉമാമഹേശ്വര സംവാദം, ശ്രീ ഹനുമാനുള്ള തത്വോപദേശം എന്നിവ ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: ഒന്നാം ദിവസത്തെ രാമായണ പാരായണം സമാപിക്കുന്നു. ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ് 52 സെക്കൻഡ്.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
1: വിദ്യാഭ്യാസ രംഗം,
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷര കേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.
0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു?

0: ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: രാമവർമ്മപുരം പി ഒ തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

സമയം 5 മണി കഴിഞ്ഞ് 15:03. ആകാശവാണി തൃശൂർ. മാപ്പിളപ്പാട്ടുകൾ അഫ്സൽ, ഷെറീഫ് എന്നിവർ പാടിയത്. അധികാനം മുഞ്ചത്തി നീ എന്നെ എന്നാരംഭിക്കുന്നു.

0: മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. അഫ്സൽ ഷെറീഫ് എന്നിവർ പാടിയത്. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 4 സെക്കൻഡ്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ പുരുഷന്മാർ. പുല്ലഴി ചാലക്കുടി ഹോസ്റ്റലിലെ സ്വീപ്പർ തസ്തികയിലുമാണ് ഒഴിവുള്ളത്. ഈ മാസം 27-നകം അപേക്ഷ ലഭിക്കണം. വിശദാംശങ്ങൾക്ക് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഇമെയിൽ വിലാസം ഇനി പറയാം. eetsr@kshb.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-236089. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487-236089. പാർലം ഗ്രാമപഞ്ചായത്തിലെ 4, 16 എന്നീ വാർഡുകളിലേക്ക് ആശാപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നു. വിവാഹിതരും 25-45 വയസ്സിനുമിടയിൽ പ്രായമുള്ളവരും മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പാർലം പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരുമായി വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ, ഐ ഡി കാർഡ്, റേഷൻ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എന്നിവയുടെ ഒറിജിനൽ സഹിതം ഈ മാസം 21-ന് രാവിലെ 11-ന് പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിനായി എത്തിച്ചേരണം. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ അസലും പകർപ്പും സഹിതം ഈ മാസം 22-ന് രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം, 0487-233-4313. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487-233-4313. ശ്രോതാക്കളെ, ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
5: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
6: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
11: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
12: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
13: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
14: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴ ഞായർ രാവിലെ 6:30.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: പി എം ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 5:40 രണ്ട് സെക്കൻഡ്. ആകാശവാണി തൃശ്ശൂർ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് ഇ വാമന നമ്പൂതിരി. പഠിക്കുന്നത് അഞ്ജന വിജയ്, ടി എസ് ദിനി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കയർ ഉദ്യമ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. താമരയും ആമ്പലും സൗന്ദര്യത്തിൽ നിന്നും സംരംഭത്തിലേക്ക്, സിംല സജീറുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 യുവപാണി റേഡിയോ ഗൈഡ്, ഭൂമിയുടെ ഘടനകൾ. അധ്യാപകനായി ജിതിൻ സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഭൗമ വേദാന്തം, പൊന്നാനിപ്പുഴയോരം. രമണി അമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ പകിട. വിൽസൺ നെയ്യാർ ഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ. 8:30 പദ്ധതികൾ ജനനമയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി യോഗി മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 9:15 വിദ്യാഭ്യാസ രംഗം പ്ലസ് വണ്ണിലേക്ക് പരമ്പര. 3 ഫിസിക്സ് അവതരിപ്പിക്കുന്ന കൃഷ്ണ കിഷോർ. 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ്. ഡോക്ടർ കല്യാണി വാലത് സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, വി കെ എഴുതിയ കഥ കുടിയേറ്റം. 10:00 ലൈവ് വിന്യാസം, ആലപ്പുഴ എസ് വിജയകുമാർ തബലയിൽ വായിച്ചത്. തുടർന്ന് മാവിലിക്കര ആർവി രാജേഷ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 10:30 ചലച്ചിത്രങ്ങൾ. 11:00 സുഭാഷും. 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷം അവതരിപ്പിക്കുന്ന സുകുമാർ കൂർക്കഞ്ചേരി. 6:00 ഉഷമല്ലേരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ. കാലാവസ്ഥ. 6:15 അധ്യാത്മരാമായണ പാരായണം. ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം പാരായണം ചെയ്യുന്ന വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് എസ് സൗമ്യ പാടി ശ്രീരാമകീർത്തനം. 6:30 ഇന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചവക്കട സ്വാസ്ഥ്യം. കർക്കിടക ചര്യകളുടെ പ്രാധാന്യം. ആയുർവേദ ചികിത്സയായ ഡോക്ടർ അശ്വതി പി നമ്പൂതിരി സംസാരിക്കുന്നു. 7:05 റീക്ക് ജോലി സിക്കണ്ടവര റോഡ് തൃശൂർ. കാവ്യഞ്ചലി ചങ്ങമ്പുഴയുടെ ദേവയാനി എന്ന കവിത. ആലാപനം വിദ്യാട്ടി. 7:20 ആരയായി കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 റീക്ക് ജുവലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കേരള പി എസ് സി. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുദ്രം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 8:30 വൈകിട്ട് 4:30 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 രാഗപരിചയം വയലിൻ ആവിഷ്കാരം സി എസ് എൻ്റെരും. അവതരണം അഞ്ജു പി അർജുനൻ. രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലൈ. 11:00 ലളിതമധുരം. 11:30 സ്വരരാഗലയം. 11:50 റീഗ ജോലി സിക്കണ്ടവാര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട് കെ അച്യുതൻ എഴുത്തച്ഛനും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ചേരി. ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്ത ടി വി സുധാകരൻ. കാര്യട്ടകര പദം രാമ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം. 15 ഭാഗം.

0: രചന അനിൽ തമ്പൻ, സംവിധാനം റൂബി ബാബു, രണ്ട് മുപ്പന് സുരസാഗരം, എം ടി രാമനാഥൻ പാടിയകൃതികൾ, ലാൽഗുഡി ജി ജയരാമൻ വാലി, പാലക്കാട് ടി എസ് മണി അയ്യർ, മൃദംഗം, മൂന്ന് മണിക്ക് കൂട്ടുകാരി. 3:30 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും പുനഃപ്രക്ഷേപണം. 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ, 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനം 5 മണിക്ക്, സംസ്കൃതം പരിപാടി 5:15 ചലച്ചിത്രഗാനം, 5:20 അധ്യാത്മ രാമായണ പാരായണം, 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ, 6 മണിക്ക് പദ്ധതിയിലെ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുദ്രം, ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിലെ വാർത്തകൾ, 7:35 യുവപാണി, 8 മണിക്ക് നാടകം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലി, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. അറിയിപ്പുകളാണ് കേട്ടതിന് കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5:45.
1: ആകാശവാണി തൃശൂർ, കർണാടക സംഗീത പാഠം. പരിപൂർണ കാമ, രാഗം പൂർവി കല്യാണി, രൂപകതാളം ത്യാഗരാജകൃതി. പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് കുമാരിമാർ അഞ്ജന വിജയ്, ടി എസ് ദിനി.

0: കർണാടക സംഗീത പാഠമാണ് നിങ്ങൾ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് കുമാരിമാർ അഞ്ജന വിജയ്, ടി എസ് ദിനി. കർണാടക സംഗീത പാഠം ഇനി അടുത്ത ആഴ്ച.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
2: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
3: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 10 ലക്ഷം രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിൻ്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയർ ഉദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ: 1. കയർ ഉദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2. 10 ലക്ഷം വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3. ആകെ പദ്ധതി ചെലവിൻ്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4. പദ്ധതിയുടെ 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5. തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2. എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3. SC ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയർ ഉദ്യമി യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്: കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: 1. സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം. 2. യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്. 3. കയർ വ്യവസായ പരിചയത്തിൻ്റെ തെളിവ്. 4. കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിൻ്റെ തെളിവ്. 5. ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ. 6. ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്. 7. ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും. 8. നിർദ്ദിഷ്ട പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് പ്രൊഫൈൽ. 9. SC ST വിഭാഗക്കാർ

0: ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്. 10. മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. കയർബോർഡിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക. കയർബോർഡ് അനുവദിക്കുന്ന ഗ്രാൻഡ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക. യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കയർബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി യൂണിറ്റ് ഏതു സമയത്തും ലഭ്യമാക്കുക. കുറഞ്ഞത് 5 വർഷമെങ്കിലും യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക. യൂണിറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയർബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ കയർബോർഡ് തീരുമാനിക്കുന്ന നിരക്കിൽ മുഴുവൻ സഹായവും പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ഗുണഭോക്താവിന് ബാധ്യതയുണ്ട്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റീഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ. Prime Minister Narendra Modi today laid the foundation stone and inaugurated multiple development projects in Jalandhar, Punjab, worth over 5,470 crore rupees. The projects worth over 5,470 crore rupees aimed at strengthening connectivity, improving passenger convenience and accelerating economic development in the region. The Prime Minister inaugurated 75 redeveloped railway stations, including Jalandhar Cant, under the Amrit Bharat Station Scheme. Addressing a public gathering in Jalandhar, Prime Minister Modi said, "The NDA government at the centre prioritises serving every citizen of India, making their lives easier and providing them with new opportunities for progress." He said it is their endeavour to ensure that every family, whether poor or middle class, receives the best possible facilities, and this spirit of Nagarik Deva Bhava is reflected in government's work.
3: साथियों, विकास कार्यों को गति देते हुए अब यहाँ जालंधर से कई नई से रेल सेवाएं शुरू की गई है. आज अमृतसर से काशी के बीच रेल सेवा भी शुरू हुई है. इससे गुरु रविदास जी के भक्तों के लिए पंजाब से काशी जाना और अधिक आसान हो जाएगा.
2: टुडे the Prime Minister flagged off India's first hydrogen-powered train between Jind and Sonipat at Jind Railway Station in Haryana. The Prime Minister also laid the foundation stone and dedicated development projects worth over 14,000 crore rupees, including national highway projects including Delhi-Amritsar-Katra Expressway, which will reduce travel time between Delhi and Katra to about 6 hours. Speaking on the occasion, Railways Minister Ashwani Vaishnav called the launch of the country's first hydrogen-powered train a historic achievement, saying it reflects India's resolve to develop indigenous hydrogen technology. The Prime Minister launched also several developmental projects in key areas, including the health sector, in Chandigarh and addressed a gathering. Ahead of the monsoon session of Parliament, a meeting of the group of ministers was held in New Delhi today. Union Ministers Amit Shah, Rajnath Singh, Rajiv Ranjan Singh, Kinjara Rappu Ram Mohan Naidu and Kiran Rijiju were present in the meeting. During the meeting, the leaders chalked out the strategy for the upcoming parliamentary session. The monsoon session of Parliament will commence from the 20th of this month and continue till the 13th of next month. President Draupadi Murmu will embark on state visits to Moldova, North Macedonia and Romania from the 19th to the 25th of this month. Briefing media New Delhi's Secretary West in the Ministry of External Affairs, C.B. George, said these state visits have been undertaken at the invitation of the Presidents of the Republic of Moldova, the Republic of North Macedonia and Romania. He said these visits are of considerable historical significance as they will mark the first ever bilateral visit by an Indian President to the Republic of Moldova and North Macedonia. He said the visit to Romania will be the first state visit by an Indian President in over 3 decades. Union Finance Minister Nirmala Sitharaman, along with Andhra Pradesh Chief Minister and Chandrababu Naidu, distributed loans worth 3,200 200

0: 16 crore rupees to 1,03,246 beneficiaries under various central government schemes at the credit outreach program held in Narasara Opet in Palnadu district of Andhra Pradesh today. The sectors for which assistance was given include agriculture, MSMEs and housing, education, vehicle and solar energy. India Meteorological Department has forecast heavy rainfall today over parts of Arunachal Pradesh, Assam, Meghalaya and Odisha. Parts of Bihar, Chhattisgarh, East Madhya Pradesh, East Uttar Pradesh, Jharkhand, Nagaland, Manipur, Mizoram, Tripura, Uttarakhand, Bidarb, West Bengal and Sikkim are also expected to receive moderate to heavy rainfall during the day. Benchmark domestic equity indices ended over 1% higher today. The Sensex surged 965 points to close at 78,151. The Nifty gained 262 points to settle at 24,334. And that is the end of this news bulletin.
1: Agashavani, Kozhikode. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം ആദ്യ 10 ദിവസം കൊണ്ട് 100% പൂർത്തിയാക്കിയ 5 എന്യൂമറേറ്റർമാരുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിട്ട് സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നിവയാണ് 5 എന്യൂമറേറ്റർമാർ പൂർത്തിയാക്കിയത്. കൂത്തുപറമ്പ്, തളിപ്പറമ്പ് നഗരസഭകളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കേഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയ്ക്കടുത്ത് ചെലവിട്ട് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാടശ്ശേരി മലയിൽ ഓക്സൻസ് ലാബ് എന്ന സ്വകാര്യ ഗവേഷണ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ജനുവരിയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി മണ്ണ് പരിശോധനയ്ക്ക് ശേഷം 15 മുതൽ 20 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ച് സെൻസറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്തേണ്ടത്. IIT റൂർക്കിയുടെ നേതൃത്വത്തിലാണ് മലയുടെ ഉയരത്തിൽ നിന്നും താഴോട്ട് 8 പോയിന്റുകളിലായി സെൻസറുകൾ സ്ഥാപിക്കുക. മാടശ്ശേരി മലയിൽ സ്ഥാപിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് മണ്ണിന് സമാന ഘടനയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ സാധ്യതയും പരിശോധിക്കാൻ സാധിക്കും. പൈലറ്റായി നടത്തുന്ന പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ ജൂലൈ 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ കഴിയണം. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണം. കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയ വിതരണത്തിൽ പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരണപ്പെട്ട പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരന്റെ വീട്ടിൽ സംസ്ഥാന അവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും സംഘവും സന്ദർശനം നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള യോഗം ഓൺലൈനായി നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ കമ്മീഷൻ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായ അനാസ്ഥയും അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കുട്ടിയുടെ രക്ഷിതാവിനോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭക്ഷ്യ ജലജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഹോസ്റ്റലുകൾ ഉൾപ്പെടെ 1,299 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തി. പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 20 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പുകവലി നിരോധിത ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കോട്ട്പ ആക്ട് പ്രകാരം പിഴ ഈടാക്കി. കൂത്തുപറമ്പ് വലിയ

0: വ്യവസായ പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന അങ്കണവാടിയിൽ കുട്ടികൾ വലിയ തോതിൽ പൊടിശല്യം നേരിടുന്നതായുള്ള പരാതിയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഇടപെട്ടു. ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കമ്മീഷന്റെ സിറ്റിംഗിൽ ഹാജരായെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ആവശ്യമുണ്ട് എന്നാണ് കമ്മീഷൻ കാണുന്നതെന്നും അതിനാൽ സംഭവസ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. അങ്കണവാടിയിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാത്ത തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. പാമ്പുകളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പാമ്പ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനുമായി നടത്തുന്ന ലോക സർപ്പദിനം ജില്ലയിൽ ആചരിച്ചു. ജില്ലയിലെ വിവിധ ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥികളായ അർമാൻ മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അയാൻ ഇബ്രാഹിം എന്നിവർ ഒന്നാം സ്ഥാനം നേടി. അങ്ങാടിക്കടവിലെ ലിറ്റിൽ ബഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ TS സംജിത് രാജ്, ബെനിറ്റോ സണ്ണി ടീം രണ്ടാം സ്ഥാനവും കാഞ്ഞിരോട് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹിനായ ഫാത്തിമ, സിയ ഫാത്തിമ ടീം മൂന്നാം സ്ഥാനവും നേടി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം

0: അങ്ങാടിക്കടവിലെ ലിറ്റിൽ ബഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ ടി എസ് അംജിത് രാജ്, ബെനിറ്റോ സണ്ണി ടീം രണ്ടാം സ്ഥാനവും കാഞ്ഞിരോട് കെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹിനായ ഫാത്തിമ, സിയ ഫാത്തിമ ടീം മൂന്നാം സ്ഥാനവും നേടി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: സമയം 6 മണി കഴിയും 15:02. ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലയിൽ കെട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇത് ആരുടെ ഉദ്ധരണിയാണ്? ചോദ്യം ആവർത്തിക്കാം: മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലയിൽ കെട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇത് ആരുടെ ഉദ്ധരണിയാണ്? ഉത്തരം: ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ വിവിധ മേഖലകളിൽ പ്രശോഭിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. നിയമജ്ഞനായും സാമ്പത്തിക ശാസ്ത്രജ്ഞനായും സാമൂഹിക പരിഷ്കർത്താവായും അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാവുന്നതാണ്.

ഇനി ചിന്താ വിഷയം. ഉദയത്തിൻ്റെ ഇരുളിമയിലും പ്രകാശം അനുഭവിക്കുന്ന പക്ഷിയാണ് വിശ്വാസം. രവീന്ദ്രനാഥ ടാഗോർ. ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മനസ്സ് സ്വതന്ത്രമാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങലയിൽ കെട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തവൻ അടിമയാണ്, സ്വതന്ത്രനല്ല. ഇതാരുടെ ഉദ്ധരണിയാണ്? ഉത്തരം: ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ വിവിധ മേഖലകളിൽ പ്രശോഭിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. നിയമജ്ഞനായും സാമ്പത്തിക ശാസ്ത്രജ്ഞനായും സാമൂഹിക പരിഷ്കർത്താവായും അദ്ദേഹം ഭാരതത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഇനി ചിന്താ വിഷയം: ഉദയത്തിൻ്റെ ഇരുളിമയിലും പ്രകാശം അനുഭവിക്കുന്ന പക്ഷിയാണ് വിശ്വാസം. രവീന്ദ്രനാഥ ടാഗോർ. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

0: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ओवर् इति प्राप्तः. जगतः दशमी क्रीडिका पी बी सिन्धु इदानीं चीनदेशस्य चतुर्थ्या क्रीडिकया चेन् युफेय इत्यनया सह श्वः उपान्त्यचक्रे क्रीडिष्यति इति वार्ताः.
1: സമയം 6:30. ഇനി പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
3: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
2: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
2: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്.

0: നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
1: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, രണ്ട് പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151 നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് September 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. രാജ്യത്തെ റെയിൽവേ

0: സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക. അവതരണം ഹരിഷ്ണ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ കൃതിയാണ് രാമായണം. ആദികവിയായ വാൽമീകിയാൽ വിരചിതമാണ് രാമായണം. ലോകസാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഏകദേശം 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം ശ്രീരാമന്റെ ജനനം, വിദ്യാഭ്യാസം, വിവാഹം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ രാമായണത്തിന്റെ മഹത്വം ചരിത്രകഥ എന്നതിലല്ല. ധർമ്മം, സത്യം, ത്യാഗം, കുടുംബ ബന്ധങ്ങൾ, രാജധർമ്മം, സൗഹൃദം, സേവനം, ഭക്തി എന്നീ മൂല്യങ്ങൾക്ക് എത്രത്തോളം മനുഷ്യജീവിതത്തിൽ വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. കാലാതിവർത്തിയായ ജീവിത ഗ്രന്ഥമാണത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും രാമായണ കഥാസന്ദർഭങ്ങൾ പ്രസക്തമാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും രാമായണം പുതിയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണമാണ് അവയ്ക്കെല്ലാം അടിസ്ഥാന ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിലായിരുന്നു മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതമറിയാത്തതിനാൽ രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ജാതിവ്യവസ്ഥയും അനാചാരങ്ങളും ശക്തമായിരുന്നു. ആത്മീയജ്ഞാനം ഏതാനും വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലളിതമായ മലയാള ഭാഷ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്. മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വാൽമീകി രാമായണത്തിന് പദാനുപദ തർജ്ജമ നിർവഹിക്കുകയല്ലായിരുന്നു. കഠിനങ്ങളായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ സുന്ദര പദാവലികളാൽ സ്വതന്ത്ര വിവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ടുതന്നെ ശ്രീരാമനെ ഒരു മാതൃകാ രാജാവായി മാത്രമല്ല, പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാമൂഹിക ഉന്നമനവും അദ്ദേഹം ലക്ഷ്യമാക്കി. കിളിയെക്കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം രചിച്ചത്. കിളിപ്പാട്ട് എന്ന പേര് അങ്ങനെ ലഭിച്ചു. ലളിതമായ ഭാഷയും ഭക്തിയും തത്വചിന്തയും ചേർന്ന ഈ കൃതി ക്രമേണ വീടുകളിലെല്ലാം നിത്യപാരായണ ഗ്രന്ഥമായി മാറി. രാമായണ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭക്തിയും ധാർമ്മിക ബോധവും വളർത്തുക, മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും സാഹിത്യത്തിന് പുതിയ ദിശ നൽകുകയും ചെയ്യുക, സമൂഹത്തിൽ സദാചാരവും കുടുംബമൂല്യങ്ങളും പ്രചരിപ്പിക്കുക, മനുഷ്യജീവിതത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക എന്നിവയാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. അതിനാൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന രീതി കൂടുതൽ ജനകീയമായി. ഇന്നും കേരളത്തിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ഭക്തിപൂർവം വായിക്കുന്ന പതിവ് തുടരുന്നു. മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കാർഷിക വൃത്തി പ്രധാന ജീവിതോപാധിയായിരുന്ന പ്രാചീന കേരളത്തിൽ കർക്കിടക മാസം വളരെ കഷ്ടതയുള്ള കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. കനത്ത മഴ, വെള്ളപ്പൊക്കം, കൃഷിപ്പണികളുടെ കുറവ്, ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ മാസത്തിൽ സാധാരണമായിരുന്നു. അതുകൊണ്ടുതന്നെ കർക്കിടകത്തെ പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നും വിളിച്ചിരുന്നു. പുറത്തുള്ള ജോലികൾ കുറവായിരുന്നതിനാൽ ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. ആ സമയത്തെ ആത്മീയമായും സാംസ്കാരികമായും ഫലപ്രദമാക്കാൻ സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണം വായിക്കുകയും അതിന്റെ അർത്ഥം കുടുംബത്തിലെ മുതിർന്ന ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. മഴയുടെ താളത്തോടൊപ്പം നിലവിളക്കിന്റെ പ്രകാശത്തിൽ

മുഴങ്ങുന്ന രാമായണ പാരായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. കാലക്രമേണ ഈ പതിവ് വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് കർക്കിടകം രാമായണ മാസം എന്ന പേരിൽ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. കർക്കിടകം ആത്മീയതയുടെ മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാസമാണ്. ആയുർവേദത്തിൽ ഈ മാസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവ ഈ മാസത്തിൽ പിന്തുടരുന്ന പതിവുണ്ട്. അതിനാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സമാധാനവും നൽകുന്ന ജീവിത ശൈലിയാണ് കർക്കിടക മാസാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാസത്തിൽ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആചാരമാണ് രാമായണ മാസാചരണം. ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങളും കുടുംബ ഐക്യവും ആത്മീയ ചിന്തയും വളർത്തുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും കൂട്ടായ പാരായണവും ഭജനയും സംഘടിപ്പിക്കുമായിരുന്നു. കർക്കിടകത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ രാമനാമസ്മരണയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ആശ്വാസമായി കണ്ടിരുന്നു. രാമായണത്തിലെ ധർമ്മം, സത്യം, കരുണ, സഹനം, ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമായണ മാസാചരണത്തിൽ വീടുകളിൽ പാരായണം തുടരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളിലും സമയക്കുറവ് കാരണം കൂട്ടായ വായന കുറഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ, റേഡിയോ, യൂട്യൂബ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാമായണം കേൾക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നു. വിദേശത്തുള്ള മലയാളികളും ഓൺലൈൻ വഴി രാമായണ മാസാചരണത്തിൽ പങ്കാളികളാകുന്നു. യുവതലമുറയിൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പരിചയപ്പെടുത്താൻ വിവിധ മത്സരങ്ങളും പഠന പരിപാടികളും നടത്തുന്നു. കുടുംബത്തിനകത്തുള്ളതും കൂട്ടായ്മ നിറഞ്ഞതുമായ ആചരണമായിരുന്നു ഒരു കാലത്ത് രാമായണ മാസാചരണമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിപരമായും ആഗോളതലത്തിലും ആചരണം വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും കുടുംബമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന രീതി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കാലം മാറിയെങ്കിലും രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ധർമ്മബോധവും സത്യനിഷ്ഠയും കുടുംബസ്നേഹവും ആത്മീയ ചിന്തയും വളർത്തുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശ്യം. ആധുനിക ജീവിത രീതികൾക്കിടയിലും ഈ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ഓരോ കുടുംബവും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ മാസാചരണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിലും കർക്കിടകത്തിലെ രാമായണ പാരായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് ധർമ്മവും സ്നേഹവും കുടുംബ ഐക്യവും ആത്മവിശ്വാസവുമാണ് എന്നതാണ്. ഈ മൂല്യങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റെ രാമായണ മാസാചരണം. സത്യം, ധർമ്മം, കരുണ, വിനയം, ആത്മനിയന്ത്രണം, കർത്തവ്യം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്താൻ ഇത് ഒരു പരിധിവരെ സഹായകമാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാമായണം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയവും അടുപ്പവും വർദ്ധിക്കുന്നു. കേരളത്തിന്റെ ആചാരങ്ങളും ഭാഷയും സാഹിത്യവും യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഷയും സാഹിത്യ സൗന്ദര്യവും അവർക്ക് പരിചിതമാകുന്നു. രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും ധ്യാനസമാനമായ അനുഭവം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നീതിയോടെ ജീവിക്കാനും പ്രചോദനം നൽകുന്നു. ദിവസേന നിശ്ചിത സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വായനാശീലം രൂപപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ഈ കാലത്തുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ പരമ്പരാഗത വായനയോടുള്ള താൽപ്പര്യം ചിലപ്പോൾ കുറവായിരിക്കും. അർത്ഥവും പ്രസക്തിയും വിശദീകരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാധീനം ഈ തലമുറയിൽ വർദ്ധിക്കും. രാമായണ മാസാചരണം വെറും മതാചാരമെന്ന നിലയിൽ മാത്രമല്ല, മൂല്യബോധം, കുടുംബ ഐക്യം, സാംസ്കാരിക പാരമ്പര്യം, മാനസിക പക്വത എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയാക്കിയാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ ഒരു ജീവിത പാഠമായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. വയലും വേടും.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഓരോ പുതിയ ദിവസവും പുതിയ അവസരങ്ങളുടെ വാതിലാണ്. ഇന്നലെ സംഭവിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ന് ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും മുന്നോട്ടു പോവുക. നിങ്ങളുടെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്, സിംല സജീറുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഹോർട്ടികൾച്ചർ തെറാപ്പി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അനാദികാലം മുതൽ നിലനിൽക്കുന്നതാണ്. പൂക്കളെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് സന്തോഷിക്കും. മരങ്ങളുടെ തണലിൽ നിൽക്കുമ്പോൾ ആശ്വാസം തോന്നും. ഒരു ചെറിയ ചെടി നട്ടുവളർത്തുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഈ പ്രകൃതി സാന്നിധ്യത്തെ നമുക്ക് ചികിത്സയുമായി ബന്ധിപ്പിക്കാനാകും. ആ രീതിയാണ് ഹോർട്ടികൾച്ചർ തെറാപ്പി. പൂന്തോട്ട പരിപാലനം, ചെടികൾ നട്ടുവളർത്തൽ, വിത്തുപാകൽ, വെള്ളം നനയ്ക്കൽ, പൂക്കളെയും സസ്യങ്ങളെയും പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണിത്. പണ്ടുകാലം മുതൽക്ക് തന്നെ പൂന്തോട്ടങ്ങൾ മനസ്സിന് ആശ്വാസം നൽകുന്ന ഇടങ്ങളായി കണക്കാക്കിയിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആശുപത്രികൾ, വയോജന കേന്ദ്രങ്ങൾ, പ്രത്യേക വിദ്യാലയങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഹോർട്ടികൾച്ചർ തെറാപ്പി വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ചെടികളുമായി സമയം ചെലവിടുമ്പോൾ മനസ്സിലെ സമ്മർദ്ദം കുറയുന്നു, ശ്രദ്ധ വർദ്ധിക്കുന്നു, വിഷാദവും ഉത്കണ്ഠയും കുറയുന്നു, ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യവും മെച്ചപ്പെടുന്നു. ഒരു വിത്ത് മുളയ്ക്കുന്നതും ഒരു പൂ വിരിയുന്നതും കാണുമ്പോൾ ജീവിതത്തോടുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയും ജൈവ വൈവിധ്യവും ഹോർട്ടികൾച്ചർ തെറാപ്പിക്ക് വളരെ അനുയോജ്യമാണ്. ഒരു ചെടി നട്ടുവളർത്തുന്നത് ഒരു പൂ വിരിയാൻ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂക്കൾ വിരിയിക്കാനുമാണ്. പ്രകൃതിയോടൊപ്പം, ചെടികളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരൌഷധമാണ്. നമുക്കും വീട്ടിലൊരു ചെറിയ പൂന്തോട്ടം ഒരുക്കാം.

0: ഒരു ചെടി നട്ടു വളർത്താം. പച്ചപ്പിലൂടെ ആരോഗ്യവും സന്തോഷവും ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഇന്നീ പരിപാടിയിൽ ജലസസ്യങ്ങളെ വളർത്തി ആനന്ദവും ആദായവും കണ്ടെത്തുന്ന ഒരു വനിതയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീർ താമരയിൽ നിന്നും ആമ്പലിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നു. സിംല സജീറിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ടർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ജലസസ്യങ്ങളെ കുറിച്ചാണല്ലോ. താങ്കൾ ഇതിന്റെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ സാർ, ഞാൻ ഒരു 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്.
1: ഫ്ലവേഴ്സ്?
2: അതെ, വാട്ടർ പ്ലാന്റ്സ് 2020 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്.
1: എന്തൊക്കെയാണ് ചെയ്യുന്നത്?
2: വാട്ടർ പ്ലാന്റ്സിൽ ആമ്പലും ലോട്ടസും ആണ് മെയിനായിട്ടും ചെയ്യുന്നത്.
1: വാട്ടർ ലില്ലീസും
2: ലോട്ടസും.
1: അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ കാണുന്നത് നമ്മുടെ കുളങ്ങളിലൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
2: നമുക്ക് ചെറിയ ചെടിച്ചട്ടി മുതൽ വലിയ പോണ്ടിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ കുഞ്ഞു ചെട്ടിയിൽ വരെയും നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പൂക്കളെ ചെറിയ ചെട്ടിയിൽ കിട്ടത്തുള്ളൂ. പൂക്കളുടെ വലുപ്പം കുറവായിരിക്കും. നമ്മൾ എത്രത്തോളം സ്പേസ് കൊടുക്കുന്നു അത്രത്തോളം വലിയ പൂക്കൾ നമുക്ക് കിട്ടും.
1: അപ്പോൾ ചെട്ടിയിൽ വെള്ളം ഒഴിക്കുക.
2: വാട്ടർ പ്ലാന്റ്സ് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു നമ്മൾ ഒരു 45 പൊട്ടാ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൊടി എല്ലുപൊടിയും 6 കിലോയോളം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് കല്ലില്ലാത്ത മണ്ണ് അല്ലാന്നുണ്ടെങ്കിൽ വയലിലെ ചേറ് ഇത് ആ ടബിന്റെ അരഭാഗത്തോളം ഫില്ല് ചെയ്യും. ട്യൂബറാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. സീഡല്ല, ട്യൂബറാണ് വെക്കുന്നത്. കിഴങ്ങ്, അതെ. അതിട്ട് ഗ്രോയിങ് ഡിപ്പ് മുകൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നട്ടിട്ട് ഈ വളവും മണ്ണും കൂടെ മിക്സാവാത്ത രീതിയിൽ വെള്ളം ഫില്ല് ചെയ്യണം. സ്ലോവിലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലിന്റെ പീസോ ഒരു ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് ഓസില് വെള്ളം ഫില്ല് ചെയ്തിട്ട്,
1: മണ്ണ് ഇളകല്ലേ?
2: ഇല്ല, ഒരിക്കലും ഇളകല്ല. വളമായിട്ട് മിക്സ് ചെയ്യരുത്, എങ്കിൽ ട്യൂബർ അഴുകിപ്പോഴുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നീട് 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും. 1 വീക്ക് ആകുമ്പോഴേ ഫ്ലോട്ടിംഗ് ലീഫ് വരും, പിന്നെ സ്റ്റാൻഡ് ലീവ്സ് വരും.
1: ഈ പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോട്ടിൽ ഇട്ടിട്ട് വെള്ളം പോട്ട് നിറച്ചു
2: ഫുൾ ഫില്ല് ചെയ്യും.
1: ആദ്യം ആ കിഴങ്ങ് അതിനകത്ത് നട്ടിട്ട് വെള്ളം പറഞ്ഞ മാതിരി മണ്ണ് മിക്സ് ആവാതെ തന്നെ വെള്ളം. അപ്പൊ എത്ര? 2 ആഴ്ചക്കകം.
2: 2 ആഴ്ചക്കകം ലീഫ് വരും, മസ്റ്റ് ആയിട്ട് വന്നിരിക്കും. നല്ല ട്യൂബർ ആണെങ്കിൽ വന്നിരിക്കും. 1 വീക്ക് ആകുമ്പോഴേ തന്നെ ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് തുടങ്ങും. കോയിൽ ലീഫ് വന്ന് ഫ്ലോട്ടിംഗ് ലീഫ് വന്ന് ഫില്ലായി സ്റ്റാൻഡ് ലീവ്സ് വരും. സ്റ്റാൻഡ് ലീവ്സ് വരുമ്പോൾ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണെങ്കിൽ ബഡും അതിന് കൂടെ ഉണ്ടാവും. സെമി ട്രോപ്പിക്കൽ ആണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് ലേറ്റാവും. ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കണ്ടിന്യൂസ് പൂ ഉണ്ടാവുന്ന വെറൈറ്റിക്കാണ് ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയുന്നത്. ലോട്ടസിൽ തന്നെ നമുക്ക് 3 വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ട്, ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ, ഹാർഡ്ലി. ട്രോപ്പിക്കൽ കണ്ടിന്യൂസ് പൂ ഉണ്ടാവും, സെമി ട്രോപ്പിക്കൽ പൂ ഉണ്ടാവും, പക്ഷേ ഇടയ്ക്ക് കുറച്ച് ക്യാപ് എടുക്കും. ഹാർഡി എന്ന് പറയുന്നത് വർഷത്തിൽ 1 or 2 അല്ലെങ്കിൽ 6 മാസം കൂടെ. പക്ഷേ ഹാർഡി വെറൈറ്റീസ് എപ്പോഴും ഭംഗി ഭയങ്കര കൂടുതലായിരിക്കും.
1: ഫ്ലവേഴ്സിന്റെ
2: ഭംഗി നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതും പിന്നെ ഹാർഡി എല്ലാവരും വാങ്ങിക്കത്തില്ല, കാരണം പൂ കാണാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കത്തില്ല. പക്ഷേ കളക്ട് ചെയ്യുന്നവര് ഹാർഡി മസ്റ്റ് ആയിട്ടും
1: കളക്ട്.
2: അതുപോലെ തന്നെ ഇന്ത്യയിൽ 1 or 2 പേർക്ക് വിരിഞ്ഞ സാധനങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം വിരിഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ. എനിക്ക് എല്ലാ വെറൈറ്റീസ് ഹാർഡിലും പൂക്കുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു വെറൈറ്റി അപൂർവമാണ് പൂക്കുന്നത്. താങ്കൾ ചെയ്തപ്പോ അത്
2: പൂക്കുന്നുണ്ട്.
1: ഇല്ല,
2: നമ്മളെ ക്ലൈമറ്റ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആണ്. കടലും കായലും എല്ലാം അടുത്തുണ്ട്. പിന്നെ വെയിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് 8 to 10 മണിക്കൂർ താമരയ്ക്ക് വെയില് വേണം. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം.
1: ഷെയ്ഡുള്ള സ്ഥലത്ത്
2: ഒരിക്കലും പറ്റില്ല. ആമ്പലാണെങ്കിൽ നമുക്ക് 4 to 6 hours മതി.
1: ചെറിയ ഷെയ്ഡൊക്കെ ഉണ്ട്,
2: ചെറിയ ഷെയ്ഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
1: അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
2: എനിക്ക് ചെടികള് കുഞ്ഞിലെ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞ പഠിക്കുമ്പോൾ എന്നെ കുട്ടികൾ വിളിച്ചിരുന്ന ചെടിയിൽ നിന്ന് തന്നെയാണ് എന്നെ വിളിച്ചിരുന്നത്. ഓരോ സ്റ്റേജിൽ പഠിക്കും തോറും എനിക്ക് ചെടികളുടെ ഇഷ്ടം കൂടി വരായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് ഒരു ഗ്രൂപ്പിസ് ആയാലും അവിടെ വെച്ച് കിട്ടുന്നത് എനിക്ക് പ്ലാന്റിനെ കുറിച്ച് ചെയ്യാൻ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ വലിയ ചെടികളൊന്നും ഇല്ല, നടാനുള്ള സ്പേസ് ഇല്ല. അപ്പം കുറേയൊക്കെ വിഷമമുണ്ട്, കാരണം നമുക്കുള്ള എന്ത് വിഷമവും ഞാൻ ഇല്ലാണ്ടാക്കുന്ന ഈ ചെടികളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോഴാണ്. അങ്ങനെയൊക്കെ നമ്മൾ പുതിയൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫസ്റ്റ് ഒരു ആമ്പല് തന്നു. അത് എങ്ങനെ നടണമെന്നോ ഒന്നും എനിക്കറിയില്ല. കൊണ്ടുവന്നൊരു പൊട്ടിയ ടബിൽ വെച്ചു, എനിക്കറിയുന്ന രീതിയിൽ നട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലവർ വന്നു, ഒരു ബ്ലൂ കളർ, അത് പേരെന്ന് പറയുന്നില്ല. പിന്നീടാണ് അത് ബ്ലൂ വിസിൽ എന്നുള്ള ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം കൊള്ളാമെന്ന് വിചാരിച്ചു, എനിക്ക് വിചാരിച്ചൊരു താമര മേടിച്ചാലോ. അതും ഈ ആമ്പല് തന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ലോട്ടസ് വാങ്ങി. അന്ന് 600 രൂപ
1: ഒരു
2: ട്യൂബറിൻ്റെ വില. അപ്പം 600 രൂപയ്ക്ക് ട്യൂബർ, ഇത്രയുള്ള ട്യൂബർ വാങ്ങിയാലും വീട്ടിലെ അവസ്ഥ അറിയാലോ. അപ്പം ആരും അറിഞ്ഞില്ല, ഞാനും മക്കളും മേടിച്ച് വെച്ചു. 3 മാസമായിട്ടും പൂവിട്ടില്ല, ഭയങ്കര വിഷമം തോന്നി. അത് വെച്ചത് ഡിസംബറിലായിരുന്നു. പക്ഷെ ഡിസംബർ എന്ന് പറയുന്നത് ഡോർമെന്റ് അവസ്ഥയായിരുന്നു. ഡിസംബർ ജനുവരി അന്നും അറിയില്ല നമുക്ക്

0: ഗവൺമെന്റിൽ ടൈമിൽ വെച്ച പോക്കില്ലാണ്. ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് റീപോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. റീപോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു 6-7 കിഴങ്ങ് ട്യൂബർ നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയും നമുക്ക് സെയിം വെക്കണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് സെയിൽ ചെയ്തുകൂടാ, പുതിയ വെറൈറ്റി അലർട്ട് ചെയ്യാറുള്ളു. അങ്ങനെ അതിന് ട്യൂബറിനെ നമ്മൾ സെയിൽ ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെ സെയിൽ ചെയ്യും ഒന്നും അറിയില്ല. അങ്ങനെ വീണ്ടും ആ ഫ്രണ്ട്സിനെ സമീപിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞു നിങ്ങൾ സെയിൽ ചെയ്യുക, നമുക്ക് ഗ്രൂപ്പുണ്ട്. അങ്ങനെ വാട്ടർ പ്ലാന്റ്സിന് പല ഗ്രൂപ്പുകളായിട്ട് സെയിൽസ് പോസ്റ്റ് ഇട്ടു. വിത്തിൻ 1 അവർ എല്ലാം സോൾഡ് ഔട്ട് ആയി.
1: ഓക്കെ, 600 രൂപ ഒരു കിഴങ്ങ് വാങ്ങി.
0: ആ ഒരു കിഴങ്ങ് വാങ്ങിച്ച് ഞാൻ 400 രൂപ ഇട്ടാണ് അന്ന് സെയിൽ ചെയ്തത്. അപ്പം ഈ പൈസ കൊണ്ട് വേറെ ഒന്നും ഉപയോഗിക്കണ്ട, നമുക്ക് അടുത്തൊരു പ്ലാന്റ് വാങ്ങിക്കാം. ആ ഒന്നിൽ നിന്ന് ഇപ്പൊ 200 വെറൈറ്റീസ് ലോട്ടസ് ഞാൻ സ്വന്തമാക്കി. അതില് ഹാർഡി വെറൈറ്റീസ് ഉൾപ്പെടെ പൂക്കാത്തതായിട്ട് എന്റെ വീട്ടിൽ ഒരു ലോട്ടസും ഇല്ല. സഹസ്രനാള ലക്കാണ്, സഹസ്രനാളത്തിന്റെ 3 വെറൈറ്റി പൂത്ത കേരളത്തിൽ ഒരാൾ ഞാൻ മാത്രമാണ്. അത് കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസിൽ എനിക്ക് പൂ തരുന്നുണ്ട്. ഇന്നും 2 ബഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എത്ര വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്?
0: 200 വെറൈറ്റീസ്.
1: അതെ അതെ. അപ്പൊ ഇതിന്റെ എല്ലാം കളേഴ്സ് ഡിഫറെന്റ് ആണോ?
0: അല്ലെ, നമുക്ക് നോർമലി വരുന്ന വൈറ്റ്, ഗ്രീന്, പിങ്ക്, യെല്ലോ, ഡാർക്ക് റെഡ് അങ്ങനെ. ഇതിനകത്ത് തന്നെ ഷെയ്ഡിൽ വ്യത്യാസം വരും, പെറ്റൽസിൽ വ്യത്യാസം വരും, അതിന്റെ സീഡ് പോട്ടിനകത്ത് വ്യത്യാസം വരും, ലീഫിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ വെറൈറ്റീസ്
1: പേരുണ്ട്.
0: എല്ലാം നെയിം ചെയ്ത്, കാരണം നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിന് നമുക്ക് പേര് പറഞ്ഞ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ നമ്മൾ കൊടുക്കുള്ളൂ, കാരണം വീണ്ടും നമ്മൾ അവരെ സമീപിക്കേണ്ടതാണ്. ഞാനൊരു പ്ലാന്റ് കൊടുത്ത് അവർക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെല്ലേഴ്സിനെ പോലെയല്ല, വീണ്ടും ഞാൻ കൊടുക്കാൻ വില്ലിംഗ് ആണ്. ഇന്നവർ കൊടുത്തിട്ടുണ്ട്.
1: അപ്പൊ നമ്മള് മെയിൻ മോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾക്കും നല്ലപോലെ
0: ബ്ലൂം ചെയ്യണം. അപ്പം ചിലപ്പോൾ ഈ ഹാർഡ് വെറൈറ്റീസ് കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട്, എനിക്ക് ആ റെഡ് തന്നെ വേണം. ഞാൻ മാമിന് പൂ കാണാനാണ് എന്നുണ്ടെങ്കിൽ ഹാർഡി ഒഴിവാക്കിയിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ. അങ്ങനെ ഒരുപാട് കസ്റ്റമർ എന്നെ കണ്ട് പ്ലാന്റ് വാങ്ങിക്കാൻ വരുന്ന കോഴിക്കോട്, തൃശ്ശൂർ എന്നൊക്കെ വരുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഹാർഡി വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് പൂക്കാത്തതാണോ അതോ പർട്ടിക്കുലർ വർഷത്തിൽ ഒരു പ്രാവശ്യമേ പൂക്കത്തുള്ളോ?
0: നമുക്ക് തായലിന്റെ വെറൈറ്റി, വീട്ടിനെ വെറൈറ്റിയാ വരുന്നത്. നമ്മളെ ക്ലൈമറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ എല്ലാ മണ്ണിലും ഇത് പിടിക്കണം എന്നില്ല. ഇപ്പം എനിക്ക് പൂത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാറിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ തന്നാൽ ഇത് നിങ്ങൾക്ക് പൂ പിടിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിനി കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. കൊടുക്കുന്നവർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കുക.
1: അപ്പോൾ എപ്പോഴെങ്കിലും ഇത് ബ്രീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഹാർഡി വെറൈറ്റീസ് തന്നെ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ബ്രീഡ് ചെയ്ത് ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട്?
0: അങ്ങനെ ബ്രീഡ് ചെയ്ത് ഞാനും ഒരു വെറൈറ്റി എടുത്തു, നല്ല ഡാർക്ക് കളറാണ്. പേരിതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് അതും ഹാർഡി ആയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ പൂക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ ഹാർഡിയിൽ നോർമലി നമുക്ക് ഹാർഡി വാങ്ങിക്കുമ്പോൾ 1-2 പൂ തന്ന സ്ഥലത്ത് എനിക്ക് 8 പൂക്കൾ തന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും നെക്സ്റ്റ് ഇയറിന് വേണ്ടി കാത്തിരിക്കുക, 2 വർഷം ഇപ്പം 3rd വീണ്ടും വെയിറ്റ്
1: ചെയ്യുക.
0: നമ്മൾ ഇന്ന് വിരിഞ്ഞൊരു പൂമ്പൊടിയും ഇന്നലെ വിരിഞ്ഞ പൂവിൻ്റെ പൂമ്പൊടിയും കൂടെ എടുത്തിട്ട് സീഡ് പോയിട്ടുള്ള മദർ പ്ലാന്റിനകത്ത് വെക്കുക. അതിനെ അതിനെ നിരീക്ഷിക്കുക. അതിനകത്ത് വരുന്ന സീഡിനെ എടുത്ത് നമ്മൾ ഉരച്ച് വെള്ളത്തിലിട്ട് അതിനെ എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊടുത്ത് വേര് വന്നതിന് ശേഷം നമ്മൾ പ്ലാന്റ് നടും. പ്ലാന്റ് നട്ടിട്ട് ഇപ്പം നോർമൽ ട്രോപ്പിക്കൽ വെറൈറ്റീസിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അപ്പോഴാണ് ബഡ് വന്നിട്ട് അത് വിരിയുമ്പോഴത്തേക്ക് നമ്മളെടുത്ത അച്ഛനും അമ്മയും ഉണ്ടായിരിക്കുമല്ലോ, അത് രണ്ടിൻ്റെയും കളറല്ല. അപ്പം റെഡും വൈറ്റുമാണ് എടുത്തത്, റെഡും അല്ല വൈറ്റും അല്ല, വേറെ കളറാണ് വരുന്നതെങ്കിൽ നമുക്ക് പുതിയ വെറൈറ്റിയാന്ന് പറയാം. പക്ഷെ അന്നേരം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. വീണ്ടും 3 വർഷം
1: അല്ലെങ്കിൽ
0: വീണ്ടും 3 വെയിറ്റ് ചെയ്യും, വീണ്ടും റിപ്പോർട്ട് ചെയ്യും, സെയിം പോവാണെങ്കിൽ ഓക്കെ വീണ്ടും. അങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ പ്രോസസ്സ് കണ്ടിന്യൂസ്. അപ്പോഴും സെയിം പ്ലാന്റ് ആണെങ്കിൽ പുതിയൊരു വെറൈറ്റി ആയി
1: ഉറപ്പിക്കും. പുതിയ വെറൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ പേരും സ്വന്തമാണോ കൊടുക്കുന്നത്?
0: അപ്പോഴും നമ്മൾ പിന്നെ പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വന്തമായിട്ട് പേര്, നമ്മളെ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് പേരിടാമല്ലോ. അങ്ങനെയാണ് ഓരോ അമേരിക്കൻ പേരുകൾ നമുക്ക് പുറത്തുനിന്ന് വന്നാലും എല്ലാം അങ്ങനെയാ
1: വരാം. അങ്ങനെ എത്ര വെറൈറ്റീസ്?
0: ഞാനൊരു 3 വെറൈറ്റി ആണ് ഹാർഡി. പക്ഷേ നമുക്ക് അടുത്തുള്ള കുറച്ച് പേര് ഞാൻ കൊടുത്തിരിക്കുകയാണ്, കാരണം എല്ലാ മണ്ണിലും ഒരുപോലെ ഇരിക്കുമോ എന്ന് അറിയാൻ. ശേഷി എനിക്ക് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എൻ്റെ ഫ്രണ്ട്സിന്റെ കയ്യിലത് ഭദ്രമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, അവർക്കും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മാത്രം പേര് ഞാൻ മെൻഷൻ ചെയ്ത് പുറത്ത് പബ്ലിഷ്
1: ചെയ്യുന്നുള്ളത്.
0: പിന്നെ സീഡ് ഇട്ടിട്ട് കിളിർത്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ പേരൊന്ന് മെൻഷൻ ചെയ്യാതെ തന്നെ, നമ്മൾ പോളിനേഷൻ ചെയ്യാതെ സീഡ് ഇട്ട് കിളിർത്ത് പല വെറൈറ്റീസും വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീഡ് കിളിർത്തി എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന് ഇന്നത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ട് പൂക്കള്.
1: അപ്പൊ ഈ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എപ്പോഴും പൂക്കുന്നത് നമ്മുടെ വർഷം മൊത്തം അത് പൂക്കൾ വന്നുകൊണ്ടിരിക്കും
0: അല്ലേ?
1: അപ്പൊ അതിന്റെയും ഇഷ്ടമാതിരി വെറൈറ്റീസ് താങ്കളുടെ കയ്യിലുണ്ടല്ലേ?
0: ട്രോപ്പിക്കൽ വെറൈറ്റീസിൽ നമുക്ക് സീഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ട്യൂബർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് അതിന്റെ അകത്ത് ട്യൂബർ വരും.
0: നമുക്ക് സെമി ട്രോപ്പിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിനകത്തൊരു 6-7 ട്യൂബർ നമുക്ക് കിട്ടും. പക്ഷെ ട്രോപ്പിക്കൽ ആകുമ്പോൾ നമ്മള് 6 കഴിയുമ്പോഴത്തേക്ക് ചെറിയ റണ്ണേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ട്രോപ്പിക്കൽ വെറൈറ്റീസിന് കട്ടി ട്യൂബർ

0: കിട്ടാൻ പാടാണ്. കിട്ടില്ല എന്നല്ല, എപ്പോഴും ബ്ലൂമിങ് അല്ലേ, അപ്പൊ അത് ട്യൂബർ ഫോം ആവുന്ന ടൈം കിട്ടുന്നില്ല തന്നെ. അപ്പൊ ചിലപ്പോൾ ഒരു വൺ ഇയർ എടുക്കുക നമ്മൾ റിപ്പോർട്ട് ചെയ്യാം.
1: അപ്പൊ അതിനുവേണ്ടി അതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കിട്ടുന്നത്?
0: വൺ ഇയർ വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തന്നെ പുതിയൊരു പ്ലാന്റ് റണ്ണർ കട്ട് ചെയ്ത് പുതിയതായിട്ട് ബ്ലൂം ചെയ്തിട്ട് ഇതിനെ കുറച്ചെടുത്ത് അണലത്തേക്ക് വെക്കണം. ഇത് എല്ലാവരും പറയുമെന്നറിയില്ല, ട്യൂബർ ഫോം ആവാം, എന്നിട്ട് ബ്ലൂമിങ് ബഡ് വരുമ്പോഴേനും അത് കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇത് ബ്ലൂമിങ് വരുന്നില്ലല്ലോ, അപ്പൊ കുറച്ച് ട്യൂബർ ഫോം ആക്കി
1: എടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ എവിടെങ്കിലും പോയി പരിശീലനം വല്ലതും എടുത്തിട്ടുണ്ടോ അതോ സ്വന്തം എക്സ്പെരിമെന്റ് കൊണ്ടാണ്?
0: സ്വന്തം എക്സ്പെരിമെന്റ്. ഞാനും മക്കളും, മക്കളെനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അവരാണ് ഫുൾ സപ്പോർട്ട്. കൊറോണ ടൈമിൽ ടിവിയോ മൊബൈലിനോ ഒന്നും അഡിക്റ്റ് ആവാതെ ആ ടൈം ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്ലാൻസ്, ഒരു 10-15 പ്ലാൻസ് ആയ സമയത്ത് ആണ് കൊറോണ വരുന്നത്. പക്ഷെ അതിൽ നിന്ന് വരെ ഇന്നും എന്റെ മോൻ ഒരു 19 കൊറിയർ പാക്ക് ചെയ്തിട്ടാണ് കോളേജിലേക്ക് പോയത്. ഫുൾ സപ്പോർട്ട് ആയിരുന്നു.
1: അപ്പൊ അത്രയും ഓർഡേഴ്സ് കിട്ടാറുണ്ട്. ഇതെല്ലാം ഓർഡേഴ്സ് കേരളത്തിന്റെ അകത്തുനിന്നാണോ?
0: ഇല്ല, പുറത്തുനിന്നാണ്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. പിന്നെ നഴ്സറികളിൽ, സ്ഥിരമായിട്ട് നഴ്സറികളിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് എല്ലാ മന്തിലും 19 പ്ലാന്റ്സ് തന്നെ പോട്ടോടുകൂടി സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമുക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇവിടുന്ന് ട്രാൻസിറ്റിൽ നിന്ന് വരെ വന്ന് പോട്ടോടുകൂടി വാങ്ങിക്കുന്ന പിന്നെ സ്ഥിരം കസ്റ്റമർ ഉണ്ട്. അവര് പറഞ്ഞു കൊടുത്ത് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിലൊരു വിശ്വാസം ഉണ്ട്, അതുകൊണ്ട് എന്റെ അടുത്ത് തന്നെ വരും എന്ന് നമുക്കറിയാം. കാരണം ജെനുവിൻ ആയിട്ട് ഞാൻ ഇന്നൊരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുള്ളൂ ഈ ടൈം വരെ.
1: നല്ലൊരു സംരംഭമാണ്
0: സാർ. കാരണം നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഈ പ്ലാൻ രാവിലെ ഇറങ്ങി ഡോർ, എന്റെ വീടിന് എനിക്കൊരു 10 സെന്റും വീടുവാണുള്ളത്, ഒരു 5 സെന്റോളം വീട് നിൽക്കുക. ബാക്കി ഫ്രണ്ടിൽ ഡോർ ഇറങ്ങിയാലും ബാക്കിലെ ഡോർ തുറന്നാലും സൈഡിൽ ഫുൾ ജനൽ തുറന്നാലും എല്ലാം വാട്ടർ പ്ലാന്റ്സാണ്. നമുക്കറിയാം ഈ ചെടിയിൽ പൂവുണ്ട്, ഇന്നലെ വിരിഞ്ഞ പൂവാണ്. പക്ഷേ ഒരു ദിവസം എനിക്ക് 4-5 വട്ടം ഈ പൂക്കളെ പോയി കണ്ടില്ലെങ്കിൽ സമാധാനം വരില്ല. എവിടെയെങ്കിലും ഒരു യാത്ര പോയാലും പൂ ഒടിഞ്ഞു പോയിട്ടുണ്ടാവോ, കാറ്റത്ത് പോയോ, അങ്ങനെയൊക്കെ.
1: മെയിൻ്റെനൻസ് കുറവായിരിക്കും അല്ലേ?
0: മെയിൻ്റെനൻസ്
1: വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല,
0: വെള്ളം
1: ഫില്ല് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ,
0: ഫില്ല് ചെയ്യണം. ഒരു കാരണം ഞങ്ങൾ വീടിന് ചുറ്റുമുണ്ട്, ഇപ്പൊ മഴയുണ്ട്, പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 4-5 ടാങ്ക് വെള്ളം ഫുള്ളതിന് വേണം. ഞാൻ രാവിലെ 8:30 മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിയാൽ ഒരു 11:30 വരെ എനിക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ ടൈം. ഒരു സെക്ഷൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേ അടുത്ത സെക്ഷൻ തീരും. അപ്പൊ അത്രയും മെയിൻ്റെനൻസ് നല്ലതാണ്.
1: വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് ഇതിന് ചെയ്യുന്നത്?
0: ഇതിന് മെയിൻ ആയിട്ട് ഞാൻ വളം കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വെയിലുണ്ട് എങ്കിൽ മസ്റ്റ് ആയിട്ടും പൂ പിടിക്കും. പിന്നെ നമുക്ക് വെയിലില്ലാത്ത തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാപ്പ് എന്ന് പറയുന്ന വളം കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, കാരണം എനിക്ക് നല്ല വെയിലാണ്, അന്തരീക്ഷം കാലാവസ്ഥയെല്ലാം എനിക്ക് യോജിച്ചതാണ്. 15 ദിവസം കൂടുമ്പോഴത്തേക്ക് കൊടുക്കാം. 15 ദിവസത്തിൽ ഒരിക്കൽ ഡാപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8-9 തരി ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതിന്റെ സെന്റർ പോർഷനിൽ, പോട്ടിന്റെ സെന്റർ പോർഷനിൽ വെച്ച് കൊടുക്കാം. അടുത്ത 15 ദിവസം NPK വെച്ച്
1: കൊടുക്കാം.
0: വേണമെങ്കിൽ ചെയ്യാം. അല്ല, മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട്. കാരണം എന്നെ പോലുള്ള എനിക്ക് കിട്ടുന്ന കാലാവസ്ഥ എല്ലാവർക്കും കിട്ടണം എന്നില്ല. തണുപ്പ് സ്ഥലമുള്ളവർക്ക് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: പിന്നെ ഇതില് രോഗങ്ങളോ കീടങ്ങളോ വരാറുണ്ടോ?
0: ഫംഗസ് ഉണ്ടാവും, കിടങ്ങളെല്ലാം ഉണ്ടാവും, അതിനെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ
1: ചെയ്യണം.
0: പിന്നെ വാട്ടർ പ്ലാന്റ്സ് വെള്ളത്തിൽ കൊതുകുവരാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അതിനകത്ത് ചെമ്പെന്ന്
1: പറഞ്ഞാൽ
0: നമുക്ക് അത്യാവശ്യം തവളയും കാര്യങ്ങളും ഉണ്ട്, ഞാൻ ഒന്നും നശിപ്പിക്കാറില്ല. അപ്പോഴത്തേക്ക് കൂത്താടിയെല്ലാം കഴിച്ചു പോവും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ജെമ്പെന്ന് പറയുന്ന ഒരു മരുന്ന് യൂസ് ചെയ്യാം. അത് 2 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിൽ ഓരോ അടപ്പ് കൊടുത്താൽ
1: അത്
0: മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മൾ ഇത്രയും വാട്ടർ പ്ലാന്റ്സ് അതിൽ വെള്ളത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ പരിസരക്കാർ, നൈബേഴ്സ് എല്ലാം ഉണ്ട്, അവർക്ക് ആർക്കും ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്.
1: ഇത് ലോട്ടസിനെ കുറിച്ച് നമ്മുടെ വാട്ടർ ലിലീസും ഉണ്ടല്ലോ,
0: സെയിം പ്രോസസ്സിംഗ് ആണ്. പക്ഷേ ഇത്രയും വളം വേണ്ട, ഇത്രയും മണ്ണ് വേണ്ട, പോട്ടിന് പോട്ട് ചെയ്യാം. പക്ഷേ മെയിൻ്റെനൻസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം വാട്ടർ പ്ലാന്റ്സ് ആണ്.
1: പിന്നെ വാട്ടർ ക്വാളിറ്റി നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണോ?
0: അങ്ങനെ കുറച്ച് വെള്ളം കുറഞ്ഞെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പം എനിക്ക് വെള്ളമില്ലാത്ത ടൈമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് കുറച്ച് ഹാഫ് ടബായാലും പ്രശ്നമില്ല. ഫുൾ വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് പ്ലാന്റ് കുറച്ചുകൂടെ ഹെൽത്തി ഉണ്ടാവും.
1: ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി അത് നമുക്ക് നോക്കണോ? ചിലപ്പോൾ ഏത് വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല.
0: ഇല്ല, നമുക്ക് ക്ലോറിനുള്ള വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അല്ലെങ്കിൽ തലേന്ന് പിടിച്ചു വെച്ചിട്ട് നമ്മൾ വെള്ളം തെളിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. ഞാൻ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, കിണറ്റിലെ വെള്ളം ധാരാളം.
1: അപ്പൊ താങ്കളുടെ ഇത്രയും വാട്ടർ പ്ലാന്റ്സ് കണ്ടിട്ട് ആൾക്കാർ ഇത് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു വരാം?
0: ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട്. എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് വാട്ടർ പ്ലാന്റ്സ് തുടങ്ങിയ ആൾക്കാരുണ്ട്, ചെടി നടത്തുന്ന കടയായിട്ട് തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഫുൾ സപ്പോർട്ട്. ഏത് സമയത്തും എപ്പോഴും സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ വില്ലിങ് ആണ്. ചെയ്ത് കൊടുക്കുന്ന കുറെ വീടുകളുണ്ട്, അവർ നമ്മളെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പോയി മെയിൻറ്റെയിൻ ചെയ്യണം, ഞങ്ങൾ പോയാൽ മതി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
1: നല്ലൊരു സംരംഭമായിട്ട്
0: നമുക്ക്, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് യാതൊരു ടെൻഷനുമില്ല സാർ. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് നോർമലി എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് പോയി ആ പൂക്കളുടെ അടുത്ത് പോയി കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിഷമം എങ്ങോട്ട് പോയെന്നുള്ള അറിയില്ല.
1: പിന്നെ ഹാർഡി വെറൈറ്റീസ് ഒക്കെ പറയുമ്പോൾ ഇത് വെളിയിൽ വരുത്തും, അതൊക്കെ നല്ല വിലയായിരിക്കും അല്ലേ?
0: അത്യാവശ്യം പുതിയ വെറൈറ്റീസ് നമ്മൾ പുറത്തുനിന്ന് വരുന്ന തായ്ലൻഡിന്റെ, വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ ആമ്പലൊക്കെ ആണെങ്കിൽ 1 ലക്ഷം വരെ റേറ്റ് ഉണ്ട്. പിന്നെ ആമ്പലിന്റെ ഒക്കെ കിഴങ്ങെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു പാക്കിന്റെ അത്ര ഉണ്ടാവും. പക്ഷെ ലോട്ടസ് അങ്ങനെയല്ല, കുറച്ച് ട്യൂബർ വലിയ ട്യൂബർ ആയിരിക്കും. പക്ഷെ അവരായിരിക്കും ഒരിക്കലും നശിച്ചു പോയാൽ നമുക്ക്

0: തരാൻ വില്ലിങ് ആയിരിക്കും. അപ്പൊ 10,000 കൊടുത്തിട്ട് ഊബർ വാങ്ങിച്ച് അത് എയറിൽ ഇവിടെ വന്ന് നശിച്ചു പോയാൽ 10,000 പോയി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കാൻ വില്ലിങ് ആണ്. അപ്പം അവർ പറയുന്ന ടൈമിൽ ചിലപ്പം നശിച്ചു പോയെന്ന് പറയുമ്പോഴത്തേ എൻ്റെ ചിലപ്പോൾ ട്യൂബർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം എപ്പോഴാണോ അപ്പം ഞാൻ കൊടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വമാണ്.
1: ഈ ട്യൂബർ പ്രൊഡക്ഷൻ വർഷം മൊത്തം
0: ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും. എന്നാൽ ഈ ഒരു പ്ലാന്റാണെങ്കിൽ അടുത്ത നാളെ വരുന്ന വേറൊരു പ്ലാന്റിനെ കുറിച്ചായിരിക്കും.
1: ഇപ്പൊ സിമില മാഡം, ഇത്രയും വാട്ടർ പ്ലാന്റ്സ് താങ്കളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരു വാട്ടർ പ്ലാന്റ്സ് വീട്ടിലാർക്കെങ്കിലും നടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്റെ രീതി പറഞ്ഞതാണ്. പൊതുവെ ചെയ്യുന്ന ഒരു തെറ്റ് എന്തുമായിരിക്കും, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ?
0: ഇപ്പൊ ഈ അടുത്ത ടൈമില് എനിക്ക് വന്നൊരു കസ്റ്റമറാണ്, ട്യൂബർ അയച്ചെടുക്കാൻ പറഞ്ഞ് മലപ്പുറത്തേക്കാണ്. ട്യൂബർ 3 അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ നടുന്ന വീഡിയോസ് മുന്നേ ഉണ്ടായിരുന്നു, വീഡിയോസ് സഹിതം ഇട്ട് കൊടുത്ത് എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി നട്ടു. നട്ട് നമ്മൾ റോസാക്കാകുമ്പോൾ കുത്തി വെക്കത്തില്ലേ, സെയിം പ്രോസസ്സ്. അങ്ങനെ തന്നെയുണ്ട്. പിന്നെ കൊണ്ട് തണലത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ സാധാ ചെടി പോലെ മണ്ണും വളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആൾക്കാരുണ്ട്.
1: അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യണം.
0: ഞാൻ കൊടുക്കുന്ന മിക്കവാറും എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് കിട്ടുന്നത് ഞാൻ ചോദിക്കുന്ന അയച്ച പ്ലാന്റ് കിട്ടിയോ, സേഫ് ആണോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, പിക്കെടുത്ത് അയക്ക് എന്ന് പറയാം. അങ്ങനെ അയക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ സ്ഥിര കസ്റ്റമറാണ്, അയക്കില്ല സാധനം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്.
1: ചെയ്യാറുണ്ട്,
0: കൃത്യമായിട്ട് ചെയ്യും. കാരണം ഞാൻ കൊടുക്കുന്ന സാധനം അവിടെ പൂ പിടിച്ച് കണ്ടിട്ട് അവരുടെ ഒരു സന്തോഷം കാണാന്നുള്ളതാണ് എന്റെ മെയിൻ സന്തോഷം.
1: എനിവേസ് മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് സംസാരിച്ച്, ഞാൻ പറഞ്ഞ മാതിരി ഒരു പാഷനായിട്ട് തുടങ്ങി, പക്ഷെ ഇപ്പോൾ ഒരു സംരംഭം തന്നെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവിധ ആശംസകളും.
0: ഓക്കെ, താങ്ക് യു.
2: താമരയും ആമ്പലും, സൗന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക്. കൊല്ലം ജില്ലയിലെ കലക്കോടുള്ള സിംല സജീറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിംല സജീറിന്റെ ഫോൺ നമ്പർ പറയാം, 9645862557.

0: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർ വിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർ വിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മികച്ച തെങ്ങിൻ തൈകൾക്ക് വേണ്ടി എത്ര വർഷം പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്? ഉത്തരം, മികച്ച തൈകൾക്ക് വേണ്ടി 25 മുതൽ 40 വർഷം വരെ പ്രായമുള്ള മാതൃവൃക്ഷത്തിൽ നിന്നുമാണ് വിത്ത് തേങ്ങ ശേഖരിക്കേണ്ടത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.
5: സമയം 7 മണി കഴിഞ്ഞ 18:47. ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 7 മണി കഴിഞ്ഞ് 20:04. ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. 6RH 105, 6RH 430 എന്നീ ഇനം അടിയിൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷക രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷയാണോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയാളോ റീജിയണൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടയിൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746574284 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9746574284. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഇനി പറയാം, admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, 8714253165. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8714253165. ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. തെങ്ങ് കൂമ്പുചെയ്യൽ. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചെയ്യൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചെയ്യൽ രോഗത്തിന് മുൻകരുതലായി മാംഗോ സേബ് നിറച്ച സുഷിരങ്ങളിട്ട ചെറു പോളിത്തീൻ പാക്കറ്റുകൾ 5 ഗ്രാം വീതം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിൻ്റെ കൂമ്പിന് ചുറ്റും കബളിൽ വയ്ക്കുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട് സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
8: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: സാധ്യോ ഹമാരെ നയ റെയിൽവേ സ്റ്റേഷൻ വ്യാപാർ കാരോബാർ കാഭി മാധ്യം ബൻ രഹേ യഹാ ജോ ലോക്കൽ കാരിഗർ ഹേ വിശ്വകർമ്മ സാത്തി ഹേ മഹിളാഓ കെ സെൽഫ് ഹെൽപ് ഗ്രൂപ്സ് ഹേ ഉൻകെ ഉത്പാദ് സ്റ്റേഷൻ പർ ബിക് സകേ ഐസി വ്യവസ്ഥ ബനായി ഗയി ഹേ ഓർ യേ അമൃത് ഭാരത് സ്റ്റേഷൻ ഹമാരി വിരാസത് ഹമാരി ധരോഹർ കെ ദർശൻ ബി കരാതേ ഹേ.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
0: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധനയാനങ്ങൾ രാജ്യാന്തര കടൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം

0: തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി. യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ ഗൈഡിൽ അധ്യാപകനായ ജിതിൻ ജയസ് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നമുക്ക് കേൾക്കാം. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: ഈ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്തൊക്കെ മനസ്സിലാക്കണം?
2: ഭൂമിയുടെ ഘടന വളരെ എളുപ്പമുള്ള മേഖലകളാണ് ഇതിനകത്ത്. പലപ്പോഴും നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന മാർക്കൊക്കെയാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികൾ എന്ന ടോപ്പിക് പോലെ തന്നെ ഈ ഭൂമിയുടെ ഘടനയും സ്കൂൾ ക്ലാസ്സുകളിൽ 8-ൽ 9-ലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടോപ്പിക്കാണ് ഇത്. എക്സാമ്പിൾ, 3 പാളിയാണ് മെയിനായിട്ടുള്ളത്, ചിലതിൽ 4 പാളിയെന്നും കാണുന്നുണ്ട്. നമ്മുടെ 3 പാളി എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ക്രസ്റ്റ്, മാൻഡിൽ, കോർ, അതായത് ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. മലയാളം മീഡിയത്തിലോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ മലയാളം വാക്കായിട്ട് കാണുമ്പോഴും ഭൂവൽക്കം ആ ഇംഗ്ലീഷ് വാക്കിന് അതേപോലെ തന്നെ എടുത്തിട്ട് മാൻഡിൽ എന്ന് തന്നെയാണ് അവിടെയും പരാമർശിക്കുന്നത്. അപ്പോൾ അവിടെയും ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്കും ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അപ്പോൾ മാൻഡിൽ എന്ന വാക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിലും ബഹിരാവരണം എന്നും അതിനെ കാണുന്നുണ്ട്, ബഹിരാവരണം. അപ്പോൾ മാൻഡിലിന് പകരം വയ്ക്കാവുന്ന ഒരു വാക്കാണ് ബഹിരാവരണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂവൽക്കം ഏറ്റവും മുകളിലുള്ള പാളിയാണ്, മധ്യഭാഗത്തായിട്ട് മാൻഡിൽ വരുന്നുണ്ട്, കേന്ദ്രത്തിലാണ് കാമ്പ് വരുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചിലയിടത്ത് 3 പാളികളായി കാണപ്പെടുന്നു പറയും, ചിലപ്പോൾ 4 എന്ന് പറയും. ഈ 4 എന്ന് പറയുന്ന ഭാഗത്ത് വ്യത്യാസം ഇതാണ്, കാമ്പിനെ 2 തിരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അകക്കാമ്പ്, പുറക്കാമ്പ്. അങ്ങനെയാണ് ഈ 4 പലപ്പോഴും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ്, പുറക്കാമ്പ് അപ്പോൾ 4 ആയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് 3 ആവശ്യമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാമ്പിനെ കുറച്ചുകൂടെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും അകക്കാമ്പ്, പുറക്കാമ്പും കൂടെ ചേർത്താണ് പറയുന്നതെങ്കിൽ 4 അല്ലായെങ്കിൽ 3. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ഭൂവൽക്കത്തെ വീണ്ടും 2 തിരിക്കുന്നുണ്ട്, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാൻഡിലിനെയും വീണ്ടും 2 തിരിക്കുന്നുണ്ട്, ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. അതുപോലെ കാമ്പിനെയും 2 തിരിക്കുന്നുണ്ട്, അകക്കാമ്പ്, പുറക്കാമ്പ്. അപ്പോൾ ഈ പറഞ്ഞ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പിനെ എല്ലാം വീണ്ടും ക്ലാസിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് അകത്തോട്ട് തരംതിരിവുകൾ വീണ്ടും ഉണ്ട്.
1: സർ, ആദ്യം നമുക്ക് ക്രസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം.
2: ഭൂവൽക്കം അന്തരീക്ഷത്തിലെ പാളികൾ നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗത്താണ് നാം ഉള്ളത്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ ലേയേഴ്സ് നോക്കുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഘടനയിലോട്ട് വരുമ്പോഴത്തേക്കും, നമ്മളത് ഏറ്റവും മുകളിലാണ്, ക്രസ്റ്റിലാണുള്ളത്, ഭൂവൽക്കത്തിലാണുള്ളത്. അന്തരീക്ഷത്തിലെ പാളികൾ നോക്കിക്കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറിലും, എന്നാൽ ഭൂമിയുടെ ഘടനയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഉള്ളത് ഏറ്റവും മുകളിലായിട്ടുള്ളത് ക്രസ്റ്റിൻ്റെ ഭാഗത്താണ്, അതായത് ഭൂവൽക്കത്തിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കിണർ കുഴിക്കുന്നതും കുഴൽ കിണർ കുഴിക്കുന്നതുമായിട്ടുള്ള ഈ കട്ടിയുള്ള കല്ലും മണ്ണും എല്ലാം ഉണ്ടായിരിക്കുന്ന ഭാഗമെന്ന് മനസ്സിൽ കണ്ടാൽ മതിയാകും. ഇതുപോലെ ഖരാവസ്ഥയുള്ള ഭാഗമാണ് ഭൂവൽക്കം. നാം എല്ലാവരും വസിക്കുന്നത് ഭൂവൽക്കത്തിലാണ്. ഈ ഭൂവൽക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ്, ശരാശരി ഒരു 40 കിലോമീറ്ററേക്ക് കനമുള്ളൂ. ഓരോ ഭാഗത്ത് വ്യത്യാസമുണ്ടെങ്കിലും ശരാശരി ഒരു 40 കിലോമീറ്റർ കനമുള്ള ഏറ്റവും നേർത്ത പുറന്തോട്, നേർത്ത പാളിയാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഈ ഭൂവൽക്കത്തിൻ്റെതായിട്ടുള്ള കനം പലപ്പോഴും ചോദിക്കാറുണ്ട്, ശരാശരി 40. പക്ഷേ നമ്മുടെ ഭൂവൽക്കത്തിനെ 2 തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, 2 തിരിക്കുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം ഇതാണ്, നമ്മൾ സാധാരണ ഭൂമിയുടെ ഉപരിതലം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വൻകരയും ഉണ്ട്, സമുദ്രവും ഉണ്ട്. ഈ വൻകര എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഈ കരഭാഗം. എന്നാൽ സമുദ്രത്തിൻ്റെ അടിയിലും ഒരു കരഭാഗമുണ്ട്. സമുദ്രത്തിലെ വെള്ളമെല്ലാം വറ്റുകയാണെങ്കിൽ സമുദ്രത്തിൻ്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു കരഭാഗമുണ്ട്. ഉദാഹരണത്തിന് കപ്പലൊക്കെ ചെന്ന് അടിയിലായിട്ട് അടിത്തട്ടിൽ കിടക്കുന്ന ചിത്രമൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്ന അതേ സെയിം സംഭവം തന്നെയാണ്. കടലിന് അടിയിലും ഒരു കരഭാഗമുണ്ട്, ആ കരഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. ഉപരിതലത്തിൽ കാണപ്പെടുന്ന വൻകരയുള്ള നമ്മുടേതായിട്ടുള്ള ഈ വസിക്കുന്ന ഈ പ്രദേശമാണ് വൻകര ഭൂവൽക്കം. കടലിനടിയിൽ കാണുന്ന ഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. അത്തരത്തിൽ ഭൂവൽക്കത്തെ 2 തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ് ഈ ഭൂവൽക്കം, ശരാശരി 40 കിലോമീറ്റർ. ഈ വൻകര ഭൂവൽക്കമാണെങ്കിൽ 60 കിലോമീറ്റർ ആണുള്ളത്.
1: 60 കിലോമീറ്ററാണ്
2: വൻകര ഭൂവൽക്കം ഹൈറ്റ് ശരാശരി. അതിൽ പർവ്വതങ്ങളെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 70 കിലോമീറ്ററാണ്. സമുദ്ര ഭൂവൽക്കം 20. എന്നാൽ സമുദ്രത്തിനകത്ത് ഗർദ്ദങ്ങളുണ്ട്, ഗർദ്ദങ്ങളെയും കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ
1: ട്രഞ്ചസ്
2: അതിനെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 5 കിലോമീറ്ററാണ്. ചുരുക്കി പറഞ്ഞാൽ ഡീപ്പായിട്ട് നമ്മളിങ്ങനെ തരംതിരിച്ച് പോകുന്നു കഴിഞ്ഞാൽ ഒരുപാട് അളവുകൾ വരും. ഈ എല്ലാത്തിൻ്റെയും ലെങ്തൊന്നും നമുക്ക് ആവശ്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി പി എസ് സിക്ക് ആവശ്യമുള്ളത് 40 ശരാശരി 40 ആവശ്യമുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആവശ്യമുള്ളത് ഭൂമിയുടെ ഏറ്റവും നേർത്ത കനം കുറഞ്ഞ പുറം തോട്

0: ാണ് ഭൂവൽക്കം. ഈ ഭൂവൽക്കം 40 കിലോമീറ്ററാണ് ശരാശരി കനമായിട്ടുള്ളത്. ഭൂവൽക്കത്തിന് രണ്ടായി തിരിക്കും, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. നാമെല്ലാം ഉള്ളത് വൻകര ഭൂവൽക്കം, കടലിൻ്റെ അടിത്തട്ടിലുള്ളത് സമുദ്ര ഭൂവൽക്കം. അതുപോലെ തന്നെ ഈ ഭാഗമാണെങ്കിൽ നമ്മുടെ ഈ ഭൂവൽക്കം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക.
1: സോളിഡാണ്,
0: സോളിഡായിട്ടാണുള്ളത്. നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ, കാരണം കുഴിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന എല്ലാം കല്ലും മണ്ണൊക്കെ തന്നെയാണ്, അതുകൊണ്ട് സോളിഡാണ്. അപ്പോൾ ഇവിടെ ഈ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തിനെയും അതിൻ്റെ ധാതുക്കൾ അല്ലെങ്കിൽ മൂലകങ്ങളുടെ അടിസ്ഥാനത്തിൽ സിയാൽ സിമ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
1: സിയാൽ എനിക്ക് തോന്നുന്നു കരയാണ് അല്ലേ?
0: ആ സിയാൽ എന്ന് പറയുമ്പോൾ കരയാണ്, കാരണം സിലിക്കൺ
1: അലുമിനിയം.
0: അപ്പോൾ സിലിക്കൺ അലുമിനിയ ധാതുക്കളുടേതായിട്ടുള്ളതോടെ സംയോജനമാണ് ഇവിടെ വരുന്നത്, സംയുക്തങ്ങളാണ് ഇവിടെ. അപ്പോൾ അത് സിലിക്കണും അലുമിനിയത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ സിമ വരുമ്പോഴത്തേക്കും സിലിക്കണും മാഗ്നീഷ്യമാണ്. അപ്പോൾ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന പേര് സിയാലും, സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ സിമയുമാണ്. വൻകര ഭൂവൽക്കം സിയാലും, സമുദ്ര ഭൂവൽക്കം സിമയുമാണ്. ഈ സിയാൽ എന്ന് പറയുന്നത് സിലിക്കയും അലുമിനിയമാണ്. അത് നമ്മൾ കോമ്പൗണ്ട് എലമെന്റ് ആണെന്ന് ചിലപ്പോൾ സിലിക്ക അലുമിന എന്നൊക്കെ ആയിരിക്കും കാണുക, പക്ഷേ സിലിക്കൺ അലുമിനിയം. എന്നാൽ സിലിക്കണും മാഗ്നീഷ്യമാണ് നമ്മുടെ സിമയിൽ കാണുന്നത്,
1: സമുദ്രം.
0: ആ സമുദ്രഭാഗം. അപ്പോൾ വൻകര ഭൂവൽക്കം ഇത്രയുള്ളൂ, കനം കുറഞ്ഞ പുറന്തോട് ഏറ്റവും മുകളിലായിട്ടാണ് ഉള്ളത്. ഈ ഭാഗമാണെങ്കിൽ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. സിയാല് വൻകര ഭാഗം, സിമ സമുദ്രഭാഗം. ശരാശരി 40 കിലോമീറ്റർ കനം കുറഞ്ഞ പാളിയാണ് ഈ ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്.
1: അടുത്ത പാളിയായ മാന്റിലിനെ കുറിച്ച് സംസാരിക്കും.
0: മാന്റിൽ, മാന്റിലും ഇതുപോലെ തന്നെയാണ്. ഇതിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്, ഉപരി മാന്റിൽ അധോ മാന്റിൽ.
1: സാധാരണ മാന്റിലും ലോവർ മാന്റിൽ.
0: ആ അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ.
1: ലിത്തോസ്ഫിയറും എസ്റ്റിനോസ്ഫിയറും ഒക്കെ എന്താണ്?
0: ലിത്തോസ്ഫിയർ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിന്റെ മലയാളം വാക്ക് ഇങ്ങനെയാണ്, ശിലാമണ്ഡലം. ശിലകളാൽ നിർമ്മിക്കപ്പെട്ടുള്ള ഖരാവസ്ഥയുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഇപ്പോൾ പറഞ്ഞ ഭൂവൽക്കം ഖരാവസ്ഥയിലാണ് കാണപ്പെടുക, സോളിഡാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഭാഗമാണ് മാന്റിൽ. ഈ മാന്റിലിന്റെ രണ്ട് ഭാഗമുണ്ടായിരുന്നു, അപ്പർ മാന്റിൽ ലോവർ മാന്റിലും, ഉപരി മാന്റിലും അധോ മാന്റിലും. ഈ ഉപരി മാന്റിൽ എന്ന് പറയുന്ന മുകളിലത്തെ ഭാഗവും സോളിഡാണ്, ഖരാവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ഭൂവൽക്കവും തൊട്ട് താഴെയുള്ള മാന്റിലിൻ്റെ മുകളിലത്തെ ഭാഗമായ അപ്പർ മാന്റിലും ചേരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയർ പേര് സൂചിപ്പിച്ച പോലെ ഖരാവസ്ഥയുള്ള ഭാഗമാണ്. ഖരാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഭൂവൽക്കം ഖരാവസ്ഥയാണ്, തൊട്ട് താഴെയുള്ള മാന്റിലിൻ്റെ ഉപരിഭാഗം ഉപരി മാന്റിലും ഖരാവസ്ഥയാണ്. ഒരുമിച്ച് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയർ. അതിന് താഴോട്ടുള്ളതെല്ലാം ഉരുകിയ അവസ്ഥയിലാണ്, അർദ്ധദ്രവാവസ്ഥയിലൊക്കെ ഉള്ള ഭാഗമാണ്, നമ്മുടെ മാഗ്മ തിളച്ചു മറഞ്ഞു നടക്കുന്ന ഭാഗം, വോൾക്കാനോ. പിന്നെ അഗ്നിപർവ്വതത്തിലൂടെ ഇനി ഈ കാണുന്ന അസ്തോനോസ്ഫിയറിൻ്റെ ഭാഗത്ത് നിന്നുമാണ് മാഗ്മ മുകളിലേക്ക് വന്നിട്ട് ലാവ തണുത്തുറഞ്ഞ് പുറത്തോട്ട് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിലകൾക്ക് താഴെയായിട്ട് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തോനോസ്ഫിയർ. അപ്പോൾ ഏറ്റവും മുകളിലായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള എല്ലാത്തിനും ഒരുമിച്ച് വിളിക്കുന്ന പേര് ലിത്തോസ്ഫിയറും, അതിന് താഴെയുള്ള അർദ്ധദ്രവാവസ്ഥയിലുള്ള ഭാഗം അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്ന എല്ലാം അസ്തോനോസ്ഫിയർ. ശിലാമണ്ഡലം എന്നറിയപ്പെടുന്ന മുകളിലത്തെ ഭാഗമാണെങ്കിൽ മുഴുവൻ സോളിഡാണ്. എന്നാൽ ഈ താഴെയുള്ള ഭാഗത്ത് അസ്തോനോസ്ഫിയർ എന്നാണ് ഇനി അടുത്ത് അഗ്നിപർവ്വതത്തിലൂടെ എല്ലാം പുറത്തേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ മെഴുകുതിരി, നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ മെഴുകുതിരിയുടെ അറ്റത്ത് ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ മെഴുകു ഉരുകി വന്നിരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തൊട്ടു നോക്കും. ഈ തൊട്ടു നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലെല്ലാം ഖരാവസ്ഥയിലായിരിക്കും, അല്പം അത് തണുത്തുറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഒരു കൗതുകത്തിന് നമ്മൾ പതിയെ ഒന്ന് കുത്തിപ്പൊട്ടിക്കും, വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ലിക്വിഡായിരിക്കും, മുകളിലാണെങ്കിൽ ഖരാവസ്ഥയിലായിരിക്കും, അകത്താണെങ്കിൽ ലിക്വിഡായിരിക്കും. ഇതേ അവസ്ഥയിലാണ് മാന്റിലും ഉള്ളത്. മാന്റിലിൻ്റെയും മുകളിലത്തെ ഭാഗമെല്ലാം ഖരാവസ്ഥയും അകത്തുള്ളതെല്ലാം ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. ആ ഖരാവസ്ഥയിലുള്ള മാന്റിലിൻ്റെ മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ഉപരി മാന്റിൽ എന്നറിയപ്പെടുന്നത്, അപ്പർ മാന്റിൽ. അതിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഈ അർദ്ധദ്രവാവസ്ഥയുള്ള ഭാഗത്തെയാണ് അധോ മാന്റിൽ എന്നറിയപ്പെടുന്നത്. നേരത്തെ എങ്ങനെയാണോ ഭൂവൽക്കത്തിനെ നമ്മൾ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്ന് തിരിച്ചത്, അതുപോലെ മാന്റിലിനെ രണ്ടായി തിരിച്ചു, ഉപരി മാന്റിൽ, അധോ മാന്റിൽ. ഉപരി മാന്റിലാണെങ്കിൽ ഖരാവസ്ഥയിലായിരിക്കും, അധോ മാന്റിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥയിലായിരിക്കും. ഉപരി മാന്റിൽ സിലിക്കൺ സംയുക്തങ്ങളാണ് കൂടുതൽ, അതായത് സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമാണ്. ഉപരി മാന്റിൽ മാത്രമായിട്ട് സിലിക്കൺ സംയുക്തങ്ങൾ കൂടുതൽ. മറ്റേ സിയാലിൽ സിലിക്കൺ അലുമിനിയം, സിമയിൽ സിലിക്കൺ മാഗ്നീഷ്യം, എന്നാൽ ഉപരി മാന്റിലിൽ സിലിക്കൺ ആണ് ഹൈറ്റ്
1: സിലിക്കൺ
0: കൂടുതലായിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് സിലിക്കൺ സംയുക്തങ്ങളായിട്ട് നിർമ്മിതമാണ് ഉപരി മാന്റിൽ. അധോ മാന്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ എല്ലാം കൂടെ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുക, അതായത് സെമി ലിക്വിഡ്. അപ്പോൾ ഇനി അങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴും അസ്തോനോസ്ഫിയറിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാം ഉരുകിയ അവസ്ഥയിൽ തന്നെയാണ് കാണപ്പെടുക, അല്ലെങ്കിൽ സെമി ലിക്വിഡിൽ തന്നെയാണ് കാണപ്പെടുക. അപ്പോൾ ഇതാണ് മാന്റിലായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിനെ രണ്ടായി തിരിച്ചു, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാന്റിലെ രണ്ടായി തിരിച്ചു, ഉപരി മാന്റിൽ, അധോ മാന്റിൽ.
1: സാർ അടുത്ത കോറിനെ പറ്റി സംസാരിക്കല്ലേ?
0: കാമ്പ്, കോർ അല്ലവാ കാമ്പ്. അപ്പോൾ ഈ കോർ സെയിം തന്നെയാണ്, രണ്ടായിട്ട് തിരിക്കും. നമ്മുടെ കാമ്പിനെ അകക്കാമ്പ്, പുറക്കാമ്പ്, ഇന്നർ കോർ, ഔട്ടർ കോർ. പേര് സൂചിപ്പിക്കുന്ന പോലെ അകക്കാമ്പ് കേന്ദ്രത്തിൽ ഏറ്റവും നടുക്കിരിക്കും,
1: ഏറ്റവും ചൂട് കൂടുതലാണ്,
0: ഏറ്റവും ചൂട് കൂടിയത് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് അകക്കാമ്പ്. പുറക്കാമ്പ് പുറത്തുള്ളത്. അപ്പോൾ അകക്കാമ്പ് അകത്തിരിക്കുന്നതും പുറക്കാമ്പ് പുറത്തുള്ളതും. അപ്പോൾ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് അകക്കാമ്പാണ്. അപ്പോൾ കാമ്പിനെ രണ്ടായി തിരിച്ചു, അകക്കാമ്പ്, പുറക്കാമ്പ്. ഈ അകക്കാമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിഫേ.
1: നിഫേ
0: നിക്കലും ഫെറോമാണുള്ളത്, നിക്കലും ഇരുമ്പുമാണ്.
1: ഫെറോ എന്ന് പറയുമ്പോൾ
0: അപ്പോൾ നമ്മുടെ നിഫേ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. കേന്ദ്രഭാഗമാണ്, അതുകൊണ്ട് തന്നെ അവിടെ താപനില വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടെമ്പറേച്ചറും ഇതാണ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത് കേന്ദ്രമാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചപ്പോൾ ആൻസർ ആയിട്ട് വന്നത്

0: അയ്യായിരം ഡിഗ്രി സെൽഷ്യസാണ്. പക്ഷേ പുതിയ സ്കൂൾ ടെക്സ്റ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് 5500 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടളവും പ്രാധാന്യമുണ്ട്. പഴയ ആൻസർ പ്രകാരമാണെങ്കിൽ 5000 ഡിഗ്രി സെൽഷ്യസും, എന്നാൽ പുതിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതിൽ 5500 ഡിഗ്രി സെൽഷ്യസുമാണ് കേന്ദ്രത്തിലെ താപനില. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫേ ആണ്, അല്ലെങ്കിൽ അകക്കാമ്പാണ്. അവിടുത്തെ താപനില ചോദിച്ചാൽ 5500 ഡിഗ്രി സെൽഷ്യസാണ്. ഈ ഭാഗമാണെങ്കിൽ ഖരാവസ്ഥയിലാണ്. തുടക്കത്തിൽ നമ്മൾ ഭൂവൽക്കവും ഉപരിമാൻഡിലും ഖരാവസ്ഥയായിരുന്നു. ഇടയ്ക്ക് അധോമാൻഡിലും പുറക്കാമ്പും അർദ്ധദ്രവാസ്ഥ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുക. കൃത്യമായി പറഞ്ഞാൽ അധോമാൻഡിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥ, എന്നാൽ പുറക്കാമ്പ് വരുമ്പോഴത്തേക്കും ഉരുകിയ അവസ്ഥ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും അല്പം കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആദ്യത്തെ ഭൂവൽക്കം വരുമ്പോഴത്തേക്കും ഖരാവസ്ഥ, അതിനകത്ത് സിയാലും സിമയും എല്ലാം ഖരാവസ്ഥ, വേറെ ഒന്നും ഡൗട്ട് വരാനില്ല. അടുത്തത് മാൻഡിൽ, മാൻഡിൽ അപ്പർ മാൻഡിൽ ഉപരി മാൻഡിൽ ഖരാവസ്ഥയാണ്, പക്ഷെ താഴെയുള്ളത് അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുക. അതിൻ്റെ താഴെയുള്ള പാളിയാണ് കാമ്പ്. അതിനകത്തുള്ള പുറക്കാമ്പ്, അതായത് നമ്മുടെ അധോ മാൻഡിലിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ഭാഗം, അധോ മാൻഡിലൂടെ ചേർന്നിരിക്കുന്ന പുറക്കാമ്പ്, അത് ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുക. അതിൻ്റെയും അകത്ത് കിടക്കുന്ന അകക്കാമ്പ്, ഏറ്റവും സെൻട്രലിൽ വരുന്ന അകക്കാമ്പ്, അതാണെങ്കിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. ഇതാണെങ്കിൽ ഖരാവസ്ഥയിൽ വരാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന മർദ്ദഫലമായിട്ട്
1: പ്രഷർ.
0: കാരണം ഭൂവൽക്കവും മാൻഡിലിൻ്റെ എല്ലാത്തിൻ്റെ പ്രഷർ കേന്ദ്രീകരിക്കുന്നത് ഈ നടുക്ക് കിടക്കുന്ന ഈ നിഫയിലാണ്, അകക്കാമ്പിലാണ്. അതുകൊണ്ട് അത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുക. ഇതിനെ നിഫേ എന്നറിയപ്പെടുന്നുണ്ട്. നിക്കലും ഫെറുമാണുള്ളത്. ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഫെറുമാണ്, ഇരുമ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. താപനില ചോദിച്ചാൽ 5000 അല്ലെങ്കിൽ 5500 ആണ്. അപ്പോൾ ആദ്യത്തത് ഭൂവൽക്കം ഖരാവസ്ഥയിലാണ്, മാൻഡിലിൻ്റെ ഉപരിഭാഗം ഖരാവസ്ഥയും താഴെയാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥ, എന്നാൽ അത് കഴിഞ്ഞിട്ട് കാമ്പ് വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലത്തെ ഭാഗം വരുമ്പോഴത്തേക്കും ഉരുകിയ അവസ്ഥയിലും താഴ്ന്നെ കേന്ദ്രത്തിൽ വരുമ്പോഴത്തേക്കും ഖരാവസ്ഥയിലുമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എല്ലാത്തിനെയും രണ്ട് രണ്ടായിട്ട് തരംതിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തിനെ സിയാലെന്നും സമുദ്ര ഭൂവൽക്കത്തിനെ സിമ എന്നും വിളിച്ചത്. കേന്ദ്രത്തിലെത്തുമ്പോൾ പുറക്കാമ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. കേന്ദ്രത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പുറക്കാമ്പിനെ വിളിക്കുന്നത് ബാഹ്യ അകക്കാമ്പെന്നും കൂടെ പരാമർശിക്കുന്നുണ്ട്. ബാഹ്യം, പുറത്ത്. എന്നാൽ അന്തർ അകക്കാമ്പെന്നറിയപ്പെടുന്നത് ഈ അകക്കാമ്പിനെ തന്നെയാണ്, ഇന്നർ കോറാണ്. അപ്പോൾ ഇന്നർ കോർ, അതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഒന്ന് അകക്കാമ്പ്, പിന്നെ നിഫേ, പിന്നെ അന്തർ അകക്കാമ്പ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അന്തർ, അകത്ത്. മറ്റത് ബാഹ്യ അകക്കാമ്പ്, പുറത്തുള്ളത്. അപ്പോൾ പുറക്കാമ്പെന്നറിയപ്പെടുന്നതും ബാഹ്യ അകക്കാമ്പെന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്, പുറക്കാമ്പും ബാഹ്യ അകക്കാമ്പും. എന്നാൽ അന്തർ അകക്കാമ്പും അകക്കാമ്പും എന്നറിയപ്പെടുന്നത്, നിഫേ എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഓരോന്നിനെയും രണ്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു വരുന്നുണ്ട്.
1: സാർ, ഈ എസ്റ്റിനോസ്ഫിയറിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ?
0: നമ്മുടെ ലിത്തോസ്ഫിയറിൻ്റെ താഴെയായിട്ട്, അതായത് ഭൂവൽക്കത്തെയും ഉപരി മാൻഡലും ചേരുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ. അതിന് താഴെയുള്ള ഉരുകിയ ഭാഗം മുഴുവൻ മെസ്റ്റിനോസ്ഫിയർ,
1: ഉരുകിയത് ഫുള്ളും.
0: ഉദാഹരണത്തിന് മാഗ്മ തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന, തൊട്ടു മുന്നേ പറഞ്ഞ പുറക്കാമ്പിന്റെ ഭാഗവും അധോ മാൻഡലിന്റെ ഭാഗവും എല്ലാം നമ്മൾ അർദ്ധദ്രവാവസ്ഥ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഭാഗം എല്ലാം വരുന്ന ഉരുകിയ അവസ്ഥയിലൊക്കെ കാണപ്പെടുന്ന ഈ നമ്മുടെ മാഗ്മ തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന ലിത്തോസ്ഫിയറിന് താഴെയുള്ള മുഴുവൻ ഉരുകിയ ഭാഗത്തെയും വിളിക്കുന്ന പേരാണ് അസ്റ്റിനോസ്ഫിയർ. അപ്പോൾ യഥാർത്ഥത്തിൽ അഗ്നിപർവ്വ സ്ഫോടനം വഴി പുറത്തേക്ക് വരാനുള്ളത് ഈ അസ്റ്റിനോസ്ഫിയറിന്റെ ഭാഗത്തു നിന്നാണ് വരാനുള്ളത്,
1: മാഗ്മ അല്ലേ?
0: മാഗ്മ. അപ്പോൾ ഉപരി മാൻഡിലും മുകളിലുള്ള ഭൂവൽക്കവും എല്ലാം ഫുള്ളും നമുക്ക് ഖരാവസ്ഥയിലാണ്. അതിന് താഴെയുള്ള എല്ലാ ഭാഗവും ഈ ഉരുകിയതാണ്. അതാണ് ഈ പറയുന്ന അസ്റ്റിനോസ്ഫിയർ എന്ന് പറയുന്നത്.
1: സാർ, എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ ഒന്ന് വിശദീകരിക്കാമോ?
0: ടെമ്പറേച്ചർ നമുക്ക് ഭൂവൽക്കത്തിൽ ടെമ്പറേച്ചർ വലുതായിട്ട് ആവശ്യമില്ല. പക്ഷേ മാൻഡിൽ വരുമ്പോഴത്തേക്കും 2200 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില വരിക മാൻഡിൽ.
1: കാരണം ഏറ്റവും കൂടുതൽ ചൂടുള്ളത്
0: കേന്ദ്രത്തിലാണ്. അവിടെയാണ് 5000 അല്ലെങ്കിൽ 5500, 5000 മുതൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ഉള്ളത്. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ഉപരി മാൻഡിലും അധോ മാൻഡിലും ഉള്ളതിൽ, അധോ മാൻഡിൽ അർദ്ധദ്രവാവസ്ഥയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ടെമ്പറേച്ചർ വേണം. മാൻഡലിനും ടെമ്പറേച്ചർ ഉണ്ട്. അത് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്.
1: 2200.
0: ഈ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഉള്ളിലോട്ട് നമുക്ക് വലുതായിട്ട് കുഴിച്ചു പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭൂമിയുടെ കാരണം നമുക്കിപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും താപം, മർദ്ദം ഇതെല്ലാം കൂടിക്കൂടി വരും. ഉദാഹരണത്തിന് നമ്മുടെ സാധാരണ രീതിയിൽ ആർട്ടിക് സമുദ്രത്തിലെ കോല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു വലിയ ഗർത്തം, ഒരു ട്രഞ്ച്, കുഴി, അവിടെയാണ് നമ്മൾ അത്യാവശ്യം കൂടുതൽ കുഴിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഭൂവൽക്കത്തിൽ
1: ജെയിംസ് കാമറോൺ
0: ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയത്. പക്ഷേ ടൈറ്റാനിക് മുങ്ങിയത് അറ്റ്ലാന്റിക്കാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ട്രഞ്ച് ഈ ഗർഭത്തിനകത്ത് കുഴിക്കാൻ കുറച്ചുകൂടെ നമുക്ക് കുറച്ച് കുഴിച്ചാൽ മതി. മറ്റതാണെങ്കിൽ ഭൂവൽക്കത്തിൽ മുകളിലെന്നേ കുഴിച്ച് കുഴിച്ച് താഴോട്ടൊക്കെ പോകേണ്ടി വരും. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല ആഴത്തിൽ നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ട് കുഴിച്ചിട്ടുള്ളത് സമുദ്രത്തിന് അടിയിലൊക്കെയാണ് കുഴിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കുഴിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കുഴിച്ച് പോകുമ്പോഴത്തേക്കും അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഉരുക്ക് പോലും ഉരുകി പോകും. നമ്മുടെ മെഴുകുതിരി തീയിൽ കാണിക്കുമ്പോഴത്തേക്ക് ഉരുകുന്നത് പോലെ നമ്മുടെ ഈ ഭൂമിയിലുണ്ടായിരിക്കുന്ന യന്ത്രങ്ങളെല്ലാം തന്നെ കുഴിച്ച് പോകുമ്പോഴത്തേക്കും ഈ യന്ത്രങ്ങളെല്ലാം ഈ ഹൈ ടെമ്പറേച്ചർ കാരണം ഉരുകി പോകും. ആ ഉരുകി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കൂടുതൽ കുഴിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ഭൂവൽക്കം, മാൻഡിൽ, കാമ്പെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് കുഴിച്ചു പോയി നമുക്ക് ഇന്നേവരെ നോക്കാൻ പറ്റിയിട്ടില്ല.
1: ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെ പിന്നെ മനസ്സിലാക്കി മനുഷ്യർ?
0: നമ്മുടെ പ്രാചീന

0: കാലം മുതലേ മനുഷ്യന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട് എന്ന് വേണം കരുതാൻ. ഉദാഹരണത്തിന്, പണ്ടുകാലം മുതലേ നമുക്കാണെങ്കിൽ ഈ സ്വർഗം നരകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ, നരകം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വലിയ
1: ഗർദ്ദം
0: എണ്ണ പോലെ ഈ ഒരു ഇതാണ്. ഏകദേശം ഓൾക്കാരുടെ സെറ്റപ്പിൽ തന്നെയാണ്, ഗുഹാചിത്രങ്ങളിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മനുഷ്യന്റേതായിട്ടുള്ള ആദ്യ ഘട്ടങ്ങളിൽ പോലും ഈ വലിയ ഗർദ്ദങ്ങളുണ്ട്, ഈ ഗർദ്ദത്തിനകത്ത് ഇതെല്ലാം തിളച്ചു മറിഞ്ഞ് കിടക്കുകയാണ് എന്നൊരു ധാരണ മനുഷ്യനുണ്ട്. അന്ന് ഈ ഓൾക്കാനും എല്ലാത്തിനും അഗ്നിപർവ്വതങ്ങളെ പേടിച്ചിരുന്നു മനുഷ്യർ. ഇതിനകത്തോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ലാവ എല്ലാത്തിനെയും
1: പേടിച്ചിരുന്നു.
0: അപ്പോൾ ഈ പറയുന്ന ഈ ഓൾക്കാനോ ഈ പറയുന്ന ഇതെല്ലാം തന്നെ ഭൂമിയുടെ അടിയിലുണ്ട്, ഇതിങ്ങനെയാണ് ഏകദേശം ഇതിനകത്തുള്ള സ്ട്രക്ചർ എന്നുള്ളത് ആദിമ മനുഷ്യർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുരാണങ്ങളിലും പലയിടത്തും ഈ ഭൂമിയുടെ ഉള്ളിൽ ഈ തിളച്ചു മറിഞ്ഞ് കിടക്കുകയാണെന്നുള്ളതിന് പരാമർശങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് അഗ്നിപർവ്വ സ്ഫോടനത്തിലൂടെ തന്നെയാണ്. നമുക്ക് താഴോട്ട് പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ അകത്ത് എന്താണുള്ളത് അത് തനിയെ പുറത്തു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിപ്പോൾ കുഴിച്ച് കുഴിച്ച് താഴോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ അകത്തുണ്ടായിരിക്കുന്ന ഈ പറയുന്ന അസ്നോസ്ഫിയറിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് തനിയെ നമുക്ക് ഈ അഗ്നിപർവ്വ സ്ഫോടനങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ലാവയുടേതായിട്ടുള്ള അതിൻ്റെ സാമ്പിള് ശേഖരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിപർവ്വ സ്ഫോടനത്തിലുണ്ടാകുന്ന പുക, ചാരം, ഈ ലാവയെക്കുറിച്ചുള്ള പഠനം, ഇതെല്ലാം കൂടെ വരുമ്പോൾ അതിനകത്ത് ഏത് ധാതുക്കളാണ് കൂടുതലുള്ളത്, ഇത് ഏകദേശം ഏത് സ്ട്രക്ചറിലായിരിക്കും, ടെമ്പറേച്ചർ എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഖനികളിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നമ്മൾ മൈൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന അത്രയൊക്കെ നമുക്ക് കുറേ കുടിച്ചു പോകുമ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഖനികളിൽ നിന്നും ഇത് മനസ്സിലാവും. കൂടാതെ എർത്തിക്വേക്ക്, ഭൂകമ്പ തരംഗങ്ങളിൽ നിന്നും നമുക്ക്
1: മനസ്സിലാവും.
0: ഉദാഹരണത്തിന്, ഇപ്പോൾ സാധാരണ ഒരു പുസ്തകത്തിൻ്റെ മുകളിൽ ഞാൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുസ്തകത്തിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കല്ല് വെച്ചിട്ട് പുസ്തകത്തിൻ്റെ അടിയിൽ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ല് നന്നായിട്ട് ചലിക്കും. പക്ഷേ ഒരു കരിങ്കല്ലിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് കരിങ്കല്ലിൽ തട്ടിയാൽ അത്രത്തോളം ചലനം ഉണ്ടാവില്ല. കാരണം രണ്ടും രണ്ട് രീതിയിലുള്ള തിക്നെസ്സാണ്. ഒന്ന് നല്ല കനം കൂടിയതാണ്, ഒന്ന് കനം കുറഞ്ഞതാണ്. അതുപോലെ അന്തരീക്ഷത്തിലെ പാളികളിൽ എത്രയാണ് കനം, ഈ പറഞ്ഞതുപോലെ 40 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഓരോന്നിൻ്റെയും കനം എത്രയാണ്, തിക്നെസ് എത്രയാണ്, അത് ഏത് ഘടനയിലാണ് ഇരിക്കുന്നത്, അത് ഏത് രീതിയിലൊക്കെയാണ് അത് ഈ തരംഗങ്ങളെ കടത്തിവിടുന്നതെന്നെല്ലാം ഈ ഭൂകമ്പ തരംഗങ്ങളെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും അഗ്നിപർവ്വ സ്ഫോടനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മൈൻ ചെയ്യുമ്പോഴത്തേക്കും ഖനികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭൂകമ്പ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെയാണ് ഭൂമിയുടെ സ്ട്രക്ചർ ഇതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റേതായിട്ടുള്ള തിക്നെസ് എല്ലായിടത്തും നമുക്ക് ഏകീകൃതമായിട്ട് ഒരളവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂവൽക്കം എന്ന് പറയുന്നത് ശരാശരി 40 കിലോമീറ്റർ ആണ്. പക്ഷേ എല്ലായിടത്തും 40 അല്ല. ഭൂമിയുടെ ഷേപ്പ് വെച്ച് നോക്കി കഴിഞ്ഞാലും ഒരു ഭാഗത്താണ് ഓവർ ഷേപ്പ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് അല്പം കൂടുതൽ പുറത്തേക്ക് നിൽക്കുന്നതും ഒരു ഭാഗം അല്പം ചുരുങ്ങി അകത്തോട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലായിടത്തും അന്തരീക്ഷത്തിലെ പാളികളിലും ഇതുപോലെ തന്നെയാണ്, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. ചിലയിടത്താണെങ്കിൽ കൃത്യമായിട്ട് അളവല്ലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരാശരി എന്ന രീതിയിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് 40 കിലോമീറ്ററാണ് ഭൂവൽക്കം. മാൻഡിലോട്ട് വരുമ്പോഴത്തേക്കും 2900 കിലോമീറ്ററാണ് അതിൻ്റെ കനം, 2900. എന്നാൽ കാമ്പിലോട്ട് വരുമ്പോൾ 6378 വരിക. അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇതേ അളവുകൾ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു 3-4 വർഷത്തിന് ശേഷം തയ്യാറെടുക്കുമ്പോഴത്തേക്കും ഈ അളവുകൾ തന്നെ ആവണമെന്നില്ല. അതെപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്, വീണ്ടും നമ്മൾ സബ്ബായിട്ട് തിരിച്ചിട്ട് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, ഉപരിമാൻഡിൽ, അധോ മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. തിക്നസ് വരുമ്പോഴത്തേക്കും ഭൂവൽക്കം 40, മാൻഡിൽ വരുമ്പോൾ 2900, കാമ്പ് വരുമ്പോഴത്തേക്കും 6370. ഇനി ഇതിനകത്ത് വീണ്ടും ഇതിൻ്റെ അതിർവരമ്പുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതിർവരമ്പുകൾ വരുമ്പോഴത്തേക്കും ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് നമുക്ക് മെഹറോവിസിക് വിച്ഛിന്നത എന്നായി കാണുക. മെഹറോവിസിക് എന്ന് മൊഹറോവിസിക് എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ മെഹറോവിസിക് വിച്ഛിന്നതയാണ് വിച്ഛിന്നത, ഡിസ്കണ്ടിന്യൂറ്റി എന്നായിരിക്കും അതിനെ ഇംഗ്ലീഷിൽ. ബാക്കിയെല്ലാം ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ മെഹറോവിക്സ്, ഗുഡൻബർഗ് ഇങ്ങനെ വാക്കുകൾക്ക് കൃത്യമായ മലയാളം ആവശ്യമില്ല. പക്ഷേ വിച്ഛിന്നത എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ മെഹറോവിസിക് വിച്ഛിന്നത എന്നാണ് ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് പറയുന്നത്. എന്നാൽ മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഗുഡൻബർഗ് വിച്ഛിന്നത എന്നാണ്, ഗുഡൻബർഗ് വിച്ഛിന്നത. അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മെഹറോവിസിക് വിച്ഛിന്നതയും മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുഡൻബർഗ് വിച്ഛിന്നതയുമാണ്.
1: സാർ, വേറെ ഏതെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടോ?
0: ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിച്ചത് മെഹറോവിക്സും, എന്നാൽ മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിച്ച് ഗുഡൻബർഗും എന്ന് പറഞ്ഞതുപോലെ സിയാലിനെയും സിമയും വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും വേർതിരിച്ചത് കോൺറാഡ് വിച്ഛിന്നത എന്ന് പറയും. കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മാൻഡിലുണ്ട്. ഈ മാൻഡിലിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്, ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ. ഈ ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും വേർതിരിച്ചത് റാപ്പിഡ് വിച്ഛിന്നത എന്ന് പറയും, റാപ്പിഡ് വിച്ഛിന്നത. അതിന്റെ തൊട്ട് താഴെയായിട്ട് കേന്ദ്രഭാഗമായ കോർ, കാമ്പ്. കാമ്പിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. ആ പുറക്കാമ്പ്, അകക്കാമ്പ് എന്ന് തിരിച്ചത് ലഹ്മാൻ വിച്ഛിന്നത, ലഹ്മാൻ വിച്ഛിന്നത. ആദ്യത്തെ വരുമ്പോഴത്തേക്കും വൻകർ ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും വരുമ്പോഴത്തേക്കും അത് കോൺറാഡ് വിച്ഛിന്നതയും അല്ലെങ്കിൽ കോൺറാഡ് വിച്ഛിന്നത എന്നൊക്കെയാണ് അറിയപ്പെടുക. മാൻഡിൽ വരുമ്പോഴത്തേക്കും റാപ്പിഡ് വിച്ഛിന്നതയും, എന്നാൽ നമ്മുടെ കാമ്പിന്റെ ഭാഗം, പുറക്കാമ്പ് അകക്കാമ്പ് വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് വരുന്നതാണെങ്കിൽ ലഹ്മാൻ

0: വിച്ഛിന്നതയുമാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് അഞ്ച് വിച്ഛിന്നതകൾ, അഞ്ച് ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഏറ്റവും മെയിനായിട്ട് രണ്ടെണ്ണമാണുള്ളത്. മെയിനായിട്ട് രണ്ടെന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ഭൂവൽക്കം, മാൻറ്റിൽ, കാമ്പ് ഈ മൂന്ന് ഭാഗമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂവൽക്കത്തെയും മാൻറ്റിലിനെയും വേർതിരിച്ചത് മെഹ്റോബിസിക് വിച്ഛിന്നത. എന്നാൽ രണ്ടാമത്തെ പാളിയായ മാൻറ്റിലിനെയും ലാസ്റ്റത്തെ കാമ്പിനെയും വേർതിരിച്ചത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഈ രണ്ടെണ്ണമാണ്, മെഹ്റോബിസിക് വിച്ഛിന്നത, ഗുട്ടൻബർഗ് വിച്ഛിന്നത. എന്നാൽ ഇതിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്ന ഏറ്റവും മുകളിലായിട്ടുള്ള വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും, അതായത് ഭൂവൽക്കത്തിനെ രണ്ടായി തിരിച്ചു, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, ആ വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും തിരിച്ചതാണ് കോൺറാഡ് വിച്ഛിന്നത. കോൺറാഡ് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. തൊട്ടുതാഴെയുള്ളതാണ് മാൻറ്റിൽ. ഈ മാൻറ്റിലിനെ രണ്ടായി തിരിച്ചു ഉപരിമാൻഡിൽ, അധോ മാൻഡിൽ. അത്തരത്തിൽ ഉപരിമാൻഡിൽ നിന്നും അധോ മാൻഡിൽ നിന്നും തിരിച്ചതാണ് റാപ്പിഡ് വിച്ഛിന്നത. ഇനി അതിന്റെ താഴെയുള്ളതാണ് കാമ്പ്. ഈ കാമ്പിനെ രണ്ടായി തിരിച്ചു പുറക്കാമ്പ്, അകക്കാമ്പ്. ഈ പുറക്കാമ്പിനെ അകക്കാമ്പിനെയും വേർതിരിക്കുന്നതാണ് ലഹ്മാൻ വിച്ഛിന്നത. അങ്ങനെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് രണ്ടെണ്ണം, മെഹ്റോബിസിക് വിച്ഛിന്നതയും ഗുട്ടൻബർഗ് വിച്ഛിന്നതയും. പിന്നെ അതിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നതായിരുന്നു ഈ പറയുന്ന കോൺറാഡ് വിച്ഛിന്നത, റാപ്പിഡ് വിച്ഛിന്നത, ലഹ്മാൻ വിച്ഛിന്നത. അങ്ങനെ ടോട്ടൽ അഞ്ച് വിച്ഛിന്നതകളാണ് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്.
1: വളരെ നന്ദി സാർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിച്ചത്. ഒപ്പം
2: ജെ ജയ്ദേവ്,
1: നിർവഹണം മൃദുൽ ജേക്കബ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

സമയം 7:56 അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ പി ശിവപ്രസാദ്, വിൽസൺ നെയ്യാർഡാം എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും രമണിയമ്മ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പി ശിവപ്രസാദ് അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത ഭൗമവേദാന്തം.

0: പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി രമണിയമ്മ അവതരിപ്പിക്കുന്ന കഥയാണ് പകിട.
1: മഴ കുറേശ്ശെ പൊടിഞ്ഞു വീഴുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇടതടവില്ലാതെ പെയ്തതുകൊണ്ടാവും ഇന്ന് ഉച്ച മുതൽ പെയ്യണോ വേണ്ടയോ എന്ന ഈ ശങ്ക. വിവാഹം കഴിഞ്ഞ നാലാം നാൾ തൻ്റെ വീട്ടിലേക്ക് ആദ്യ വിരുന്നിന് പോകാനുള്ള ഒരുക്കം. ബൈക്കിലാണ് യാത്ര തീരുമാനിച്ചതെന്ന് തോന്നുന്നു. മഴയുടെ ലാഞ്ചനം ഒന്ന് അറിഞ്ഞിട്ട് തിരിക്കടാ, അത്രയും ദൂരം ബൈക്കോടിച്ചു പോകാനുള്ളതല്ലേ. അമ്മായിയമ്മ സ്വതവേ ആരോടും അധികം ഒന്നും മിണ്ടുന്നത് താൻ കണ്ടിട്ടില്ലാത്ത മകൻ അമ്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആദ്യമായാണ് ഒരു ബൈക്കിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതുമണം മാറാത്ത ദമ്പതികളുടെ കന്നിയാത്ര. ഭർത്തൃ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയതിന് ശേഷമുള്ള പുറംലോക കാഴ്ച. ചാറ്റൽ മഴ ചിറകൊന്ന് കുടഞ്ഞു വിതിർത്തു, പാറിയകന്നുപോയി. അയാളുടെ ദേഹത്ത് ഒട്ടും സ്പർശിക്കാതെ സൈഡിലെ കൊളുത്തിൽ പിടിമുറുക്കി കണ്ണടച്ചിരുന്നു. പറക്കുകയാണെന്ന് തോന്നി. എതിരാളികളെ തോൽപ്പിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാനുള്ള ആവശ്യത്തോടെ ജയം ഉറപ്പിച്ചുള്ള പാച്ചിൽ. ഇവിടെ തോറ്റുപോയത് താനല്ലേ, കെണിയിൽ വീഴ്ത്തി തോൽപ്പിക്കപ്പെട്ടവൾ. വെയിൽ നേർത്ത് നേർത്ത് വന്ന് സായന്തനത്തിൻ്റെ ചെപ്പിലൊളിക്കുവാൻ പോകുന്നു. വീടെത്താറാവുമ്പോഴേക്കും അഭിനയത്തിൻ്റെ മൂടുപടമെടുത്തണിയണം, മുഖത്ത് പ്രസന്നത കളിയാടിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം വാക്കിലും നോക്കിലും പ്രകടമാക്കണം. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെ നാണം പതറരുത്. അഭിനയം ഒട്ടും പാളിപ്പോകരുത്. അമ്മയുടെ മൂന്ന് മക്കളിൽ ഇളയവൾ. അച്ഛൻ്റെ മുഖം ഓർമ്മയിലേയില്ല. ഹൃദയസംബന്ധമായ അസുഖം അത്യാസന്ന നിലയിലെത്തിച്ചിട്ടും ഇളയ സന്തതിയുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള അമ്മയുടെ ആധി. അവൾക്കും ഒരു കുടുംബജീവിതം കിട്ടിയിട്ടേ എൻ്റെ കണ്ണടയാവേ എന്ന പ്രാർത്ഥന. പ്രാർത്ഥന ദൈവം കേട്ടു. ആയുസ് നീട്ടിക്കിട്ടിയത് അതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന അമ്മ ഈ കല്യാണാലോചന വന്നപ്പോൾ, പെട്ടെന്നങ്ങ് ഉറപ്പിച്ചപ്പോൾ ഏറെ സന്തോഷിച്ചു, ആശ്വസിച്ചു. വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത പയ്യൻ, വിദേശത്ത് നല്ല ജോലിയും. തൻ്റെ കല്യാണം കഴിഞ്ഞാൽ അമ്മയുടെ സംരക്ഷണം ചേച്ചി ഏറ്റെടുത്തുകൊള്ളും. ആർഭാടങ്ങളൊന്നുമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ചടങ്ങ് നടന്നു വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച്. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും നല്ല വിരുന്നുകൂടി കഴിഞ്ഞിട്ടേ കുടുംബവീട് വിട്ട് ചേച്ചിയോടൊപ്പം പോകൂ എന്ന് അമ്മയ്ക്ക് പിടിവാശി. കല്യാണച്ചക്കനും പെണ്ണിനും വിരുന്നൊരുക്കാൻ നേരെ മൂത്ത ചേച്ചി എത്തിയിട്ടുണ്ടാവും. മരുമകനെ എതിരേൽക്കാൻ അമ്മ പതുക്കെ എഴുന്നേറ്റ് വന്നു. മനസ്സ് തുറന്ന് ചിരിച്ചു. കയറി വരൂ മക്കളെ. ഇവിടെ എത്തും വരെ താനെന്ന ഒരു വ്യക്തി അയാൾക്കൊപ്പം പിൻസീറ്റിൽ ഉണ്ടെന്നുപോലും ഗവനിക്കാത്ത ആൾ ചെറുചിരിയോടെ അകത്ത് കടന്ന് സെറ്റിയിൽ ഉപവിഷ്ടനായി. താൻ നേരെ തൻ്റെ സ്വന്തം മുറിയിലേക്കും. പുതിയ തലയണയുറയും വിരിപ്പുമൊക്കെ ഇട്ട് കട്ടിൽ അലങ്കരിച്ചിരിക്കുന്നു. അമ്മയുടെ സ്നേഹാന്വേഷണങ്ങളുടെ മറുപടി കാതോർത്ത് ചേച്ചി അടുക്കളയിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് എടുത്തു വെക്കുന്ന തിരക്കിൽ. അകത്തുപോയി വേഷമൊക്കെ മാറിയിട്ട് വാമോനെ. എന്നെ ഇവർക്ക് കഴിക്കാനെടുത്തു വെക്കും കുഞ്ഞെ. കിടപ്പ് മുറിയിലെ അലമാരയിൽ നിന്നും ചൂരിദാർ എടുത്തുകൊണ്ട് അടുക്കള ചായ്പിലേക്ക് നടക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് ചോദ്യഭാവം. മൂന്ന് രാത്രി ഒന്നിച്ച് കിടക്ക പങ്കിട്ടവർ തമ്മിൽ ഒളിക്കാൻ ഇനി എന്താ ഇവർക്കുള്ളത്? ഇവളെന്താ അടുക്കള ചായ്പിൽ വന്ന് വേഷം മാറുന്നത് എന്നാവും. മോനെന്ന്

അവധിയുണ്ട്. 2 മാസത്തെ ലീവ് എടുത്താ വന്നത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഈ മാസം അവസാനത്തിൽ പോകണം. അമ്മയുടെ മുഖത്ത് നോക്കാതെ പുറത്തേക്ക് കണ്ണയച്ചു കൊണ്ടുള്ള അയാളുടെ മറുപടി. മോൻ അകത്തോട്ട് ചെല്ല്. വീണ്ടും അമ്മ. അയാൾ അവിടെ നെഴുന്നേറ്റു. തൻ്റെ മനസ്സ് കലങ്ങിയാൽ വായിച്ചറിയുന്ന അമ്മയിൽ നിന്ന് എങ്ങനെ മനസ്സിൻ്റെ വിങ്ങൽ ഒളിപ്പിച്ചു വെക്കും? പുതുപ്പെണ്ണിൻ്റെ മുഖകാന്തിക്കൊരു പ്രത്യേകതയുണ്ട്, അസാധാരണമായുള്ള തിളക്കം, എന്തൊക്കെയോ നേടിയെടുത്തതിൻ്റെ സംതൃപ്തി. തൻ്റെ മുഖത്ത് ആ തെളിച്ചം അമ്മയ്ക്ക് ദർശിക്കാൻ കഴിയുമോ? മൂടിക്കെട്ടിയ ആകാശം പോലെ പെയ്തേക്കാം കണ്ണുനീർ ഇപ്പോഴും വേണമെങ്കിലും. എന്തോ പന്തികേട് ചേച്ചിക്ക് മണത്തിരിക്കുമോ? നാളെ രാവിലെ നിങ്ങളിങ്ങി എത്തില്ലേ? പറ്റിയാൽ ഇന്ന് തന്നെ ഇങ്ങ് പോരാൻ നോക്കും. ഭദ്രവീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മയുടെ ചോദ്യവും മകൻ്റെ ഉത്തരവും. ഇങ്ങോട്ടുള്ള വരവ് അമ്മയുടെയും പെങ്ങളുടെയും സമ്മർദ്ദം കൊണ്ട് മാത്രമായിരിക്കണം. അയാളുടെ ബലഹീനതകൾ പുറത്താരെങ്കിലും അറിഞ്ഞാലോ എന്ന പേടിയുണ്ടാവും. നിങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? ചേച്ചിയുടെ ആഗ്രഹം. അറിയില്ല. നീ എന്താ ഒരുമാതിരി? നിനക്കിവിടെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അവൻ്റെ വീട്ടുകാർ അമ്മയും പെങ്ങളുമൊക്കെ നിന്നോടെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. അവനോ ഊറി അടരാൻ തുടങ്ങുന്ന കണ്ണുനീർ.

0: എന്തൊക്കെയോ നേടിയെടുത്തതിൻ്റെ സംതൃപ്തി. തൻ്റെ മുഖത്ത് ആ തെളിച്ചം അമ്മയ്ക്ക് ദർശിക്കാൻ കഴിയുമോ? മൂടിക്കെട്ടിയ ആകാശം പോലെ പെയ്തേക്കാം കണ്ണുനീർ ഇപ്പോഴും വേണമെങ്കിലും. എന്തോ പന്തികേട് ചേച്ചിക്ക് മണത്തിരിക്കുമോ? നാളെ രാവിലെ നിങ്ങളിങ്ങി എത്തില്ലേ? പറ്റിയാൽ ഇന്ന് തന്നെ ഇങ്ങ് പോരാൻ നോക്കും. ഭദ്രവീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മയുടെ ചോദ്യവും മകൻ്റെ ഉത്തരവും ഇങ്ങോട്ടുള്ള വരവ് അമ്മയുടെയും പെങ്ങളുടെയും സമ്മർദ്ദം കൊണ്ട് മാത്രമായിരിക്കണം. അയാളുടെ ബലഹീനതകൾ പുറത്താരെങ്കിലും അറിഞ്ഞാലോ എന്ന പേടിയുണ്ടാവും. നിങ്ങൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? ചേച്ചിയുടെ ആഗ്രഹം. അറിയില്ല. നീ എന്താ ഒരുമാതിരി? നിനക്കിവിടെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അവൻ്റെ വീട്ടുകാർ അമ്മയും പെങ്ങളുമൊക്കെ നിന്നോടെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. അവനോ? ഊറി അടരാൻ തുടങ്ങുന്ന കണ്ണുനീർ മുഖം തിരിച്ചു കളഞ്ഞു. ഒരു പ്രത്യേകതയുമില്ലാതെ ഇന്നത്തെ രാത്രിയും കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടക്കുമ്പോൾ ആലോചിച്ചു, തിരികെ ഇയാളോടൊപ്പം പോകണോ? തൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ, ഒരു വാക്ക് മിണ്ടാൻ അയാൾക്ക് താല്പര്യമില്ല. തൻ്റെ നിഴലിൽ നിന്ന് പോലും അയാൾ അകലം പാലിക്കുന്നു. പക്ഷേ മാറിയും മറഞ്ഞും നിന്ന് അയാൾ തന്നെ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അയാൾക്കൊട്ടും താല്പര്യമില്ലാതെ നടന്ന വിവാഹമോ? കഴിഞ്ഞ മൂന്ന് രാത്രികളിലും ഏറെ വൈകി എപ്പോഴോ കയറി വന്നു. കട്ടിലിൻ്റെ ഓരം ചേർന്ന് കിടന്നുറങ്ങുകയായിരുന്നു അയാൾ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരെയും ഒപ്പം വിളിച്ചിരുത്തുമ്പോഴും കഴിക്കുന്ന പാത്രത്തിൽ മാത്രം കണ്ണുനട്ട് തല കുമ്പിട്ടിരുന്നുള്ള കഴിപ്പായിരുന്നു. അമ്മയും പെങ്ങളും കണ്ണിൽ കണ്ണി നോക്കി അവർക്ക് തമ്മിലറിയാവുന്ന ഭാഷ കൈമാറുന്നത് ശ്രദ്ധിച്ചു. ഇതെന്താ ഇങ്ങനെ? എവിടെയോ എന്തോ ചില അപാകതകൾ ഒളിച്ചുകളികൾ നടന്നിട്ടുണ്ട്. അയാളിലെ പ്രത്യേകതകൾക്ക് വിവാഹത്തോടെ ഒരു മാറ്റം വീട്ടുകാർ പ്രതീക്ഷിച്ചു കാണും. എല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ജീവിതം പരീക്ഷണ വസ്തുവാക്കുകയായിരുന്നു ഇവർ. ഏറെ പ്രതീക്ഷയോടാണ് പുതിയ ജീവിതം കൈനീട്ടി വാങ്ങിയത്. ഈ മാസം കൊണ്ട് അയാളുടെ ലീവും തീരും. വന്ന പോലെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചും പോകും. തൻ്റെ ധർമ്മസങ്കടം ആരോട് പറയും? ബാധ്യത ഇറക്കി വെച്ചെന്ന് ആശ്വസിക്കുന്ന ചേച്ചിമാരോടോ? ഇളയമോൾക്കും നല്ലൊരു ജീവിതം കിട്ടിയെന്ന് ആശ്വസിക്കുന്ന അമ്മയോടോ? ഓടിട്ട രണ്ട് ചെറിയ മുറികളും അടുക്കളയും ചായ്പും മാത്രമുള്ള തൻ്റെ വീട്ടിൽ എലിശല്യം കലശലായതിനാൽ എലിവിഷം എപ്പോഴും സ്റ്റോക്കുണ്ടാവും. അമ്മയ്ക്കറിയില്ല അതെവിടെയാണ് ഇരിക്കുന്നതെന്ന്. അമ്മയും ചേച്ചിയും തങ്ങളെ രാവിലത്തെ ആഹാരം കഴിപ്പിച്ച് വിടാനുള്ള തിരക്കിൽ അടുക്കളയിലാണ്. പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ, ചായ്പിൻ്റെ പട്ടികയ്ക്കിടയിൽ തിരികെ വെച്ചിരുന്ന ആ ചെറിയ പൊതിയെടുത്ത് വാനിറ്റി ബാഗിൻ്റെ അകത്തെയുറയിൽ തിരികെ വെച്ചു. ഭദ്രം, ഒരു കരുതലിന് വേണ്ടി. താൻ അമ്മയോടോ ചേച്ചിയോടോ സംസാരിക്കുന്നത് കേൾക്കാൻ അയാൾ ചെവി വട്ടം പിടിക്കുന്നുണ്ട്. അയാളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇറങ്ങാം എന്ന് പോലും പറയാതെ. അവൾ വന്ന് അമ്മയെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ഞാനും അങ്ങ് പോകും, ചേച്ചി പറഞ്ഞു. മോനെ, നീ പോകുന്നതിന് മുന്നേ ഒരിക്കലൂടെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരണേ. അങ്ങോട്ട് വരാൻ എനിക്ക് തീരെ വയ്യാതായിപ്പോയി. വരാം. ബൈക്കിന് പിന്നിൽ കയറും മുമ്പേ താൻ അമ്മയെ ഒന്നുകൂടി നോക്കി. അമ്മയ്ക്ക് മരുമകനെ പിടിച്ച മട്ടാണ്. ചേച്ചിക്ക് എന്തൊക്കെയോ തന്നോട് ചോദിക്കാനുണ്ട്. ആ മുഖഭാവം കണ്ടാലറിയാം. വെയിൽ പരക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്കിൽ അള്ളിപ്പിടിച്ച് പേടിച്ച് കണ്ണടച്ചിരുന്നെങ്കിൽ തിരിച്ചുപോക്ക് കണ്ണു തുറന്നു പിടിച്ച് ഇല്ലാത്ത ധൈര്യം ഉണ്ടെന്ന് വരുത്തിക്കൊണ്ട് തേരാപ്പാരി ഓടിയകലുന്ന വാഹനങ്ങളുടെ ഇടയിൽ കൂടി തികഞ്ഞ അഭ്യാസിയെപ്പോലെ ബൈക്ക് പറക്കുകയായിരുന്നു. അയാളുടെ വീടെത്തിയത് അറിഞ്ഞില്ല. ഒരക്ഷരം ഉരിയാടാതെ വണ്ടി ഒതുക്കി വെച്ച് ധൃതിയിൽ അയാൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അയാളുടെ അമ്മയും പെങ്ങളും വിഷണ്ണരായി നോക്കി നിന്നു. കുറ്റബോധം അവരെ ചൂടുന്നതായി തോന്നി. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. താൻ ഇവിടെ ഒരു പരീക്ഷണ വസ്തുവാക്കപ്പെടുകയായിരുന്നു എന്ന കാര്യം ഉറപ്പായി.
1: പകിട രമണിയമ്മ എഴുതിയവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി വിൽസൺ നെയ്യാർഡാം അവതരിപ്പിക്കുന്ന കവിതയാണ് ഊന്നുവടികൾ.
2: വെട്ടണം കാട്ടിലെ വിട്ടി മരത്തിലെ

മന്ദേരം ആരുടെ നെഞ്ചിലെ കല്ലിറങ്ങിടും, ആരൊക്കെ ആശ്വാസം പ്രാപിക്കുമന്നേരം എന്നുടെ ദേഹ വിയോഗത്താലേ. ജീവിച്ചിരുന്ന നാളെന്തൊക്കെ നേടി ഞാൻ,

ജീവനുണ്ടെങ്കിലും ജീവച്ഛവം പോലെ എത്രയോ നാളുകൾ തള്ളി നീക്കി. താങ്ങുവാൻ കരുതുവാൻ ആരോരുമില്ലാതെ കണ്ണീർ കയങ്ങളിൽ മുങ്ങിപ്പോയി. തള്ളിപ്പറഞ്ഞവർ തള്ളിക്കളഞ്ഞവർ ആകെ രസിച്ചു മടുത്തുപോയി. തളരാതെ പതറാതെ മുന്നോട്ടു പോകുവാൻ

കുരുന്നിലും ഉണ്ടുണ്ട് സദ്ഗുണം വെവ്വേറെയായി. സൃഷ്ടിക്കു ക്ഷീണം ഭവിച്ചുവെന്നാകിലും സൃഷ്ടിതാവിൻ മനം ആരു കണ്ടു. വ്യത്യസ്ത പൂക്കളിൽ വേറെ സുഗന്ധമായി മാറുന്നതെന്താണതത്ഭുതമേ. ഒന്നിനെ ഒന്നോടു ചേർത്തു പിടിക്കുവാൻ

ഒടുവിലായറിയുന്നു ഒരു ചാൺ വയറിൻ്റെ അന്നത്തിനായുള്ള യാത്രയെന്ന്. അടങ്ങാത്ത ദാഹവും ഒടുങ്ങാത്ത യാഗവും

ഇല്ലെങ്കിലും അത് ജീവനെ താങ്ങുവാനാവുമെങ്കിൽ ജീവിതം ശ്രേഷ്ഠമായി കാണുവാനാകണം. ഭാഗ്യമേ ഓർക്കുമ്പോൾ പുണ്യമത്രേ. എല്ലാവരും ഓരോരോ ഊന്നുവടി പോലെ കാണുന്നു പാരിതിൽ ചലനാത്മകം. ഒടുവിലാ വടിയുടെ അറ്റം പിടിക്കുവാൻ

0: ഒന്നായി നടക്കുവാൻ, ഒന്നായി കരുതുവാൻ, ഒന്നേയുള്ളായുസിൽ ആത്മബന്ധം.
1: ഊന്നുവടികൾ വിൽസൺ നെയ്യാർഡാം എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെ കുറിച്ച് കേൾക്കാം.
1: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷ വലിക്കുന്നവർ, ചുമട്ട് തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കഴുത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപ്പര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
0: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: സമയം 8 കഴിഞ്ഞ് 33:42. ഒരു അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു.

0: കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. ഇതു സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത എന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമാണ് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് ഭാഗിക വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. തുണി നിർമ്മാണം, സോഴ്സിംഗ്, നവീകരണം, നിക്ഷേപം എന്നിവയ്ക്കുള്ള മുൻനിര ആഗോള ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതായിരുന്നു മേള. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കലാകാരന്മാർക്ക് ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അവസരമൊരുക്കും. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. 72nd നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം മന്ത്രി M. ലിജു ആലപ്പുഴയിൽ പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴു എന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ജില്ലാ കളക്ടർ ഷാജി വി നായർ, ചലച്ചിത്ര നടി ദേവി ചന്ദന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കേരളത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യത്തെ ചർമ്മദാനം നടന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിക് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചർമ്മദാനമാണിത്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ തിരുവനന്തപുരം സ്വദേശി B. മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റും 14 സെക്കൻഡും. ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4

0: ഏഴ് പത്ത് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 20 വരെ നീട്ടി. 10-ാം തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും ഔദ്യോഗിക പ്രമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 PSC നിയമനങ്ങൾക്കും അപേക്ഷകർക്ക് 2026 May 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1950 രൂപയാണ് 10-ാം തരം കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10-ാം ക്ലാസ് പാസ്സായ 2026 May 1 22 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇവർ 10-ാം തരത്തിന് 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ അംഗവൈകല്യമുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠനകാലയളവിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10-ാം ക്ലാസ് തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് KSLMA.keltron.in അല്ലെങ്കിൽ www.literacymissionkerala.org എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രൊജക്ട് ഡയറക്ടർമാരോ ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487236504. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487236504. കെൽട്രോണിൻ്റെ 1 വർഷത്തെ 4 മാസം ഡിസൈനിങ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ്, ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC +2 ITI, ITC ഡിഗ്രി, BTEC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കും. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487249200. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487249200. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 21 കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്, 23 കടവലൂർ, 27 വരവൂർ, 28 ചേലക്കര ഗ്രാമപഞ്ചായത്ത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്യുന്നത് അധ്യാപകൻ വി കൃഷ്ണ കിഷോർ.
1: പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ് വരെ പഠിച്ച രീതിയിലല്ല നാം ഇനി മുതൽ പഠിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ് മുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാം. ഈ സിലബസ് ഉപയോഗിച്ചാണ് നാം മത്സര പരീക്ഷകൾക്ക് തയ്യാറാകേണ്ടത്. ഇത് മുന്നിൽ കണ്ട് വേണം പാഠഭാഗങ്ങളെ നാം സമീപിക്കേണ്ടത്. പ്ലസ് വൺ ഫിസിക്സിലെ വിവിധ അധ്യായങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫിസിക്സ് എന്നത് പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് അധ്യായങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ഓരോ അധ്യായവും അതിന് മുൻപുള്ള അധ്യായത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വരുന്നതാണ്. ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഫിസിക്സ് പഠിക്കുന്നത് വളരെ എളുപ്പവും ആസ്വാദ്യകരവും ആകും. പ്രകൃതിയെക്കുറിച്ച്

പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് അധ്യായങ്ങളുടെ ഒരു കൂട്ടമല്ല. മറിച്ച് ഓരോ അധ്യായവും അതിന് മുൻപുള്ള അധ്യായത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വരുന്നതാണ്. ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഫിസിക്സ് പഠിക്കുന്നത് വളരെ എളുപ്പവും ആസ്വാദ്യകരവും ആകും. പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഫിസിക്സ്. പ്രധാനമായും ഇത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു. പ്രകൃതിയിലെ അളവുകൾ എങ്ങനെ കൃത്യമായി നിർണ്ണയിക്കാം? വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു? അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചലിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ക്രമാനുസൃതമായി ഉത്തരം നൽകുന്ന രീതിയിലാണ് പ്ലസ് വൺ ഫിസിക്സിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തെ അധ്യായം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അഥവാ ഏകകങ്ങളും അളവുകളും. എല്ലാ ശാസ്ത്ര പഠനത്തിൻ്റെയും അടിത്തറ അളവെടുപ്പാണ്. ചലനം, ബലം, ഊർജം എന്നിവ പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവെടുപ്പ് പഠിക്കണം. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് SI യൂണിറ്റ്സ് അഥവാ SI ഏകകങ്ങൾ, ഡൈമെൻഷൻസ് അഥവാ മാനങ്ങൾ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക അക്കങ്ങൾ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് അളവെടുപ്പിലെ പിശകുകൾ. ഇതാണ് മുഴുവൻ ഫിസിക്സിൻ്റെയും അടിത്തറ. അടുത്ത ചാപ്റ്റർ നേർരേഖയിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അളവെടുപ്പ് പഠിച്ച ശേഷം ചലനത്തെ വിവരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നാം പഠിക്കുന്നത് സ്ഥാനം അഥവാ പൊസിഷൻ, സ്ഥാനമാറ്റം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, വേഗത അഥവാ സ്പീഡ്, പ്രവേഗം അഥവാ വെലോസിറ്റി, ത്വരണം അഥവാ ആക്സിലറേഷൻ, മന്ദീകരണം അഥവാ ഡിസിലറേഷൻ. ആദ്യം ഒരു മാനത്തിലുള്ള ചലനമാണ് പഠിക്കുന്നത് അഥവാ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ. അടുത്ത അധ്യായം രണ്ട് തലത്തിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ. യഥാർത്ഥ ജീവിതത്തിലെ ചലനങ്ങൾ കൂടുതലും രണ്ട് മാനത്തിലുള്ളവയാണ്. ഈ അധ്യായത്തിൽ വെക്ടറുകൾ, വെക്ടർ സങ്കലനം അഥവാ വെക്ടർ അഡീഷൻ, പ്രക്ഷേപ ചലനം അഥവാ പ്രൊജക്ടൈൽസ്, വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്നിവ പഠിക്കുന്നു. വെക്ടർ എന്ന ആശയം പിന്നീട് എല്ലാ അധ്യായങ്ങളിലും ആവശ്യമായി വരും. അടുത്തത് ചലന നിയമങ്ങളാണ്. ഇതുവരെ വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു എന്നതാണ് നാം പഠിച്ചത്. ഇനി അവ എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് നാം പഠിക്കുന്നു. ഇതിന് ഉത്തരം നൽകുന്നത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. ഇവിടെ പഠിക്കുന്നത് ബലം അഥവാ ഫോഴ്സ്, ജഡത്വം അഥവാ ഇനേർഷ്യ, ആക്കം അഥവാ മൊമെൻറ്റം, ഘർഷണം അഥവാ ഫ്രിക്ഷൻ. മെക്കാനിക്സിൻ്റെ ഹൃദയഭാഗമാണ് ഈ അധ്യായം. അടുത്ത ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, ശക്തി, വർക്ക്, എനർജി ആൻഡ് പവർ. ഒരു ബലം സ്ഥാനമാറ്റം ഉണ്ടാക്കുമ്പോൾ പ്രവൃത്തി നടക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് പ്രവൃത്തി അഥവാ വർക്ക്, ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ശക്തി അല്ലെങ്കിൽ പവർ. അടുത്തത് കണസമൂഹവും ഭ്രമണ ചലനവും, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതുവരെ കണങ്ങളുടെ ചലനമാണ് പഠിച്ചത്. എന്നാൽ യഥാർത്ഥ വസ്തുക്കൾക്ക് ഭ്രമണ ചലനവും ഉണ്ട്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ദ്രവ്യമാന കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് മാസ്, ബലാഘൂർണം അഥവാ ടോർക്ക്, കോണീയ ആക്കം അഥവാ ആംഗുലർ മൊമെൻറ്റം, ജഡത്വ ആഘൂർണം അഥവാ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഉരുളൽ ചലനം അഥവാ റോളിംഗ് മോഷൻ. ഇത് രേഖീയ ചലനത്തിൽ നിന്ന് ഭ്രമണ ചലനത്തിലേക്കുള്ള വിപുലീകരണമാണ്. അടുത്ത ചാപ്റ്റർ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വത്വരണം, ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്, പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി, ഗ്രഹങ്ങളുടെ ചലനം മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, പരിക്രമണകാലം പീരിയഡ് ഓഫ് റെവല്യൂഷൻ. ഒരു ആപ്പിൾ താഴെ വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതും ഒരേ നിയമങ്ങൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. അടുത്തത് ഖരവസ്തുക്കളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം പഠിക്കുന്ന പ്രധാന പദങ്ങൾ സമ്മർദ്ദം അഥവാ സ്ട്രെസ്, വികലനം അഥവാ സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്റ്റികത, യങ്സ് മോഡുലസ് എന്നിവയാണ്. ശാസ്ത്രം എത്ര വളർന്നാലും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായി വരുന്നത്. മെറ്റീരിയൽ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്.

ഉദാഹരണമായി സ്റ്റീലിന് കൂടുതൽ ശക്തിയുണ്ട്, കാരണം താരതമ്യേന കൂടുതൽ ഇലാസ്റ്റികത അതിനുണ്ട്, അഥവാ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ബലമുള്ളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനാണ്. അടുത്ത അധ്യായം ദ്രവങ്ങളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ഖരങ്ങളിൽ നിന്ന് ദ്രാവകങ്ങളിലേക്കും വാതകങ്ങളിലേക്കും കടക്കുന്നു. പഠിക്കുന്ന ആശയങ്ങൾ മർദ്ദം അഥവാ പ്രഷർ, പ്ലവനബലം അഥവാ ബോയൻ്റ് ഫോഴ്സ്, പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി അഥവാ ശ്യാനത, ബെർണോളി സിദ്ധാന്തം എന്നിവയാണ്. ഇവ കപ്പലുകൾ പൊങ്ങിക്കിടക്കുന്നതും വിമാനങ്ങൾ പറക്കുന്നതും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ദ്രവങ്ങളെപ്പറ്റി പറയുമ്പോൾ അവയുടെ കംപ്രസിബിലിറ്റി പ്രധാനമാണ്. ദ്രവങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പ്രതലബലവും വിസ്കോസിറ്റിയും. നാം കുളിക്കുന്നതിനും തുണികൾ വൃത്തിയാക്കുന്നതിനും സോപ്പ് ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ പ്രതലബലം കുറച്ച് തുണികളുടെ ഇഴകൾക്കിടയിൽ ഇറങ്ങി അഴുക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന വസ്തു TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ, ആണ് നമ്മെ സഹായിക്കുന്നത്. എഞ്ചിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അടുത്ത ചാപ്റ്റർ ദ്രവ്യത്തിൻ്റെ താപഗുണങ്ങൾ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇനി താപത്തെക്കുറിച്ച് പഠിക്കുന്നു. പ്രധാന ആശയങ്ങൾ: താപനില അഥവാ ടെമ്പറേച്ചർ, താപം അഥവാ ഹീറ്റ്, താപീയ വികാസം അഥവാ തെർമൽ എക്സ്പാൻഷൻ, വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രി, താപസംക്രമണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നിവയാണ്. ചൂടാക്കുമ്പോൾ ദ്രവ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് താപഗതിശാസ്ത്രം അഥവാ തെർമോഡൈനമിക്സ്. താപത്തെ എങ്ങനെ പ്രവൃത്തിയാക്കി മാറ്റാം എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും പ്രവർത്തനം ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ആന്തരിക ഊർജം അഥവാ ഇൻറ്റേർണൽ എനർജി, താപഗതിശാസ്ത്രത്തിൻ്റെ ഒന്നാം നിയമം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, രണ്ടാം നിയമം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആൻഡ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ്, താപയന്ത്രങ്ങൾ അഥവാ ഹീറ്റ് എഞ്ചിൻസ്, ശീതീകരണ യന്ത്രങ്ങൾ അഥവാ കൂളിംഗ് എഞ്ചിൻസ് എന്നിവയാണ്. ഒരു യന്ത്രത്തിനും 100% കാര്യക്ഷമത ലഭിക്കാത്തതിൻ്റെ കാരണം ഈ അധ്യായം വ്യക്തമാക്കുന്നു. അടുത്തതായി ഗതിക സിദ്ധാന്തം അഥവാ കൈനറ്റിക് തിയറിയാണ്. താപഗതിശാസ്ത്രം താപത്തെ മാക്രോസ്കോപ്പിക് ആയി അഥവാ സ്ഥൂലതലത്തിൽ പഠിപ്പിക്കുന്നു. ഗതിക സിദ്ധാന്തം അതിനെ മൈക്രോസ്കോപ്പിക് ആയി വിശദീകരിക്കുന്നു അഥവാ സൂക്ഷ്മ തലത്തിൽ വിശദീകരിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് തന്മാത്രകളുടെ ചലനം, മോളിക്യുലർ മോഷൻ, വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ്, മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ, RMS വെലോസിറ്റി ഓർ RMS പ്രവേഗം എന്നിവയാണ്. താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് ദോലനങ്ങൾ അഥവാ ഓസിലേഷൻസ്. പല വസ്തുക്കളും മുന്നോട്ടും പിന്നോട്ടും ആവർത്തിച്ച് ചലിക്കുന്നു. ഈ അധ്യായത്തിൽ ആനുകാലിക ചലനം പീരിയോഡിക് മോഷൻ, ലളിത ദോലനം സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പ്രിംഗ് ദോലനം വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്സ്, പെൻഡുലം എന്നിവ നാം പഠിക്കുന്നു. അവസാനത്തെ അധ്യായം തരംഗങ്ങൾ അഥവാ വേവ്സ് ആണ്. ദോലനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അത് തരംഗമാകുന്നു. ഇവിടെ നാം പഠിക്കുന്നത് തരംഗ ചലനം അഥവാ വേവ് മോഷൻ, ശബ്ദ തരംഗങ്ങൾ സൗണ്ട് വേവ്സ്, തരംഗ പ്രവേഗം അഥവാ വേവ് വെലോസിറ്റി, ആവൃത്തി അഥവാ ഫ്രീക്വൻസി, ഡോപ്ലർ പ്രഭാവം എന്നിവയാണ്. ഇതോടെ പ്രകൃതിയിലെ അതിമനോഹരമായ ഒരു പ്രതിഭാസത്തിലേക്ക് പഠനം എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പദങ്ങളുടെ ലഘുവായ നിർവചനം മനസ്സിലാക്കാം. യൂണിറ്റ് അഥവാ ഏകകം, ഭൗതിക അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന നിശ്ചിത മാനദണ്ഡം. ഡൈമെൻഷൻ, ഭൗതിക അളവിനെ അടിസ്ഥാന അളവുകളുടെ പദത്തിൽ എഴുതുന്നത്. വെക്ടർ അഥവാ സദിശം, പരിമാണവും ദിശയും ഉള്ള അളവ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എക്സാമ്പിൾ പ്രവേഗം. സ്കെയിലാർ അഥവാ അദിശം, പരിമാണം മാത്രമുള്ള അളവ് അഥവാ ദിശയില്ല, ഉദാഹരണം മാസ്. വെർണിയർ കാലിപ്പേഴ്സ്, 0.01 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ നീളം അളക്കുന്ന ഉപകരണം. സ്ക്രൂ ഗേജ്, 0.001 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ കനം

0: അളക്കുന്ന ഉപകരണം. എറർ അഥവാ പിശക്, അളന്ന മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക സംഖ്യകൾ, ഒരു അളവിലെ അർത്ഥമുള്ള നിശ്ചിതമായ അക്കങ്ങൾ. ഫോഴ്സ് അഥവാ ബലം, വസ്തുവിൻ്റെ ചലനാവസ്ഥ മാറ്റുന്ന ബാഹ്യകാരണം. മാസ് അഥവാ പിണ്ഡം, വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവ് അഥവാ ജഡത്വത്തിൻ്റെ അളവ്. വെയ്റ്റ് അഥവാ ഭാരം, വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ഗുരുത്വബലം. വെലോസിറ്റി അഥവാ പ്രവേഗം, ഒരു സെക്കൻഡിലെ സ്ഥാനാന്തരം. ഇതിന് ദിശയുണ്ട്. ആക്സിലറേഷൻ അഥവാ ത്വരണം, പ്രവേഗം മാറുന്നതിൻ്റെ നിരക്ക്. മൊമെൻ്റം അഥവാ ആക്കം, പിണ്ഡം ഗുണം പ്രവേഗം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തിൻ്റെ അളവാണ് മൊമെൻ്റം. ഇമ്പൾസീവ് ഫോഴ്സ്, സംവേഗബലം, വളരെ കുറച്ച് സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. ഇമ്പൾസ് അഥവാ സംവേഗം, ഇത് ബലം ഗുണം സമയം ആണ്. ഇത് സംവേഗ വ്യത്യാസത്തിന് തുല്യമാണ്. ഇനേർഷ്യ അഥവാ ജഡത്വം, ചലനാവസ്ഥയുടെയോ നിശ്ചലാവസ്ഥയുടെയോ മാറ്റം എതിർക്കാനുള്ള വസ്തുവിൻ്റെ കഴിവ്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം, ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന സമ്പർക്ക ബലം. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം, ദ്രവ്യങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം. പ്രഷർ അഥവാ മർദ്ദം, യൂണിറ്റ് വിസ്തീർണത്തിലെ ലംബബലം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തത്തിലെ പിണ്ഡം. ടോർക്ക് അഥവാ ചുഴറ്റുബലം, വസ്തുവിനെ തിരിക്കാൻ ശ്രമിക്കുന്ന ബലം. ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ, ബലങ്ങളുടെ തുകയും ടോർക്കുകളുടെ തുകയും പൂജ്യം ആകുമ്പോൾ ഉള്ള അവസ്ഥ. സെൻറ്റർ ഓഫ് മാസ്, പിണ്ഡകേന്ദ്രം, വസ്തുവിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കരുതാവുന്ന ബിന്ദു. ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം, ആദ്യ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം. ഇതിന് ദിശയുണ്ട്. ഡിസ്റ്റൻസ് അഥവാ ദൂരം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത, ബാഹ്യബലം നീക്കിയാൽ പഴയ രൂപം പ്രാപിക്കുവാനുള്ള കഴിവ്. സ്ട്രെസ്, യൂണിറ്റ് വിസ്തീർണത്തിലെ ആന്തരിക പുനഃസ്ഥാപക ബലം. സ്ട്രെയിൻ, ബലം മൂലമുണ്ടാകുന്ന രൂപവ്യത്യാസത്തിൻ്റെ അനുപാതം. സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം, ദ്രവപ്രതലം ഇലാസ്തിക സ്ഥലം പോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസം. വിസ്കോസിറ്റി അഥവാ ശ്യാനത, ദ്രവത്തിൻ്റെ തട്ടുകളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഗുണം. ഫ്ലൂയിഡ് അഥവാ ദ്രവം, ദ്രാവകങ്ങളും വാതകങ്ങളും പൊതുവായി. ബോയൻസി അഥവാ പ്ലവത, ദ്രവത്തിൽ മുങ്ങിയ വസ്തുവിൽ മുകളിലേക്ക് പ്രവർത്തിക്കുന്ന പ്ലവബലം. ക്യാപ്പില്ലാരിറ്റി അഥവാ കേശീകത്വം, നേർത്ത കുഴലിൽ ദ്രവം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ക്രമാനുസൃതമായി പഠിച്ചാൽ ഭൗതികശാസ്ത്രം എളുപ്പത്തിൽ ഗ്രഹിക്കാനും ദൈനംദിന ജീവിതത്തിലെ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശദീകരിക്കുവാനും കഴിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്തത് അധ്യാപകൻ വി. കൃഷ്ണ കിഷോർ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
4: ദിസ് ഇസ് ആകാശവാണി തിരുവനന്തപുരം. ഗുഡ് ഈവനിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ് പ്രോഗ്രാം. ഇൻ ടുഡേയ്സ് ചേഞ്ചിങ് വേൾഡ്, അപ്സ്കില്ലിംഗ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ഹാവ് ബിക്കം ഇമ്പോർട്ടൻ്റ് ഫോർ കരിയർ പ്ലാനിംഗ് ആൻഡ് പ്രൊഫഷണൽ സക്സസ്. ഡോക്ടർ കല്യാണി വല്ലത്, എ ടീച്ചർ, mentor and publisher, is with us today to talk about how to develop a career blueprint that connects your learning interests and experience. The topic is get your career blueprint. Let's listen to her.
5: Hello and a very warm welcome to all our young friends. Let us start today with a mental image. Picture a conveyor belt. You step onto it the day you start school. It carries you straight through your board exam.

0: ആകാശവാണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: പിറ്റേന്ന് വൈകുന്നേരം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശാൻ ഇടയുണ്ട് എന്ന് റേഡിയോവിൽ കാലാവസ്ഥാ പ്രവചനമുണ്ടായി. കിഴക്കേ വാ എന്ന് നാലയലത്ത് വിഷു പക്ഷിയും പാടി. അപ്പോൾ കാലവർഷം പതിവിലും നേരത്തെ സമാഗതമാവുകയാണ്. പറഞ്ഞ സമയത്തിന് കാറ്റടിച്ചു. ഗോപിച്ചേട്ടനും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി മണിച്ചേച്ചിയും ഒരു കൊടുങ്കാറ്റു പോലാണ് പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയത്. അവരെ കയറ്റി ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്ന വിമാനത്തിന്റെ അലർച്ച ഇന്ത്യാ സമുദ്രത്തിൽ ഒരു ന്യൂനസമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കണം. കൂറ്റൻ രണ്ട് ടൂറിസ്റ്റ് കാറുകളിലാണ് വിദേശികൾ മലയോരത്തെ തറവാട്ടു വീട്ടിൽ ചീറി അലച്ചെത്തിയത്. ആദ്യത്തേതിൽ ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും, അടുത്തതിൽ വിലമതിക്കാൻ കഴിയാത്ത ജംഗമ വസ്തുക്കളും. അവശേഷിക്കുന്ന ഉരുപ്പടികൾ

റെയിൽ വഴിയാണത്രേ വരുന്നത്. വിശിഷ്ട വസ്തുക്കൾ വഹിച്ചു വരാൻ ചരക്കു തീവണ്ടിയിൽ നല്ലൊരു പെട്ടി നോക്കി തിരുവനന്തപുരത്ത് സംവരണം ചെയ്തിട്ടുണ്ട്. അതിഥികൾ വന്ന ചുടുകാറ്റിൽ മലയോരത്തുകാർ മഴയെ മറന്നു. 55 കഴിഞ്ഞ ഗോപിച്ചേട്ടൻ അടുത്തൂൺ പറ്റിയാണ് വന്നിരിക്കുന്നത്. ഇനിമേൽ ചത്തും കൊന്നും അടക്കിക്കൊള്ളോളം ഊണിവിടെ തന്നെ. അതുവരേക്കും തന്റെ ഭാര്യാപദം നിലനിർത്തിക്കൊള്ളാമെന്ന് മണിച്ചേച്ചിയും ഏറ്റിട്ടുണ്ട്. മലയോരത്തെ അനാദി വ്യാപാരിയായ രാമചന്ദ്രൻ പ്രശസ്തരുടെ സാന്നിധ്യത്തിന്റെ സാമ്പത്തിക വശത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഇനി അങ്ങോട്ടൊന്ന് കനക്കും. കൈത്തൊഴിലും കുടിൽ വ്യവസായവും വളരും. ഖനയുരു വ്യവസായശാലകളും സ്ഥാപിതമാവും. അതെല്ലാം മലയോരത്തെ സമ്പദ്വ്യവസ്ഥയുടെ മുഖ്യവാഹിനിയിലേക്ക് വരും. പിന്നെ ആരെ കാണാനാണ്? കണ്ടാൽ തിരിച്ചറിയാനാണ്. ചരക്കു തീവണ്ടിയിലെത്തിയ വാസ്തുശില്പങ്ങളിൽ ഗോപിച്ചേട്ടന്റെ കാറുമുണ്ടായിരുന്നു. പോന്ന വർഷത്തെ മോഡൽ മെർസിഡസ് ബെൻസ്. ഇങ്ങു നിന്നങ്ങോളം നീളമുള്ള ആ ജന്തു കടന്നുപോയപ്പോൾ പഞ്ചായത്ത് നിരത്തിൽ പൊടി പൂരമുയർന്നു. വെടിക്കെട്ടുമുണ്ടായിരുന്നു. സംഭവം പൊടി പാറിയത് ഗോപിച്ചേട്ടന് പിടിച്ചില്ല. ജലദോഷം പിടിപെട്ട അദ്ദേഹം നിയോജക മണ്ഡലത്തെ തലയിലേറ്റി നിൽക്കുന്ന നിയമസഭാ സാമാജികനെ അടിയന്തരമായും ആളയച്ചു വരുത്തി. നിരത്ത് താറിടേണ്ടതിലേക്കായി വേണ്ട കാശു കൊടുത്തു. 6 മാസം മാത്രമേ ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും തറവാട്ടിൽ കൊടികുത്തി വാണതുള്ളൂ. കാടാറുമാസം എന്നാണ് അജ്ഞാതവാസത്തെ വിശേഷിപ്പിച്ചതും. അപ്പോഴേ ഇൻകാമായ സംസ്കാരം ഉൾക്കൊണ്ട ഒരു തച്ചന്റെ മേൽനോട്ടത്തിൽ പുഴയോരത്ത് ഒരു ഇരുനില മട്ടുപ്പാവ് ഉയർന്നു. സുഖവാസം അടിമുടി അങ്ങോട്ടാക്കി. കുടുംബാംഗങ്ങൾക്കൊക്കെ യഥാർഹം സമ്പത്തിദാനം നിർവഹിച്ച ശേഷമായിരുന്നു പുരമാറ്റം. പുത്തൻ പണത്തിനു പുറമെ ഒരു പുത്തൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളുമായിരുന്നല്ലോ ദമ്പതികൾ. പ്രിയേ, ഗോപിച്ചേട്ടൻ പറഞ്ഞു, 10-40 വർഷം മുൻപ് തുലാത്തിലെ ഒരു വർഷകാല സന്ധ്യയ്ക്കല്ലേ നമ്മുടെ പങ്കീപരിണയം നടന്നത്? ശരി തന്നെ. പ്രിയ തലയ്ക്ക് കൈവച്ചു. എത്ര വേഗമാണ് തുലാവർഷങ്ങൾ കടന്നുപോകുന്നത്! എന്നാൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയല്ലേ? തീർച്ചയായും. കടലാസും പെൻസിലും റൂൾ തടിയും കോമ്പസും വടക്കുനോക്കിയ യന്ത്രവും ഉപയോഗിച്ച് അവർ ഒരു രേഖയ്ക്ക് രൂപം കൊടുത്തു. കൺട്രിയിൽ വച്ചു വേണ്ട, അടുത്ത പട്ടണത്തിലെ ഒരു 3 നക്ഷത്രത്തിലെ ഹോട്ടലിലാക്കി കളയാം രംഗവേദി. വൈകിട്ട് 7 തുടങ്ങി അർദ്ധരാത്രി വരെ ആഘോഷം. ക്ഷണിക്കപ്പെടേണ്ടവർ ജില്ലയ്ക്കാശാൻ കളക്ടർ, 51 ഡെപ്യൂട്ടി കളക്ടർമാർ, വിൽപ്പന നികുതി ആശാന്മാർ, ഒരു ടിൻ മണ്ണെണ്ണയ്ക്ക് ചോദിച്ചാൽ ഇല്ലെന്ന് കൽപ്പിക്കുന്ന സപ്ലൈ ഓഫീസർ, ഗൾഫിൽ നിന്നും മെഡിറ്ററേനിയനിൽ നിന്നും മലയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കടയോടെ കുറ്റിപുഴക്കി നാടേറിയ പഴയ സുഹൃത്തുക്കൾ, ഇംഗ്ലീഷ് മാനേഴ്സ് അറിയാവുന്ന മലയോരത്തെ ഏക മാന്യ വ്യക്തി മേജർ PC മേനോക്കി, റിട്ടയേർഡ്. പ്രസ്സിനെ ക്ഷണിക്കണ്ടേ? മണിച്ചേച്ചി ചോദിച്ചു. ചങ്ങമ്പുഴയുടെ രമണന്റെ ഒരു ആരാധകനായിരുന്ന ഗോപിച്ചേട്ടൻ നെറ്റിയിലടിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പറഞ്ഞു, ഹെവൻസ്! അയ്യയ്യോ, ഞാനത് മറന്നേ പോയി. മണിച്ചേച്ചി തെക്കൻ ചിട്ടയിൽ പറഞ്ഞു, അല്ലേലും പുള്ളിക്കാരൻ ഈയിടെ മറവി ഇച്ചിരി കൂടുതലാ. ഗോപിച്ചേട്ടന്റെയും മണിച്ചേച്ചിയുടെയും 30th വിവാഹവിരഹ വാർഷികം. വരുവിൻ, കാണുവിൻ, ആനന്ദിപ്പിൻ. പിന്നീട് നായരും ഭാര്യയും കാറെടുത്ത് തലയിൽ വെച്ച് തൃശിവ പേരൂർക്ക് പോയി. കാർത്തിക നക്ഷത്രങ്ങൾക്ക് താഴെ നിന്ന ഹോട്ടലിൽ ഒരു നില അപ്പാടെ വാടകയ്ക്കെടുത്തു. പിറ്റേന്നാണ് തൃശൂരിലെ രാത്രി പകലാക്കുന്ന പാർട്ടി. പൂരത്തിന്റെ അന്ന് ലഞ്ചും സിയസ്തയും കഴിഞ്ഞ് കാലും മുഖവും കഴുകി ഒരുമ്പെട്ട ദമ്പതികളായി ഗോപിച്ചേട്ടനും മണിച്ചേച്ചിയും ഉടുത്തൊരുങ്ങി. ക്ഷണിച്ചവരെല്ലാം വന്നെത്തി ഹാജർ പുസ്തകത്തിൽ ഒപ്പുവെച്ചിരുന്നു. രാവിനു പ്രായം വയ്ക്കെ ആഘോഷം കൊടുമ്പിരി കൊൽകെ ക്ഷണിച്ചവരിലും ഇരട്ടി മാന്യാതിഥികൾ ഹോട്ടലിനെ കീഴ്മേൽ മറിച്ചു. ഇരുകാലിൽ നിൽക്കാൻ ഇനി ഒട്ടും വയ്യെന്നായപ്പോൾ ആതിഥേയൻ ഉച്ചഭാഷണിയിലൂടെ ഉറക്കം തൂങ്ങി പരക്കെ ഒരു നമസ്തേ പറഞ്ഞ് തിരികെ കാറേറി. മട്ടുപ്പാവിന്റെ മുഖ്യ കവാടത്തിലെത്തിയതും യുവദമ്പതികളുടെ ഉറക്കവും ലഹരിയും പുഴകടന്നു. പടിവാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു. കൂട്ടമായി നിലവിളിച്ച് ഭരദേവതയ്ക്കൊരു പണപ്പായസവും നേർന്ന് ഒരു ഭാര്യയും നായരും അകത്തേക്ക് കുതിച്ചു. ഡ്രോയിങ് റൂം ഉഴുതുമറിച്ചിരിക്കുന്നു. സമസ്തവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ടെലിഫോണില്ല, കോളിംഗ് ബെല്ലില്ല, ചുമരോട് ചുമർ ചേർന്ന വിരിച്ചിരുന്ന പേർഷ്യൻ പരവതാനിയില്ല. 5 ടൺ വരുന്ന എയർ കണ്ടീഷണറാകട്ടെ ക്ലീനായി സാവകാശം പൊക്കിയെടുക്കപ്പെട്ടു പോയുമിരിക്കുന്നു. ദുഃഖത്തിനും ഭീതിക്കും വഴങ്ങി കരച്ചിൽ പുറത്തു വരുത്താനാവാതെ മണിച്ചേച്ചി തറയിൽ കുഴഞ്ഞു വീണു. 12 കോണിപ്പടികൾ 3 മൂച്ചിന് കുതിച്ച് ഗോപിച്ചേട്ടൻ ബെഡ്റൂമിലെത്തി. വാൾസേഫിലാണ് ആദ്യം നോക്കിയത്. അവൻ വാ പൊളിച്ചിരിക്കുന്നു. വസ്തുവകകൾ ക്ലീനായി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സേഫിനകത്തെ സേഫിൽ നോക്കി. അവയിലെ 2 ബ്രീഫ് കേസുകളുടെ മേൽവിലാസവുമില്ല. ഓരോന്നിലും

ഓരോ മില്യൺ വീതം കുവൈത്തി ദിനാർ സമം 40 കോടി ഇന്ത്യൻ രൂപ എന്ന ആഘാതത്തിനു പുറത്ത് ഗോപിച്ചേട്ടൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. ശബ്ദം കേട്ട് മണിച്ചേച്ചി ഞെട്ടി ഉണർന്നു. അടുക്കളയിലേക്കോടി. ഭാഗ്യത്തിന് കറിമസാലകളൊന്നും അപഹരിക്കപ്പെട്ടിട്ടില്ല. പുഴയ്ക്കക്കരെ റെയിലിന്മേൽ പുലർച്ചെ വണ്ടി പൂവൻ കോഴി കൂവി. യുക്തിവാദം തുടങ്ങി വെച്ചത് മണിച്ചേച്ചിയാണ്. ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവു പോയതുകൊണ്ട് അവ തിരികെ കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് എന്ന് അവർ പറഞ്ഞു. പോലീസിൽ വിവരമറിയിക്കണ്ടേ? ഫോണിലോ? യന്ത്രവും കളവു പോയിരിക്കുകയല്ലേ? ശരി തന്നെ. ഇനി എന്നാ മാർഗം? ഗോപിച്ചേട്ടൻ കാലത്ത് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരായാൽ മതി. മണിയുടെ ഉന്നതമായ ഇന്റലിജന്റ് കോഷ്യന്റിനു മുന്നിൽ നാം തലകുനിക്കുന്നു. കൃത്യം 9 മണിക്ക് ഇരുവരും ഒന്നിച്ചുണർന്നു. പിന്നെയും അരമണി നേരത്തിനകം ഉടുപ്പും തൊപ്പിയുമിട്ട് ഗോപിച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് കാർ ഓടിച്ചുപോയി. 6 മൈലീസ് തെക്കുമാറിയായിരുന്നു തട്ടകത്തെ പോലീസ് സ്റ്റേഷൻ. പോലീസ് മുറകളിൽ കൺകണ്ടവൻ എന്നതിനു പുറമെ ഒരു വിഷഹാരിയുമായിരുന്നു ചെറുപ്പക്കാരനായ സബ് ഇൻസ്പെക്ടർ. അതിനാൽ അന്ന് രാവിലെ കലശലായ ദംശനമേറ്റ ഒരാൾ തന്നെ കാണാൻ വരുമെന്ന് നിമിത്തമുണ്ടായി. അന്നേരമാണ് ഗോപിച്ചേട്ടൻ കാറിറങ്ങി സ്റ്റേഷൻ കയറുന്നത്. പാമ്പല്ലല്ലോ കടിച്ചത്? ഇൻസ്പെക്ടർ ചോദിച്ചു. അല്ല, ഗോപിച്ചേട്ടൻ പറഞ്ഞു. പിന്നാര്? കണ്ടാലറിയാത്ത ഒരു പറ്റം തസ്കര മൂർഖന്മാർ. ഇൻസ്പെക്ടർക്ക് സന്തോഷമായി. ശാസ്ത്രം പിഴച്ചില്ലല്ലോ, ദംശനമുണ്ടായല്ലോ. കള്ളനും ഒരു കരിമൂർഖൻ തന്നെയാണല്ലോ. എന്നാൽ മോഷണം പോയ ആസ്തികളുടെ ബാധ്യതകളെക്കുറിച്ച് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ അന്തിച്ചു. വിശിഷ്ട ഭോജ്യങ്ങളെല്ലാം ചുങ്കം തീരുവ കൊടുത്തു തന്നെയാണല്ലോ കൊണ്ടുവന്നിരുന്നത്. അതെ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. രേഖയുണ്ടോ? അതും കളവുപോയി. കേസന്വേഷണം വഷളാവുകയാണല്ലോ. തുലാത്തിലെ വാവും പുഴയിലെ ബലിയിടലും പുഴക്കരയിലെ ആഴ്ചചന്തയും കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാം. അത്ര ദീർഘിപ്പിക്കണോ? ഗോപിച്ചേട്ടൻ ചോദിച്ചു. അത് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്, ഇൻസ്പെക്ടർ പറഞ്ഞു. അമാവാസിക്ക് മുമ്പ് നല്ല മുഹൂർത്തമില്ല. കറുത്തവാവാം കാമിനി തന്നെയുടെ വരവിന് പിന്നെയുമുണ്ട് 10 നാൾ. ഗോപിച്ചേട്ടൻ അക്ഷമനാവുകയായിരുന്നു. എല്ലാം പോയാലും കുവൈത്തി ദിനാറിന്റെ ആ പെട്ടികൾ 2 എണ്ണം മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. കറുത്തവാവിന് 3 ദിവസം മുൻപ് ചേട്ടനും ചേച്ചിയും കാറ്റുകൊള്ളുകയായിരുന്നു. എന്താ രാമചന്ദ്രൻ വിശേഷം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. ഒന്നുമില്ല ഗോപിയാരെ എന്നായി വ്യാപാരി. ഇന്ന് കടയില്ലേ? ഉണ്ട്. നടക്കാൻ ഇറങ്ങിയതാണോ? വല്ലതും നടക്കുമോ എന്ന് നിരീക്കെ. രാമചന്ദ്രൻ നിരീച്ചാൽ എന്താ നടക്കാത്തത്? ഗോപിയാർക്ക് വേറൊരു കാര്യം അറിയോ? എന്താ അത്? അനാദിക്ക് പുറമെ സ്വകാര്യത്തിൽ ഒരു കുറ്റാന്വേഷണ ഏജൻസിയും നടത്തുന്നുണ്ട്. പുഴയ്ക്കക്കരെ ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട്, രാമചന്ദ്രൻ പറഞ്ഞു. എന്തിന്? വിദേശ നിർമ്മിതമായ വസ്തുവകകൾ സ്റ്റോക്ക് ചെയ്യാൻ. വീടെടുത്തതല്ലാതെ അതിനകത്ത് വല്ലതും സംഭരിച്ചിട്ടുണ്ടോ? മണിച്ചേച്ചി ചോദിച്ചു. അസാരമെന്നായി രാമചന്ദ്രൻ. എന്തെല്ലാം? മണിച്ചേച്ചി ഉദ്വേഗത്തോടെ ചോദിച്ചു. കട്ട്ലറി മുതൽ ക്രോക്കറി വരെയും കുടിൽ തൊട്ട് കൊട്ടാരം വരെയും സ്വർണ്ണ നാണയം തൊട്ട് കുവൈത്തി ദിനാർ വരെയും ഏതാണ്ട് ചിലതൊക്കെ കാണണമെന്ന് രാമചന്ദ്രൻ പറഞ്ഞു. മണിച്ചേച്ചി തുറന്നൊരടി. അപ്പോൾ താനാണോ മോഷ്ടാവ്? എവിടുന്ന്? എന്ത്? ഇവിടുന്ന്? എല്ലാം എല്ലാം. അതിന് തെളിവെന്തെന്നായി രാമചന്ദ്രൻ. രാമചന്ദ്രൻ സത്യം പറഞ്ഞേക്കൂ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. സാധനങ്ങൾ മോഷ്ടിച്ചത് ഞാനല്ല. പിന്നെ ആര് മോഷ്ടിച്ചു? മണിച്ചേച്ചി ചോദിച്ചു. അത് ചോദിക്കരുത്. മെയ്ഡ് ഇൻ സാമഗ്രികൾ നിങ്ങളുടേതെങ്കിൽ വിട്ടുതരാം. എപ്പോൾ? ഇപ്പോൾ തന്നെ. കാറെടുത്ത് ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഓടിച്ചുപോയി അവ പരിശോധിച്ച ശേഷം. ആരും പിന്നോട്ട് അമാന്തിച്ചില്ല. മൂവരും കറുത്ത മുഖം മൂടി ധരിച്ചു. കാറേറി ചില്ലുകൾ ഉയർത്തി. താണ ഗിയറിൽ വണ്ടി വിട്ടു. പുഴ കടന്ന് കരിമ്പനക്കാടുകൾക്കിടയിൽ ഊടുപൂഴിയിലൂടെ 2 യോജന ചെന്നപ്പോൾ രാമചന്ദ്രൻ നടത്തുന്ന ഗ്ലോബൽ ഡിറ്റക്റ്റീവ് ഏജൻസി ലിമിറ്റഡ് എന്ന ബോർഡും അതു വഹിച്ചു നിൽക്കുന്ന കെട്ടിടവും കണ്ടു. പ്രതികൾ കാറിറങ്ങി. വൈദ്യുതിയുടെ പ്രകാശത്തിൽ അകത്ത് ചെമ്പുകുട്ടകങ്ങൾ, വില്ലമ്പുകൾ, ടെലിഫോൺ തുടങ്ങി തൊണ്ടി മണ്ഡലങ്ങൾ ഒന്നൊഴിയാതെ കണ്ടപ്പോൾ ഗോപിച്ചേട്ടന്റെയും മണിച്ചേച്ചിയുടെയും മനം കുളിർത്തു. മഞ്ഞു പെയ്തു. ഇതെല്ലാം ഞങ്ങളുടെ ബ്രഹ്മസ്വമല്ലേ രാമചന്ദ്ര? ഗോപിച്ചേട്ടൻ ചോദിച്ചു. സാറു പറ. എങ്കിൽ സാധന സാമഗ്രികൾ പല ട്രിപ്പുകളിലായി സാറന്മാർ കാറിൽ കൊണ്ടുപോ എന്ന് രാമചന്ദ്രൻ ഉത്തരവായി. ആ 2 പെട്ടി നിറയെ കാണുന്ന കുവൈത്തി ദിനാറൊഴിച്ച്. അതെന്താണ് അങ്ങനെ രാമചന്ദ്ര? ഗോപിച്ചേട്ടൻ ചോദിച്ചു. രാമചന്ദ്രൻ എന്തിനാണ് ദിനാർ? രാമചന്ദ്രൻ ചിരിച്ചു. ഒരാളിന് പണം എന്തിനെന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി ലോകത്ത് ഒരാൾക്കും ഇന്നേ വരെ പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചന്ദ്രൻ എന്ത് കമ്മീഷൻ വേണം? ഗോപിച്ചേട്ടൻ ഏജൻസി വ്യവസ്ഥകളിലേക്ക് കടന്നു.
തുലോം തുച്ഛം 40 കോടി ഇന്ത്യൻ രൂപയ്ക്ക് അതിൻ്റെ രൂപഭദ്രതയ്ക്ക് വെറും 2 ലക്ഷം

0: ലക്ഷം. ബമ്പർ ഓഫർ. അയ്യോ, ഗോപിച്ചേട്ടൻ തലയ്ക്ക് കൈവച്ചു. അവൻ ചോദിച്ചത് കൊടുത്തേക്കു ഗോപിച്ചേട്ടാ, മണിച്ചേച്ചി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. 200,000 തന്ന ശേഷം പെട്ടികൾ വിട്ടുതരുമല്ലേ? ഗോപിച്ചേട്ടൻ ചോദിച്ചു. വേണ്ട സാർ, ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ. ഗോപിയാരുടെ വാക്കിലും വലിയ 200,000 രാമചന്ദ്രനില്ല. പെരുത്ത നന്ദി. ഇനി ഈ ദിനാറുകളുമായി ഞാൻ വീണ്ടും വിദേശം തെണ്ടണം, അത് രൂപകളാക്കാൻ. ഗോപിച്ചേട്ടൻ ഒരു പരാതി എന്നോണം പറഞ്ഞു. അത് വേണ്ടെന്ന് രാമചന്ദ്രൻ. പിന്നെ എപ്പടിയെന്ന് ഗോപിച്ചേട്ടൻ. ചാരുദത്തൻ്റെ ഒരു സ്ഥാപനം മലയോരത്ത് നല്ല നിലയിൽ നടന്നു വരുന്നതായി ഗോപിയാർ കേട്ടിരിക്കും. ദത്തനെ നേരിൽ പോയി കാണുക. ചാരുദത്തനെ ഞാൻ എന്ന് കാണണം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. 200,000 തരുന്ന പിറ്റേന്ന്. പിന്നീട് പുലരും വരെ മൂവരും ചേർന്ന് കാർ പലതവണ ഓടിച്ച് വസ്തുക്കൾ സമ്പൂർണമായും മട്ടുപ്പാവിലെത്തിച്ചു. പുലർന്നപ്പോൾ ഭൂമിഭാഗം പഴയപടി, ഒന്നും കളവു പോകാത്ത പോലെ. 200,000 കറൻസി നോട്ടുകളാൽ രാമചന്ദ്രനെയും മൂടി സമാധിയിരുത്തി. പിറ്റേന്ന് പോയെന്നാൾ പകൽ 10 മണിക്കുമേൽ ദിനാറുകളത്രയും ഒരു പഴയ തുകൽപ്പെട്ടിയിലാക്കി ഗോപിച്ചേട്ടൻ ചാരുദത്തനിലേക്ക് നടന്നു. രാമചന്ദ്രൻ പറഞ്ഞു, എന്നാൽ നോട്ടുകെട്ടുകൾ എണ്ണിത്തുടങ്ങുകയല്ലേ ഗോപിനായർ? അങ്ങനെ തന്നെ. ഗോപിച്ചേട്ടൻ പെട്ടി തുറന്ന് ഒരു കുത്ത് ദിനാറെടുത്ത് ദത്തന് നീട്ടി. അതിൽ നിന്നൊരു നോട്ടെടുത്ത് ദത്തൻ വെളിച്ചത്തിനെതിരെ പിടിച്ച് വളരെ നേരം പരിശോധിച്ചു. എന്നിട്ട് പ്രശ്നത്തിന്റെ പല ഭാഗത്തിലേക്ക് പ്രവേശിച്ചു. ഗോചരവശാൽ ഞാൻ ശങ്കിച്ചതു തന്നെ. കടലാസിന്റെ മേനിയും അച്ചടിത്തെറ്റും ശുദ്ധിപത്രവും കൂടിയാകുമ്പോൾ ഇവ ചാവക്കാട് കുന്നംകുളം മേഖലയിൽ നിർമ്മിച്ചവയാണെന്ന് സിദ്ധിക്കുന്നു.
1: ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ കുടിയേറ്റം. അവതരിപ്പിച്ചത് ഐശ്വര്യ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ ലയവിന്യാസം. ഇതിൽ ആദ്യം ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ അവതരിപ്പിച്ചത് രൂപകതാളം.

ഇതുവരെ കേട്ടത് ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ അവതരിപ്പിച്ചത്. ഇനി മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ വായിച്ചത് കേൾക്കാം. മിശ്രച്ചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസം.
1: സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റും 48 സെക്കൻഡും.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 3 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. മധുരൈ ജി എസ് മണി പാടിയ ത്യാഗരാജകൃതി. സംഗീതം ജോൺസൺ. ചിത്രം കുടുംബസമേതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സാദരൻ ഈ ചിത്രത്തിൽ സ്വർണലത പാടിയത്. കൈതപ്രത്തിൻ്റെ വരികളിൽ ജോൺസന്റെ സംഗീതം.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കൂർക്കഞ്ചേരി.
2: 10 മക്കളുള്ള മാതാപിതാക്കളുടെ ഒരു മകൻ മാറി നിന്ന് ചിന്തിക്കുകയാണ്. പട്ടിണിയായിരുന്നു വീട്ടിൽ. അച്ഛൻ ദൂരെങ്ങോ ജോലി തേടിപ്പോയിരിക്കുന്നു. അമ്മ അയൽപ്പക്കത്തും ബന്ധുവീടുകളിലും അടുക്കളപ്പണി ചെയ്തും വയലിൽ കൊയ്യാനും കട്ടാനും പോയിട്ടും അധ്വാനിച്ച് മക്കളെ പോറ്റുന്നു. 10 മക്കളും 1 2 വയസ്സു മാത്രം വ്യത്യാസത്തോടെ പിറന്നു വീണവർ. ബാലരായ മക്കളെയെല്ലാം ഒരു മുറിയിൽ പൂട്ടിയിട്ടാണ് അമ്മ പുറത്തു പോകുന്നത്. വരുമ്പോൾ ഒരു കടലാസ് പൊതിയിൽ വില കുറഞ്ഞ മിഠായിയോ വഴിയരികിൽ നിന്നും ഒടിച്ചെടുത്ത ഒരു കുല തെച്ചിപ്പൂവോ കയ്യിലുണ്ടാവും. കുട്ടികൾക്ക് നുണയാനും തട്ടിക്കളിക്കാനുമായി കിട്ടിയത് പരസ്പരം പങ്കിട്ടും പകുത്തു നൽകിയും കുട്ടികൾ ഒരുമയോടെ കഴിഞ്ഞു. ഉറക്കം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. കാലം പോകെ മക്കൾ വളർന്നു വലുതായി. ഓരോരുത്തരായി ഓരോ തൊഴിലിനു പോകാൻ തുടങ്ങി. ആദ്യമാദ്യം തൊഴിലെടുത്തു കിട്ടുന്ന പണം അമ്മയെ ഏൽപ്പിച്ചു. പോകെ പോകെ പെൺകുട്ടികൾ വിവാഹിതരായിപ്പോയി. ആൺകുട്ടികളിൽ മുതിർന്നവരും വിവാഹം കഴിച്ചു. സഹോദരങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലും ആശയവിനിമയവും കുറഞ്ഞു കുറഞ്ഞു ഏതാണ്ട് നിലച്ചമട്ടായി. വല്ലപ്പോഴും വീട്ടിലെത്തുന്ന കുടുംബം നോക്കാത്ത അച്ഛനെ ആണെങ്കിൽ അവരാരും ബഹുമാനിച്ചുമില്ല. അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ച് എല്ലാം

0: നോക്കി നടത്താനുള്ള പ്രാപ്തിയില്ലാതായി. നേരിൽ കാണുമ്പോഴെല്ലാം മക്കൾക്ക് ആവശ്യം പണം മാത്രമായി. സ്നേഹം വേണ്ട, ആരോടും സ്നേഹമില്ല, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ഓരോരുത്തരും അവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങിപ്പോയി. ഒരു മനസ്സിലും സ്നേഹമോ കരുണയോ തലനീട്ടുന്നില്ല. പഴയകാലത്ത് ഒന്നിച്ചു കെട്ടിപ്പിടിച്ചുറങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ ശത്രുക്കളുടെ മുഖമാണ്. തമ്മിൽ കണ്ടാൽ ചിലപ്പോൾ മൃഗങ്ങളെപ്പോലെ ക്രുദ്ധരായി കടിച്ചു കയറാനും മടിക്കാത്ത പോലെ. എല്ലാം കണ്ടും കേട്ടും കണ്ണീർ വാർക്കാനേ ശയ്യാവലംബിയായ അമ്മയെക്കൊണ്ടാവുന്നുള്ളൂ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നോട്ട്ബുക്ക് വാങ്ങാൻ വഴിയില്ലാതെ അടുത്ത വീട്ടിലെ ചേടത്തി കൊണ്ടുവന്നു കൊടുത്ത കാശും എടുക്കാത്ത നാണയമായി. നന്ദിയും കടപ്പാടും സ്നേഹവുമൊക്കെ കേട്ടുപഴകിയ വാക്കുകൾ മാത്രമായി. ആരിൽ നിന്നൊക്കെ എന്തൊക്കെ സഹായം ലഭിച്ചോ അതെല്ലാം അവരുടെ ചുമതലയായി കാണാനാണ് എല്ലാവരും ശ്രമിച്ചത്. അങ്ങനെയെങ്കിൽ പിന്നെ ആരോടും കടപ്പാടിൻ്റെ ബാധ്യതയില്ലല്ലോ. ദാരിദ്ര്യം അനുഭവിച്ച കാലത്ത് ഒരു രൂപ കടം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുമായി സഹോദരന്മാരിൽ ഭിന്നാഭിപ്രായമുള്ളവർ കൂട്ടുകൂടുന്നു. തൊട്ട് അയൽപ്പക്കത്തുള്ളവനെ ശത്രുവായി കണ്ട് നാലു വീടപ്പുറത്തുള്ളവനെ സുഹൃത്തായി ഗണിക്കുന്നു. ഒരാൾ മറ്റൊരാളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ അസൂയ മുഴുത്ത് അയാളെ കുറ്റം പറയുന്നു. ഓരോ രാജ്യവും തൊട്ടടുത്ത രാജ്യത്തെ ശത്രുവായി കണ്ട് അപ്പുറത്തുള്ള രാജ്യവുമായി ചങ്ങാത്തം സ്ഥാപിക്കാറില്ലേ? നാട്ടിലും വീട്ടിലും ഇതുതന്നെയാണ് സ്ഥിതി. മനുഷ്യന് ആവശ്യം വേണ്ട, ആദ്യത്തെ ഗുണം നന്ദിയാണെന്ന് ആരും അവർക്ക് പറഞ്ഞുകൊടുത്തു കാണില്ല.
1: സുകുമാർ കൂർക്കഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.